ശ്രോതാക്കളെ, ഏവർക്കും നല്ല നമസ്കാരം. ഇത് കരുണാസായി റേഡിയോ 91.2 FM. ശുഭകരമായൊരു നല്ല ദിനം ആശംസിച്ചുകൊണ്ട് ആരംഭിക്കുന്നു പ്രഭാത ശബ്ദം. സുതാര്യ സുന്ദരമായ സംഭവ വികാസങ്ങൾ കൊണ്ട് വിശാലവും മധുരോദാരവുമായിരിക്കട്ടെ ഈ ദിനം. സൗഹൃദത്തിന്റെ ചെമ്മനീർ പൂക്കൾ വിരിയട്ടെ. സ്നേഹത്തിന്റെ സംഗീതം ഭൂമി ആകെ പരക്കട്ടെ. കരുണാസായി റേഡിയോയിൽ കേൾക്കാം പ്രഭാത ശബ്ദം. പ്രഭാത ശബ്ദത്തിൽ ആദ്യം പ്രഭാതഗീതം.

0: ഈ ദിനത്തിന്റെ സൗഭാഗ്യ സമൃദ്ധിയിൽ അനുഭവാത്മകമായി നിൽക്കുമ്പോൾ ചെവിയോർത്തു നോക്കൂ. ചരിത്രത്തിന്റെ കുതിരക്കുളമ്പടി ഒച്ചകൾ കലണ്ടറിന്റെ കറുപ്പും ചുവപ്പും കളങ്ങളിലൂടെ പുറകോട്ടൊന്ന് പാഞ്ഞു പോകുമ്പോൾ കാണുന്ന കാഴ്ചകൾ എത്ര, സംഭവങ്ങൾ എത്ര! വീണുപോയ സാമ്രാജ്യങ്ങൾ, ഉയർത്തെണീറ്റ ഭരണവംശങ്ങൾ, പടഹധ്വനികൾ, ശംഖനാദങ്ങൾ, ജയഭേരികൾ, നിലവിളി ഒച്ചകൾ, ശാസ്ത്രത്തിന്റെ കുതിപ്പുകൾ, എത്രയെത്ര യുറേക്കകൾ! പ്രഭാത ശബ്ദത്തിൽ ഇനി കേൾക്കാം ടൈം ട്രാവലർ.
1: ടൈം ട്രാവലർ
2: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇന്ന് സെപ്റ്റംബർ 11 സമതല ഭൂമികയിലൂടെ സഞ്ചരിക്കുന്നു. 1851 സെപ്റ്റംബർ 11 അമേരിക്കയിലെ കറുത്ത വർഗക്കാരുടെ വിമോചന സമര ചരിത്രത്തിലെ സുപ്രധാന സംഭവങ്ങളിലൊന്നായ ക്രിസ്ത്യാന കലാപം ആരംഭിച്ചിരിക്കുന്നു. 1893 സെപ്റ്റംബർ 11 സ്വാമി വിവേകാനന്ദന്റെ വിശ്വപ്രസിദ്ധമായി തീർന്ന പ്രസംഗത്തിലൂടെ ചരിത്രത്തിൽ അവിസ്മരണീയമായി തീർന്ന ലോക മതങ്ങളുടെ 1st പാർലമെന്റ് ചിക്കാഗോയിൽ ആരംഭിച്ചിരിക്കുന്നു. 1921 സെപ്റ്റംബർ 11 ദേശീയ സ്വാതന്ത്ര്യ സമരനായകനും സാമൂഹിക പരിഷ്കർത്താവും ആധുനിക തമിഴ് കാവ്യശൈലിയുടെ പിതാവുമായ മഹാകവി സുബ്രഹ്മണ്യ ഭാരതി 38th വയസ്സിൽ മദ്രാസിൽ വെച്ച് മരണമടഞ്ഞിരിക്കുന്നു. 2001 സെപ്റ്റംബർ 11 അമേരിക്കയിലെ ന്യൂയോർക്ക് നഗരത്തിൽ സൂര്യപ്രകാശം നിറഞ്ഞു നിന്ന ഒരു ദിവസമായിരുന്നു 2001 സെപ്റ്റംബർ 11. ആ പ്രകാശത്തിൽ ലോക വാണിജ്യ കേന്ദ്രം എന്ന അർത്ഥപൂർണമായ പേരുള്ള ഇരട്ട കെട്ടിടം അമേരിക്കൻ സാമ്രാജ്യത്തിന്റെ പ്രതാപ പ്രതീകം പോലെ തിളങ്ങി നിന്നു. വാഷിംഗ്ടൺ DC അമേരിക്കൻ സൈനിക മേധാവിത്വത്തിന്റെയും രഹസ്യ അന്വേഷണ വിഭാഗത്തിന്റെയും ആസ്ഥാനമായിരുന്ന പെന്റഗൺ മറ്റേതൊരു പ്രവൃത്തി ദിവസത്തിലെന്ന പോലെ സജീവമായിരുന്നു അന്നും. എന്നാൽ അന്ന് ഉച്ചതിരിഞ്ഞപ്പോഴേക്ക് ചിത്രമാകെ മാറി. അൽക്വയ്ദ എന്ന ആഗോള ഇസ്ലാമിക് ഭീകര സംഘടനയിലെ ചാവേർ പോരാളികൾ തട്ടിയെടുത്ത 3 യാത്രാവിമാനങ്ങൾ ഉപയോഗിച്ച് അമേരിക്കൻ രഹസ്യ അന്വേഷണ വിഭാഗത്തെ ആകെ ഞെട്ടിച്ചുകളഞ്ഞ സൂക്ഷ്മതയോടെ ആസൂത്രണം ചെയ്ത ഒരു ആക്രമണ പരിപാടി അതിവിദഗ്ധമായി നടപ്പിലാക്കിയതിന്റെ ഫലമായി വേൾഡ് ട്രേഡ് സെന്ററിന്റെ 2 കെട്ടിടങ്ങൾ തകർന്ന് നിലം പൊത്തി. ആ കെട്ടിടങ്ങളിലുണ്ടായിരുന്ന 3000 പേർ തക്ഷണം മൃതിയടഞ്ഞു. ചാവേർ സംഘം മുഴുവനും ചത്തൊടുങ്ങി. തട്ടിയെടുക്കപ്പെട്ട 4th വിമാനം പെൻസിൽവാനിയയിലെ ഷാങ്സ് വില്ലേക്ക് സമീപം ഒരു വയലിൽ ഇടിച്ചിറക്കിയതിന്റെ ഫലമായി ഭീകരർ ഉൾപ്പെടെ ആ വിമാനത്തിലുണ്ടായിരുന്ന മുഴുവൻ പേരും കൊല്ലപ്പെട്ടു.

0: പ്രഭാത ശബ്ദത്തിൽ ഇനി തളിരില.
1: ഒരാൾ എപ്പോഴാണ് വയസ്സാവുന്നത്? 60 കഴിയുമ്പോഴോ അതോ 70 കഴിയുമ്പോഴോ? ഏയ്, അതൊന്നും ഒരാളെ വയസ്സാക്കുകയില്ല. ഒരാൾ വയസ്സായി പോകുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ അയാൾക്ക് സ്വാതന്ത്ര്യം നഷ്ടപ്പെടുമ്പോഴാണ്. ചില വീടുകളിലെങ്കിലും കണ്ടിട്ടില്ലേ, 60-65 വയസ്സ് വരെ കിടന്ന് കഷ്ടപ്പെടും, അധ്വാനിക്കും. മാനസികമോ ശാരീരികമോ ആയി അയാൾ അല്പം തളർന്നു തുടങ്ങുന്ന നേരം മുതൽ വീട്ടിൽ നിന്ന് കേട്ടു തുടങ്ങുന്ന വർത്തമാനങ്ങൾ, അച്ഛനത് എങ്ങോട്ടാ പോകുന്നേ, നിങ്ങളെന്താ ഇത്രയും താമസിച്ചത്, ആരുടെ കൂടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമായിരുന്നു, എന്താ ഇപ്പോ ഇത്രയും കാശിന്റെ ആവശ്യകത എന്നു തുടങ്ങിയ വർത്തമാനങ്ങൾ. ഓർക്കുക, അത് കേട്ടു തുടങ്ങുന്ന നാൾ മുതൽ അയാൾ വയസ്സായി തുടങ്ങും. കുറെ കൂടി കഴിയുമ്പോൾ ആരെങ്കിലും ഒരാൾ ചോദിച്ചെന്നിരിക്കും, ഈ വീടിനു വേണ്ടി നിങ്ങൾ എന്ത് ചെയ്തുവെന്ന്. അതുകൂടിയാവുമ്പോൾ അയാളുടെ ഉള്ളം പൂർണ്ണമായും തകർന്നിരിക്കും. മെല്ലെ മെല്ലെ അയാൾ അവിടെ അധികപ്പെട്ടായി മാറിക്കൊണ്ടിരിക്കും. അയാളുടെ അധ്വാനം, ജീവിതം, സമയം എല്ലാം അവഗണിക്കപ്പെടും. ആർജവുമില്ലായ്മയാണ് വാസ്തവത്തിൽ ഒരു വ്യക്തിയെ അങ്ങനെ ഒരു അന്തരീക്ഷത്തിൽ കൊണ്ടുചെന്ന് എത്തിക്കുന്നത്. എന്നാൽ ചിലയിടങ്ങളിൽ അമ്മയും മക്കളും ഒറ്റക്കെട്ടായി അച്ഛനെ ഒറ്റപ്പെടുത്തി കളയും. അപൂർവമായിട്ടാണെങ്കിലും തിരിച്ചും സംഭവിക്കാറുണ്ട്. അച്ഛന്റെ കുറ്റങ്ങൾ മക്കളെ പറഞ്ഞു കേൾപ്പിക്കുന്ന അമ്മ തന്ത്രശാലിയാണെന്ന് പറയാതിരിക്കാനാവില്ല. അമ്മയുടെ കുറ്റങ്ങൾ മക്കളോട് പറയുന്ന അച്ഛൻ സ്വാർത്ഥനുമാണ്. കുറ്റങ്ങളുണ്ടായിരിക്കാം, പക്ഷേ അത് അവസരം കിട്ടുമ്പോഴൊക്കെ മക്കളോട് പറയുന്നുവെങ്കിൽ ഓർക്കുക, ഒരു തന്ത്രം മനയൽ അവിടെ നടക്കുന്നുണ്ട്. സാംസ്കാരികമായി തീരെ തരംതാണ് പോകുമ്പോഴാണ് ഇപ്രകാരമൊക്കെ സംഭവിക്കുന്നതെന്നും മറന്നുപോകരുത്. മാനസികാരോഗ്യക്കുറവും കാരണമാണ് ഉദാത്തമായ മാനസികാരോഗ്യമുള്ള വീടുകളിൽ ആളുകൾ വയസ്സായി പോവുകയില്ല. ആർജവുമുണ്ടായിരിക്കും, വ്യക്തിത്വ പ്രഭാവം ഉണ്ടായിരിക്കും. അങ്ങനെയാണ് ഭവനങ്ങൾ ചിട്ടപ്പെടുത്തേണ്ടതെന്ന് ഓർക്കുമല്ലോ.
0: സൗമ്യവും ശാന്തവുമായി ചില പാട്ടുകൾ നമ്മുടെ ഹൃദയത്തിൽ തൊടും. ഇളങ്കാറ്റ് വീശുന്ന ഒരു കടൽ തീരത്തിരിക്കുന്നത് പോലെ ഹൃദ്യമായ പാട്ടുകൾ, ലളിതമായ ഗാനധാര. പ്രഭാത ശബ്ദത്തിൽ ഇനി ഒരു ലളിത ഗാനം.

0: പ്രഭാത ശബ്ദത്തിൽ ഇനി പ്രകാശ ചിന്തകൾ.
1: ഇംഗ്ലീഷിലൊരു കവിതയുണ്ട്, സ്മോൾ തിങ്സ് ആർ ബ്യൂട്ടിഫുൾ, ചെറിയ കാര്യങ്ങൾ മനോഹരങ്ങളാണ്. വളരെ ശരിയായ കാര്യമാണത്. ജീവിതത്തിൽ വലിയ കാര്യങ്ങളെക്കാൾ നമുക്ക് കൂടുതൽ സന്തോഷം തരുന്നത് ചെറിയ കാര്യങ്ങളായിരിക്കും. ഒരു പുഞ്ചിരി ഉതിർക്കുന്ന സന്തോഷം പൊട്ടിച്ചിരിയിൽ കിട്ടില്ലെന്ന് വരും. സുഗതകുമാരിയുടെ കൃഷ്ണ നീ എന്നെ അറിയില്ല എന്ന കവിതയുടെ ഒടുവിൽ ഗോപിക പറയുന്നു, എന്നെ തിരിഞ്ഞു നോക്കുന്നു, ഒരു സ്മിതമെനിക്കായി നൽകുന്നു, അതിൽ കൂടുതൽ മറ്റെന്താണ് വേണ്ടതെന്ന് അവർ ആത്മഗതപ്പെടുന്നു. മനുഷ്യജീവിതത്തെ ധന്യമാക്കുന്ന ചില മാത്രകൾ മാത്രമെന്ന് വയലോപ്പള്ളി പറയുന്നുണ്ട്. ഒരു കണ്ണീർക്കണം മറ്റുള്ളവർക്കായി പൊഴിക്കവേ ഉദിക്കെയാണ് എന്ന ആത്മാവിൽ ആയിരം സൗരമണ്ഡലം എന്നക്കിത്തം. സ്മോൾ തിങ്സ് ആർ ബ്യൂട്ടിഫുൾ. ഒന്നോർത്തു നോക്കൂ, കുട്ടിക്കാലം മുതലേ ഏറ്റവും കൂടുതൽ ആനന്ദമുണ്ടാക്കിയത് കൊച്ചു കൊച്ചു കാര്യങ്ങളായിരുന്നു. ഇപ്പോഴും അങ്ങനെ തന്നെയല്ലേ? ജീവിക്കാനുള്ള നെട്ടോട്ടത്തിൽ ഓടി വിയർത്ത് ടെൻഷനായി വൈകുന്നേരം വന്ന് കയറുമ്പോൾ നല്ലൊരു പുഞ്ചിരിയോടെയാണ് ഭാര്യ എതിരേൽക്കുന്നതെങ്കിൽ അതുണ്ടാക്കുന്ന സന്തോഷം എത്ര വലുതായിരിക്കും അല്ലേ? പോയ കാര്യമെന്തായി, ഒക്കെ ശരിയാകും എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ആശ്വാസം എത്ര വലുതാണ്. വലിയ കാറ്റിനേക്കാൾ സുഖം പകരുന്നത് ഇളം കാറ്റായിരിക്കും. പെരുമഴയേക്കാൾ ഇഷ്ടം തോന്നുന്നത് നേർത്ത ചാറ്റൽ മഴയോടായിരിക്കും. ഒരു ചെറു താരക കാണുകെ ഇരുട്ടു മറക്കും, പുതുമഴ കാണുകെ വരൾച്ച മറക്കും എന്ന് കവയിത്രി. സത്യത്തിൽ മനുഷ്യർക്കിഷ്ടം ലാളിത്യമാണ്, ചെറിയ ചെറിയ കാര്യങ്ങളാണ്. പിന്നെ എന്തിനാണ് ഇത്രയും വലിയ കാര്യങ്ങളെടുത്ത് തലയിൽ വയ്ക്കുന്നത് എന്ന് ചോദിച്ചാൽ, അടിസ്ഥാനപരമായി മനുഷ്യൻ അധ്വാനശീലരാണ്. നവലോക സൃഷ്ടിക്ക് വെമ്പൽ കൊള്ളുന്ന ഒരു മനസ്സ് മനുഷ്യനുണ്ട്. ലോകത്തെ സദാ പുതുക്കിക്കൊണ്ടേയിരിക്കും. അതിന് ബിസിനസ്സുകൾ ചെയ്യും, പദ്ധതികൾ നടപ്പിലാക്കും, ഉള്ള ഭാരമൊക്കെ എടുത്ത് തലയിൽ വയ്ക്കും. അതിനിടയിൽ കിട്ടുന്ന സന്തോഷത്തിന്റെ ചെറു തേൻ തുള്ളികൾ, അതാണ് ശരിക്കും എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്നത്. അത് കിട്ടുമ്പോൾ അറിയാതെ അറിയാതെ മസ്തിഷ്കത്തിൽ ആനന്ദമൈഡിന്റെ ലാവാപ്രവാഹമുണ്ടാകും. ഈ ആനന്ദമൈഡ് എന്ന് വെച്ചാൽ പേര് പോലെ സന്തോഷാധിക്യം പ്രദാനം ചെയ്യുന്ന മസ്തിഷ്ക രാസപ്രഭാവമാണ്. ഒരു ചിരി കണ്ടാൽ അത് മതി എന്ന് കവിയെക്കൊണ്ട് പറയിപ്പിച്ചത് ഈ രാസപ്രഭാവത്തിന്റെ ധന്യതയാണ്. വീടിനകത്തെ ഇത്തരം കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ മനസ്സിനെ കൂടുതൽ പ്രകാശമാനമാക്കും. ഏത് ജോലിയും അനായാസേന ചെയ്യാൻ അത് പ്രേരിപ്പിക്കും. പക്ഷെ എന്തുകൊണ്ടോ നമ്മുടെ ബഹുഭൂരിപക്ഷം ആളുകൾക്കും ഇതേക്കുറിച്ചറിയില്ല. അവർ പങ്കാളിയെ ചോദ്യം ചെയ്യും, ചന്ദ്രേട്ടൻ എവിടെയാ എന്ന് ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. അസ്വസ്ഥതയുടെ കയങ്ങളിൽ അവർ ആണ്ടുപോകും. അതൊക്കെ തലച്ചോറിൽ വിരോധാമൈൻ ഉണ്ടാക്കും, വിരക്തിക്ക് കാരണമാകും. ചെറിയ ശല്യങ്ങൾ വലിയ വെറുപ്പുകൾക്ക് കാരണമാകും എന്നർത്ഥം. പലപ്പോഴും കുടുംബത്തിനകത്തു നിന്ന് നമുക്ക് ലഭിക്കുന്നത് കൊച്ചു കൊച്ചു സന്തോഷങ്ങളാണ്. ജോലിസ്ഥലത്ത് നിന്ന് കൂടുതലും ലഭ്യമാകുന്നത് വലിയ വലിയ സന്തോഷങ്ങളാണ്. സാലറി, പ്രമോഷൻ, അതൊക്കെ വലിയ സന്തോഷങ്ങൾ തന്നെയല്ലേ? പക്ഷെ കുടുംബത്തിനകത്ത് ഓരോ ദിവസവും ലഭ്യമാകുന്ന കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ തലച്ചോറിൽ വലിയ തോതിൽ ആനന്ദമായി ഉണ്ടാക്കും എന്നതിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ അതിനുള്ള ഒരവസരവും നഷ്ടപ്പെടുത്തി കളയരുത്. പരമാവധി പരസ്പരം ഇറിറ്റേറ്റ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. എവിടെ പോയി, എന്തു ചെയ്യുകയായിരുന്നു, ആരൊക്കെ ഉണ്ടായിരുന്നു, എത്ര നേരമായി ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കുന്നു, ഇത്രയും നേരം എവിടെ പോയി നിൽക്കുകയായിരുന്നു എന്നു തുടങ്ങിയ ഷാർപ്പായ ചോദ്യം ചെയ്യലുകൾ വല്ലാത്ത ഇറിറ്റേഷൻ ഉണ്ടാക്കും എന്ന് മറന്നുപോകരുത്. എത്രത്തോളം ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന സാഹചര്യങ്ങളെ കുറച്ചുകൊണ്ടുവരാൻ കഴിയുമോ അത്രത്തോളം സന്തോഷം മുറിക്കുള്ളിൽ നിറയും. അവിടം ചൈതന്യവത്താകും. കുട്ടികളും പൂക്കളും പൂമ്പാറ്റകളുമുള്ള ഉദ്യാനങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവിടം വല്ലാത്തൊരു പ്രസരിപ്പോടെ എല്ലാവർക്കും ആനന്ദം പകർന്നു തരും. പക്ഷെ അതൊക്കെ എത്ര ലളിതവുമായിരിക്കുന്നു എന്ന് നോക്കൂ. പൂക്കളെ കാണുന്നതും അവയുടെ സൗരഭ്യം ആസ്വദിക്കുന്നതും ഇഷ്ടമില്ലാത്തവരായി ആരുണ്ടാകും? ചിത്രശലഭങ്ങൾക്ക് ഒരു പര്യായം പറഞ്ഞാൽ ഇഷ്ടശലഭങ്ങൾ എന്ന് പറയേണ്ടതായി വരില്ലേ? കുട്ടികൾ ആമോദത്തിന്റെ പ്രതിരൂപങ്ങളാണ്. അവരുടെ ലാളിത്യം ഹൃദയത്തെ ചേതോഹരമാക്കുന്നു. ജീവിതത്തിലെ വലിയ കാര്യങ്ങൾ നമുക്കിഷ്ടമാണ്. എന്നാൽ അതിലേറെ ഇഷ്ടവും സന്തോഷവും ഉണ്ടാക്കി തരുന്നത് കൊച്ചു കൊച്ചു കാര്യങ്ങളാണെന്ന് ഓർക്കുക. ഒരു കപ്പ് ചായ അല്ലെങ്കിൽ ഒരു കോഫി, പിന്നെ പാട്ടും സല്ലാപവുമായി റേഡിയോയുടെ കൂട്ട് ഒരു പ്രഭാതം ആരംഭിക്കുകയാണ്. മനസ്സൊന്നുഷാറാകാൻ ചായക്കൊപ്പം ചന്തമുള്ളൊരു പാട്ട്.

തൊടിയില ചാർത്തുകളിലൂടെ മിന്നി മറഞ്ഞ് ഇടതൂർന്ന് താഴെ വീഴാതെ പൂവാങ്കുരുന്നുകളിൽ ഇറ്റു നിൽക്കുന്ന സൂര്യബിംബങ്ങൾ, പ്രഭാതത്തിന്റെ നനുത്ത വെട്ടങ്ങൾ, പ്രഭാത ശബ്ദത്തിൽ ഇനി ഗുഡ് മോർണിംഗ്. ഒരു ആംഗലേയ ഗീതം കേൾക്കാം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നിമിഷ. പ്രധാന വാർത്തകൾ. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്നും നാളെയും ദാദ്ര നഗർ ഹവേലിയും ദാമൻ ദിയുവും സന്ദർശിക്കും. 18-ാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നാളെ തുടക്കം. തെക്കുകിഴക്കൻ ഏഷ്യൻ മേഖലയ്ക്ക് ലോകാരോഗ്യ സംഘടന ഏർപ്പെടുത്തിയ പുരസ്കാരം ഇന്ത്യയ്ക്ക്. ഇ ഡി വിഷയത്തിൽ നിയമം നിയമത്തിന്റെ വഴിക്ക് പോവുക എന്നതാണ് ഗവൺമെന്റിന്റെ സമീപനമെന്ന് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി. ഇന്ത്യ ഏഷ്യാകപ്പ് വനിതാ ക്രിക്കറ്റ് ഫൈനലിൽ. വാർത്തകൾ വിശദമായി. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്നും നാളെയും കേന്ദ്രഭരണ പ്രദേശങ്ങളായ ദാദ്ര നഗർ ഹവേലിയും ദാമൻ ദിയുവും സന്ദർശിക്കും. സന്ദർശനവേളയിൽ സിൽവാസയിലെ ഡോക്ടർ എ പി ജെ അബ്ദുൾ കലാം ഗവൺമെന്റ് കോളേജിൽ നടത്തുന്ന പൊതുചടങ്ങിൽ ഉപരാഷ്ട്രപതി പങ്കെടുക്കും. സിൽവാസയിലെ സ്വാമി വിവേകാനന്ദ വിദ്യാമന്ദിർ, നമോ മെഡിക്കൽ എഡ്യൂക്കേഷൻ ആന്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, ദാമനിലെ പുതുതായി ഉദ്ഘാടനം ചെയ്ത നമോ ഹോസ്പിറ്റൽ തുടങ്ങിയ സ്ഥാപനങ്ങളും ഉപരാഷ്ട്രപതി സന്ദർശിക്കും. ദാമൻ നൈറ്റ് മാർക്കറ്റ്, രാംസേതു സീ ഫ്രണ്ട്, നമോ പാത് സീ ഫ്രണ്ട് എന്നിവയുൾപ്പെടെ പ്രധാന വിനോദസഞ്ചാര തീരദേശ വികസന കേന്ദ്രങ്ങളും സി പി രാധാകൃഷ്ണൻ സന്ദർശിക്കും. 18-ാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നാളെ തുടക്കമാവും. ഇന്ത്യ അധ്യക്ഷത വഹിക്കുന്ന ഉച്ചകോടിയിൽ ബ്രസീൽ, ചൈന, ഈജിപ്ത്, എത്യോപ്യ, ഇന്തോനേഷ്യ, ഇറാൻ, റഷ്യ, സൌദി അറേബ്യ, ദക്ഷിണാഫ്രിക്ക, യു എ ഇ രാജ്യങ്ങളിൽ നിന്ന് പ്രതിനിധികൾ പങ്കെടുക്കും. സ്ഥിരത, നൂതനാശയം, സഹകരണം, സുസ്ഥിരത എന്നിവ കെട്ടിപ്പടുക്കൽ എന്നതാണ് ഈ വർഷത്തെ ഉച്ചകോടിയുടെ പ്രമേയം. ഡെസ്ക് റിപ്പോർട്ട്.
1: റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ, ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്, ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റ് സിറിൽ റമഫോസ, ഈജിപ്ഷ്യൻ പ്രസിഡന്റ് അബ്ദുൾ ഫത്താഖ് അൽസിസി, ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രഭാവ് സുബിയാന്തോ, ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്ക്യാൻ, അബുദാബി കിരീടാവകാശി ഷെയ്ഖ് ഖാലിദ് ബിൻ മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാൻ, എത്യോപ്യൻ പ്രധാനമന്ത്രി അബി അഹമ്മദ് അലി എന്നിവരുൾപ്പെടെ ലോക നേതാക്കൾ രണ്ട് ദിവസത്തെ ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കും. ബ്രസീലിൽ നിന്ന് വിദേശകാര്യമന്ത്രി മൌറോ വിയേരിയും സൌദി അറേബ്യയിൽ നിന്ന് വിദേശകാര്യമന്ത്രി പ്രിൻസ് ഫൈസൽ ബിൻ ഫർഹാൻ അൽ സൌദും ഉച്ചകോടിയിൽ പങ്കെടുക്കും. മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം, വിയറ്റ്നാം പ്രധാനമന്ത്രി ലേ മിൻ ഹുങ് എന്നിവരാണ് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്ന മറ്റു രാഷ്ട്രത്തലവന്മാർ. ഐക്യരാഷ്ട്ര സംഘടനാ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ഉൾപ്പെടെ അന്താരാഷ്ട്ര സംഘടനകളുടെ തലവന്മാരും പരിപാടിയിൽ പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തിയേക്കും. ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിന് റഷ്യൻ പ്രസിഡന്റും ബ്രസീൽ വിദേശകാര്യമന്ത്രിയും ഇന്നലെ രാത്രി തലസ്ഥാനത്തെത്തി. ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റ് ഇന്ന് രാവിലെ എത്തും.
0: ബ്രിക്സ് ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ ഇന്നു മുതൽ ഞായറാഴ്ച വരെ രാഷ്ട്രപതി ഭവൻ മ്യൂസിയം, അമൃത് ഉദ്യാൻ എന്നിവയിൽ പൊതുജനങ്ങൾക്ക് പ്രവേശനമുണ്ടാകില്ല. രാഷ്ട്രപതി ഭവന്റെ മുൻവശത്തെ മുറ്റത്ത് നടക്കാറുള്ള ചേഞ്ച് ഓഫ് ഗാർഡൻ ചടങ്ങ് നാളെ നടക്കില്ലെന്നും രാഷ്ട്രപതിയുടെ സെക്രട്ടേറിയറ്റ് അറിയിച്ചു. ആഭ്യന്തരമന്ത്രി അമിത്ഷാ ന്യൂഡൽഹിയിൽ പ്രമുഖ ജീവകാരുണ്യ പ്രവർത്തകൻ പ്രിൻസ് റഹീം ആഗാഖാൻ അഞ്ചാമനുമായി കൂടിക്കാഴ്ച നടത്തി. സാമൂഹിക വികസനം, ജലസേചനം, സഹകരണ മേഖല, ചെറുധാന്യങ്ങൾ ഉൾപ്പെടെ പ്രകൃതിദത്ത കൃഷിരീതികൾ, സൌരോർജ്ജം എന്നീ മേഖലകളിൽ സഹകരണം ശക്തിപ്പെടുത്തുന്നതിനെക്കുറിച്ച് ഇരുവരും ചർച്ച ചെയ്തു. ആഗാഖാൻ ഡെവലപ്മെന്റ് നെറ്റ്വർക്കുമായുള്ള ബന്ധത്തെ ഇന്ത്യ വിലമതിക്കുന്നുവെന്ന് അമിത്ഷാ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ലോകത്തിലെ ഏറ്റവും മികച്ച ഭരണരീതിയാണ് പാർലമെന്ററി ജനാധിപത്യമെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു പറഞ്ഞു. പാർലമെന്റ് ഹൌസിലെ ജി എം സി ബാലയോഗി ഓഡിറ്റോറിയത്തിൽ 27-ാമത് ദേശീയ യുവ പാർലമെന്റ് മത്സരത്തിന്റെ പുരസ്കാരദാന ചടങ്ങിനുശേഷം ജവഹർ നവോദയ വിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ജനാധിപത്യത്തിന്റെ പ്രതീകമെന്ന നിലയിൽ പാർലമെന്റിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് വിദ്യാർത്ഥികൾക്ക് മാർഗനിർദ്ദേശം നൽകിയ കേന്ദ്രമന്ത്രി തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളിലൂടെ പൌരന്മാർ സ്വയംഭരണം നടത്തുന്ന ഇന്ത്യയ്ക്ക് പാർലമെന്ററി ജനാധിപത്യ സംവിധാനമാണ് ഏറ്റവും അനുയോജ്യമെന്നും വ്യക്തമാക്കി. തെക്കുകിഴക്കൻ ഏഷ്യൻ മേഖലയ്ക്ക് ലോകാരോഗ്യ സംഘടന ഏർപ്പെടുത്തിയ പുരസ്കാരം ഇന്ത്യയ്ക്ക് ലഭിച്ചു. കഴിഞ്ഞ ഒരു ദശാബ്ദമായി മാതൃ നവജാത ശിശുക്കളിലെ ടെറ്റനസ് പൂർണ്ണമായും ഇല്ലാതാക്കിയതിനും പ്രാഥമിക ആരോഗ്യ സംരക്ഷണത്തിലൂടെ പകർച്ചവ്യാധികളല്ലാത്ത രോഗങ്ങളെ നേരിടുന്നതിൽ ഇന്ത്യ കാഴ്ചവച്ച നേതൃപരമായ പങ്കിനെയും അംഗീകരിച്ചാണ് പുരസ്കാരം ലഭിച്ചതെന്ന് കേന്ദ്രമന്ത്രി ജെ പി നദ്ദ പറഞ്ഞു. പകർച്ചവ്യാധികളെയും പകർച്ചവ്യാധികളല്ലാത്ത രോഗികളെയും നേരിടാൻ ഇന്ത്യ നിരന്തരം പ്രവർത്തിച്ചു വരികയാണെന്ന് കേന്ദ്രമന്ത്രി ജെ പി നദ്ദ പറഞ്ഞു. കിഴക്കൻ തിമോറിയിൽ വെർച്വലായി നടന്ന ലോകാരോഗ്യ സംഘടനയുടെ തെക്കുകിഴക്കൻ ഏഷ്യൻ റീജിയണൽ കമ്മിറ്റിയുടെ 79-ാമത് സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരെ സന്ദർശിക്കാൻ മറ്റന്നാൾ കോഴിക്കോട്ടെത്തും. ഡൽഹിയിൽ ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുത്തതിനു ശേഷമായിരിക്കും അൻവർ ഇബ്രാഹിം കോഴിക്കോട്ട് എത്തുക. യു യുജിസി നെറ്റ് ജൂൺ 2026 പരീക്ഷയിലെ ഇംഗ്ലീഷ്, കൊമേഴ്സ്, സോഷ്യോളജി പേപ്പറുകൾക്കായി നടത്തിയ പുനഃപരീക്ഷയുടെ താൽക്കാലിക ഉത്തരസൂചികകൾ ദേശീയ പരീക്ഷാ ഏജൻസി പുറത്തിറക്കി. ഈ മാസം 13 വരെ ഔദ്യോഗിക യുജിസി നെറ്റ് പോർട്ടൽ വഴി ഉദ്യോഗാർത്ഥികൾക്ക് ഉത്തരസൂചികകളിൽ ആക്ഷേപങ്ങൾ ഉന്നയിക്കാവുന്നതാണ്. പൊതുമേഖല ബാങ്ക് ജീവനക്കാർ ഇന്ന് രാജ്യവ്യാപകമായി പണിമുടക്കും. പ്രവൃത്തി ദിനം ആഴ്ചയിൽ 5 ആക്കണമെന്നതടക്കം ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പണിമുടക്ക്. 7 യൂണിയനുകളുടെ സംയുക്ത സംഘടനയായ യുണൈറ്റഡ് ഫോറം ഓഫ് ബാങ്ക് യൂണിയൻസിന്റെ നേതൃത്വത്തിലാണ് പണിമുടക്ക്. സംസ്ഥാനത്തെ 38 തദ്ദേശ ഭരണവാർഡുകളിൽ ഉപതെരഞ്ഞെടുപ്പിലേക്ക് സമർപ്പിച്ച പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ഇന്ന് നടത്തും. സ്ഥാനാർത്ഥിത്വം പിൻവലിക്കുന്നതിന് അവസാന തീയതി ഈ മാസം 14. 28 രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയാണ് വോട്ടെടുപ്പ്. 29 വോട്ടെണ്ണൽ. സംസ്ഥാന പട്ടയമേളയ്ക്ക് ഇന്ന് തൃശൂരിൽ തുടക്കമാവും. ഗവൺമെന്റിന്റെ 100-ദിന കർമ്മ പരിപാടികളുടെ ഭാഗമായാണ് ഭൂരഹിതരായ 1059 കുടുംബങ്ങൾക്ക് പട്ടയം വിതരണം ചെയ്യുന്നത്. മന്ത്രി എ പി അനിൽകുമാർ മേള ഉദ്ഘാടനം ചെയ്യും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഇഡി വിഷയത്തിൽ നിയമം നിയമത്തിന്റെ വഴിക്ക് പോവുക എന്നതാണ് ഗവൺമെന്റിന്റെ സമീപനമെന്ന് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി കോഴിക്കോട്ട് പറഞ്ഞു. വിഷയത്തിൽ വിവിധ വശങ്ങൾ ആലോചിക്കാനുണ്ടെന്നും അതിന്റെ മെറിറ്റ് അനുസരിച്ച് നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്തെ രക്ഷിച്ച് പുനർനിർമ്മാണം നടത്തുന്ന പ്രക്രിയയിലാണ് യുഡിഎഫ് ഗവൺമെന്റെന്നും പൊതുസമൂഹത്തിന്റെ വിശ്വാസമാണ് യുഡിഎഫിനെ വലിയ ഭൂരിപക്ഷത്തോടെ ഭരണത്തിലെത്തിച്ചതെന്നും മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. എൽഡിഎഫ് ഗവൺമെന്റ് കേരളത്തെ പിറകോട്ടാണ് നടത്തിയതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. യൂത്ത് ലീഗ് കോഴിക്കോട് ജില്ലാ സമ്മേളനത്തിൽ മുഖ്യ പ്രഭാഷണം നടത്തുകയായിരുന്നു കുഞ്ഞാലിക്കുട്ടി. സംസ്ഥാനത്ത് ഇന്ന് വിവിധ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ ഇന്ന് മഞ്ഞജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം ജില്ലയിലെ തീരങ്ങളിൽ രാവിലെ 8:30 വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട്. കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡിന്റെ വജ്രജൂബിലി ആഘോഷങ്ങൾക്ക് ഇന്ന് കോഴിക്കോട്ട് തുടക്കമാവും. കുണ്ടായിത്തോട് കെഎഫ്ബി കേന്ദ്രത്തിൽ എം കെ രാഘവൻ എംപി പരിപാടി ഉദ്ഘാടനം ചെയ്യും. ഇന്റർനാഷണൽ ബ്ലൈൻഡ് ക്രിക്കറ്റിന്റെ ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ട രജനീഷ് ഹെൻറിയെ യോഗത്തിൽ അനുമോദിക്കും. ഇന്ത്യ ഏഷ്യാകപ്പ് വനിതാ ക്രിക്കറ്റ് ഫൈനലിൽ പ്രവേശിച്ചു. ഇന്നലെ ദുബായിൽ ആദ്യ സെമിയിൽ ബംഗ്ലാദേശിനെ 40 റൺസിന് തോൽപ്പിച്ചാണ് ഇന്ത്യ ഫൈനലിലെത്തിയത്. 150 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ബംഗ്ലാദേശിന് നിശ്ചിത 20 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 109 റൺസ് എടുക്കാനേ കഴിഞ്ഞുള്ളൂ. ഇന്ന് രണ്ടാം സെമിയിൽ ശ്രീലങ്കയും പാകിസ്ഥാനും തമ്മിൽ ഏറ്റുമുട്ടും. ഇന്ത്യൻ സമയം വൈകിട്ട് 8 മത്സരം. മറ്റന്നാൾ ഫൈനലിൽ ഇന്ത്യ ഇന്നത്തെ മത്സര വിജയികളുമായി ഏറ്റുമുട്ടും. ന്യൂഡൽഹിയിൽ ഇന്ത്യൻ അത്ലറ്റിക്സ് ഫൈനൽ സീരീസിൽ വിജയിച്ച് ഏഷ്യൻ ഗെയിംസ് തയ്യാറെടുപ്പിന് കരുത്തേകി ഇന്ത്യൻ താരങ്ങൾ. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
1: 3000 മീറ്റർ സ്റ്റീപ്പിൾ ചേസിൽ വനിതാ വിഭാഗത്തിൽ പരുൾ ചൌധരിയും പുരുഷ വിഭാഗത്തിൽ അവിനാഷ് സാപ്ലയും ഒന്നാമതെത്തി. 200 മീറ്റർ ഓട്ടത്തിൽ ദേശീയ റെക്കോർഡുടമയായ അനിമേഷ് കുജൂർ സ്പ്രിന്റ് ഇനങ്ങളിൽ ഇരട്ട വിജയം സ്വന്തമാക്കി. ഹാമർ ത്രോയിൽ 2 ഇന്ത്യൻ ദേശീയ റെക്കോർഡുകൾ പിറന്നു. 2016 നീരജ് കുമാർ സ്ഥാപിച്ച 70.73 മീറ്റർ എന്ന റെക്കോർഡ് മറികടന്ന് 71.02 മീറ്റർ ദൂരമറിഞ്ഞ് നിർഭയ് ചൌധരി പുരുഷ വിഭാഗത്തിലും 68.35 മീറ്റർ ദൂരമറിഞ്ഞ തന്യ ചൌധരി വനിതാ വിഭാഗത്തിലും ദേശീയ റെക്കോർഡ് സ്വന്തമാക്കി. പുരുഷന്മാരുടെ ജാവ്ലിൻ ത്രോയിൽ രോഹിത് യാദവും വനിതകളിൽ 500 റണ്ണിയും ഒന്നാമതായി. വനിതാ ലോങ് ജമ്പിൽ ആൻസി സോജനും പുരുഷന്മാരുടെ ഷോട്ട്പുട്ടിൽ തജീന്ദർ പാൽ സിംഗ് ടൂറും ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി.
0: സംസ്ഥാന സബ് ജൂനിയർ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് നാളെ കോഴിക്കോട്ട് ആരംഭിക്കും. ഈ മാസം 18 വരെ ദേവഗിരി കോളേജിൽ 14 ജില്ലകളെ 4 ഗ്രൂപ്പുകളായി തിരിച്ചാണ് മത്സരം. കൊച്ചിയിൽ സിബിഎസ്ഇ ക്ലസ്റ്റർ 11 അത്ലറ്റിക് മീറ്റിന്റെ ആദ്യ ദിനത്തിൽ 616 പോയിന്റുമായി എറണാകുളം ജില്ല മുന്നിൽ. 135 പോയിന്റ് നേടി ഇടുക്കി 2, 117 പോയിന്റോടെ തിരുവനന്തപുരം 3 സ്ഥാനത്തുമാണ്. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്നും നാളെയും ദാദ്രാനഗർ ഹവേലിയും ദാമൻദിയും സന്ദർശിക്കും. 18th ബ്രിക്സ് ഉച്ചകോടിക്ക് ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നാളെ തുടക്കം. തെക്കുകിഴക്കൻ ഏഷ്യൻ മേഖലയ്ക്ക് ലോകാരോഗ്യ സംഘടന ഏർപ്പെടുത്തിയ പുരസ്കാരം ഇന്ത്യയ്ക്ക്. ഇഡി വിഷയത്തിൽ നിയമം നിയമത്തിന്റെ വഴിക്ക് പോവുക എന്നതാണ് ഗവൺമെന്റിന്റെ സമീപനമെന്ന് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി. ഇന്ത്യ ഏഷ്യാകപ്പ് വനിതാ ക്രിക്കറ്റ് ഫൈനലിൽ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണസൈ റേഡിയോ 91.2 FM. കാതോർത്തു കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണസൈ റേഡിയോ 91.2.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

പ്രിയ ശ്രോതാക്കളെ, നമസ്തേ മലയാളം ആരംഭിക്കുന്നു. നിത്യസുരഭിലമായ പ്രകൃതി, നിതാന്ത സുന്ദരമായ ജീവിതം, അന്യൂനമായ കർമ്മപദ്ധതികൾ, ഈ ലോകം ഇങ്ങനെ സമൃദ്ധസുന്ദരമായി നിലനിന്നു പോകുന്നതിൽ മനുഷ്യന്റെ കർമ്മോത്സുകതയും സ്ഥിരോത്സാഹവുമല്ലാതെ മറ്റെന്താണ്? മഞ്ഞുകാലത്ത് ഞാൻ എത്തി നിൽക്കുന്ന വനാന്തരം, രണ്ടു വഴികൾ, രണ്ടു ദിക്കുകളായി പിരിഞ്ഞു പോകുന്നു. ഏതിലൂടെയാണ് ഞാൻ പോകേണ്ടത്? രണ്ടു വഴിയും തുല്യമാണ്. കണ്ണെത്താ ദൂരെ നീണ്ടുപോകുന്ന കാടിന്റെ ഇരുൾച്ചകളിലേക്ക് കാണാതാകുന്ന വഴി ഞാൻ ഉപേക്ഷിക്കുന്നു. പുല്ല് നിറഞ്ഞ വഴി ഞാൻ തിരഞ്ഞെടുക്കുന്നു. അതിലൂടെ ആരും അധികം നടന്നിട്ടില്ല എന്ന നിശ്ചയം. മറ്റൊരു നാളിൽ വരാമെന്നുറപ്പിച്ച് കണ്ണെത്താ ദൂരത്തേക്കുള്ള വഴി ഞാൻ ഉപേക്ഷിക്കുന്നു. പുല്ലുകൾ നിറഞ്ഞ പുതിയ വഴി ഞാൻ തിരഞ്ഞെടുക്കുന്നു. തിരികെ വരുമോ എന്ന ആശങ്ക ഉള്ളിൽ നിറയുന്നുവെങ്കിലും നൂറ്റാണ്ടുകൾക്കിപ്പുറം ഒരു നെടുവീർപ്പോടെ ഞാനിത് ലോകത്തോട് വിളിച്ചു പറയും. ഞാൻ തിരഞ്ഞെടുത്തത് അധികമാരും നടക്കാത്ത വഴി, എന്റെ ജീവിതത്തിൽ എല്ലാ മാറ്റങ്ങളും വരുത്തിയ വഴി. റോബർട്ട് ഫ്രോസ്റ്റ് എന്ന മഹാകവിയുടെ മഹോന്നതമായ വരികളാണിത്. പ്രഭാതം മുതലേ പുതിയ വഴികൾ തേടാൻ പറയുന്ന കവി, പുതിയ പന്ഥാവുകളിലൂടെ നടക്കാൻ പറയുന്ന കവി. നോക്കൂ, പ്രഭാതമായിരിക്കുന്നു, പുതിയ വഴികൾ തിരഞ്ഞെടുക്കാനുള്ള നേരമായിരിക്കുന്നു. അലസതയുടെ കമ്പളത്തിൽ നിന്ന് പുറത്തേക്ക് വരൂ, ഉണരൂ, എഴുന്നേൽക്കൂ. നമസ്തേ മലയാളത്തിൽ ആദ്യം കേൾക്കാം ഒരു പ്രഭാതഗീതം.

പ്രഭാതമായി. കൂവക്കുടിയിൽ നിന്ന് പടിഞ്ഞാറേക്കുള്ള കാഴ്ച ഒരു കാട്ടുപക്ഷിയുടെ ചിറകുകൾക്കെന്ന പോലെ. ആകാശത്തിനിപ്പോൾ പിങ്ക് കലർന്ന ചാരനിറം. വേലിയേറ്റം കഴിഞ്ഞ് പിൻവാങ്ങുന്ന കടൽ പോലെ മരങ്ങളിൽ നിന്ന് രാത്രിയുടെ നേളുകൾ മെല്ലെ മാഞ്ഞു തുടങ്ങുന്നു. പുൽനാമ്പുകളിൽ പടർന്നുകിടക്കുന്ന ചിലന്തി വലകളിൽ മഞ്ഞുതുള്ളികൾ തൂങ്ങി നിൽക്കുന്നു. പുലരിത്തോ മഞ്ഞുതുള്ളിയിൽ പുഞ്ചിരിയിടുന്നു പ്രപഞ്ചം. ഭാരം താങ്ങാനരുതാതെ പുൽക്കുടികൾ തലചായ്ക്കുന്നു. നിത്യവിസ്മയഭരിതയായ പ്രകൃതി. പളങ്കു നിറമാർന്ന ചക്രവാളത്തിനപ്പുറത്ത് നിന്ന് സൂര്യൻ കവിത ചൊല്ലുന്നു. കൽത്താമരകൾ പോലും വിരിഞ്ഞുപോകുന്ന സൗരസാന്നിധ്യം. ലോകം മുഴുവൻ പുതിയതാക്കപ്പെടുന്ന നിത്യവിസ്മയം. ചക്രവാളം ഒരു വജ്രക്കടല് പോലെ കണ്ണുകൾക്ക് മുന്നിൽ സമതല ഭാവമാർന്നു നിൽക്കുന്നു. ലോകത്തിലെ പ്രഭാത സൗന്ദര്യങ്ങളിൽ കൂവക്കുടിയേക്കാൾ മനോഹരമായി മറ്റൊന്നുമില്ലെന്ന് തോന്നിപ്പോകുന്ന ചില നിമിഷങ്ങൾ. നമസ്തേ മലയാളം തുടരുന്നു. ഇനി ശ്രേഷ്ഠ മലയാളം. ശ്രേഷ്ഠ മലയാളം.

ശ്രേഷ്ഠ മലയാളത്തിൽ ഇന്ന് കഥാകാരി ഇ പി സുഷമയെ കുറിച്ച് കേൾക്കാം. മലയാള ചെറുകഥാലോകത്ത് സ്വന്തം ജീവിതം തന്നെ ഒരു കവിതയായും ഒടുവിൽ വിങ്ങുന്ന ഓർമ്മയായും മാറ്റിവെച്ച് കടന്നുപോയ എഴുത്തുകാരിയാണ് ഇ പി സുഷമ. 32 വയസ്സിൽ മരണം കവർന്നെടുത്ത ആ സർഗജീവിതം വിട പറഞ്ഞിട്ട് 3 പതിറ്റാണ്ടാകുന്നു. ആത്മനൊമ്പരത്തിന്റെയും അതിജീവനത്തിന്റെയും തീക്ഷ്ണമായ ഏടുകൾ തന്റെ രചനകളിൽ ആവിഷ്കരിച്ച സുഷമ മലയാള സാഹിത്യത്തിലെ അകാലത്തിൽ പൊലിഞ്ഞ വസന്തം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നു. 1964 May 17 തൃശൂർ ജില്ലയിലെ തളിക്കുളത്താണ് സുഷമ ജനിച്ചത്. അധ്യാപക ദമ്പതികളായ ER പുഷ്പാങ്കദൻ മാസ്റ്ററുടെയും KK ലീല ടീച്ചറുടെയും മൂത്ത മകളായിരുന്നു. തളിക്കുളം ഗവൺമെന്റ് ഹൈസ്കൂൾ, നാട്ടിക SN കോളേജ്, തൃശൂർ വിമല കോളേജ് എന്നിവിടങ്ങളിലായി വിദ്യാഭ്യാസം പൂർത്തിയാക്കി. മലയാള സാഹിത്യത്തിൽ ബിരുദാനന്തര ബിരുദം നേടിയ സുഷമ തൃശൂരിലെ PG സെന്ററിൽ CS തന്ത്രിക ഉൾപ്പെടെയുള്ള പ്രമുഖർക്കൊപ്പം പഠിച്ച കാലം അവരുടെ സാഹിത്യ ജീവിതത്തിന് അടിത്തറപാകി. തന്റെ ഹ്രസ്വമായ ജീവിതകാലത്തിനിടയിൽ തന്നെ മികച്ച കഥാകാരി എന്ന നിലയിൽ സുഷമ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. സുഷമയുടെ ജീവിതകാലത്ത് പ്രസിദ്ധീകരിച്ച ഏക കൃതി മരണാനന്തരം ആണ്. മരണശേഷം 1998 പുറത്തിറങ്ങിയ കഥയില്ലായ്മകൾ എന്ന സമാഹാരം അവരുടെ സമ്പൂർണ്ണ കൃതികളുടെ ശേഖരമാണ്. ഇതിന് അവതാരിക എഴുതിയ ജ്ഞാനപീഠ ജേതാവ് ONV കുറുപ്പ് സുഷമയുടെ കഥകളിലെല്ലാം കഥകൾ നിറഞ്ഞു നിൽക്കുന്നു എന്ന് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. അങ്കണം അവാർഡ്, ഗൃഹലക്ഷ്മി അവാർഡ്, ലളിതാംബിക അന്തർജനം സ്മാരക പുരസ്കാരം എന്നിവ സുഷമയെ തേടിയെത്തി. കഥകൾക്ക് പുറമെ കവിതകളും ലേഖനങ്ങളും പാഞ്ചാലി എന്ന നാടകവും ആ തൂലികയിൽ നിന്ന് പിറന്നു. സുഷമയുടെ കഥാപ്രപഞ്ചത്തിലെ ഏറ്റവും തിളക്കമാർന്ന രത്നമായാണ് വസുന്ധര എന്ന കഥയെ പ്രമുഖ നിരൂപകൻ പ്രൊഫസർ M കൃഷ്ണൻ നായർ വിശേഷിപ്പിച്ചത്. മയൂഖമാലകൾ പ്രസരിപ്പിക്കുന്ന സവിശേഷമായ ആഖ്യാന ശൈലി സുഷമയുടെ കഥകളെ മറ്റു സമകാലികരിൽ നിന്ന് വേറിട്ടു നിർത്തി. സുഷമയുടെ രചനകളിൽ പലപ്പോഴും മരണം ഒരു നിഴലായി കടന്നുവന്നിരുന്നു. അവരുടെ ശ്രദ്ധേയമായ രചനയായ അരളിപ്പൂക്കൾ എന്ന കഥയിലെ കേന്ദ്ര കഥാപാത്രമായ മായ ക്യാൻസർ ബാധിച്ചു മരിക്കുന്നത് സുഷമയുടെ ജീവിതത്തിൽ ഒരു അറംപറ്റലായി മാറി. വിവാഹം നിശ്ചയിച്ച വേളയിൽ അപ്രതീക്ഷിതമായി കടന്നുവന്ന ക്യാൻസർ ബാധ സുഷമയുടെ സ്വപ്നങ്ങളെ തകർത്തു. രോഗം ഒരിക്കൽ ഭേദമായെങ്കിലും രണ്ടാമതും പിടിമുറുക്കുകയായിരുന്നു. മാതൃഭൂമി വാരാന്ത്യ പതിപ്പിൽ എഴുതിയ കുറിപ്പിൽ ഒന്നുമറിയാത്ത ഒരു പാവത്തെ കൂടി തന്റെ ദുരിത ജീവിതത്തിലേക്ക് വലിച്ചിഴയ്ക്കാൻ ഇടവന്നില്ലല്ലോ എന്ന അവരുടെ നിശ്വാസം വായനക്കാരുടെ കണ്ണു നനയിക്കുന്നതായിരുന്നു. എഴുത്തുകാരി എന്നതിലുപരി ഒരു പാരലൽ കോളേജ് അധ്യാപികയായും കൈരളി സുധവാരികയുടെ സബ് എഡിറ്ററായും അവർ സേവനമനുഷ്ഠിച്ചു. ഭിന്നശേഷിയുള്ള കുട്ടികളെ സഹായിക്കാനായി രൂപീകരിച്ച സദ്ഭവനിന്റെ ഡയറക്ടർ എന്ന നിലയിൽ സാമൂഹിക സേവനത്തിലും അവർ സജീവമായിരുന്നു. 1996 February 8 തന്റെ 32 വയസ്സിൽ സുഷമ ഈ ലോകത്തോട് വിട പറഞ്ഞു. അവരുടെ സ്മരണയ്ക്കായി അങ്കണം സാംസ്കാരിക വേദി ഇന്നും എൻഡോവ്മെന്റുകൾ നൽകി വരുന്നു. അകാലത്തിൽ പൊലിഞ്ഞുപോയെങ്കിലും ഇ.പി. സുഷമയുടെ കഥകൾ ഇന്നും വായനക്കാരുടെ മനസ്സിൽ മായാത്ത മയൂഖമാലകളായി അവശേഷിക്കുന്നു.

പ്രഭാതം ജനാലകളെയെല്ലാം തുറന്നിടുന്നു. പുത്തൻ വായു വീടിനുള്ളിലേക്ക് ഒഴുകിയെത്തുന്നു. ഭാരമൊട്ടുമില്ലാത്ത താളുകൾ പോലെ ചിന്തകൾ. വെളിച്ചത്തെ വീണ്ടും വിശ്വസിക്കാൻ പഠിക്കുന്നു. ആകാശത്തിന് ഒട്ടും ധൃതിയില്ല. പുതുതായി തുടങ്ങാനുള്ള വെമ്പൽ മാത്രം. ഓരോ ചുവടും ഓരോ ഭൂമികയാണ്. ഓരോ ശ്വാസവും ഓരോ വാഗ്ദാനമാണ്. കേൾക്കൂ, പകൽ നിന്റെ പേര് വിളിക്കുന്നു. ഓടാനല്ല, വിടർന്നുല്ലസിക്കാൻ. പ്രിയതേ, എനിക്ക് നൽകാൻ ഒരുപാട് സ്നേഹമുണ്ടെന്ന് ഞാൻ നിന്നോട് പറഞ്ഞാൽ, നീ മുന്തിരിച്ചെടിയായി വളർന്ന് എന്നെ ഈ കൊടും തണുപ്പുള്ള പ്രഭാതത്തിൽ ഒരു പുതപ്പ് പോലെ പർണകുടീരമൊരുക്കുമോ? അതോ നക്ഷത്രങ്ങളിലും മണൽപ്പരുപ്പുകളിലും പാദങ്ങളമർത്തി ലോകത്തിന്റെ അറ്റത്ത് നിന്ന് നീ എന്നിലേക്ക് ഓടിയണയുമോ? ഒരു ഗാനനിർച്ചരി പോലെ. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം കൽഹാരസുന്ദരമായ ഒരു ഗാനസമ്മോഹനത.

ആരവവും ബഹളവുമൊക്കെ ഉണ്ടാകുന്നതിനു മുൻപ് കമ്പനി മുക്കിലെ ഒരു പ്രഭാതം പഞ്ചായത്ത് കിണറിനരികിൽ ആര് നട്ടതാണെന്നറിയാതെ വളർന്ന് തഴച്ചു നിന്ന ഒരു റോസാ ചെടിയുണ്ടായിരുന്നു. ഒരു പൂവെങ്കിലും ഇല്ലാത്ത ദിവസങ്ങൾ കുറവ്. യാഗോയുടെ റോസയെ അത് ഓർമ്മിപ്പിക്കും. ഒരു ഐതിഹ്യം പോലെ ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു റോസാ ചെടി, സിംഹാസനങ്ങളിലെ ഇതളുകളോ കാനോ രക്തസാക്ഷികൾക്ക് മുള്ളുകളാകാനോ അതിന് കഴിയില്ല. എന്നാലോ വിലക്കപ്പെട്ടതുമല്ല. കിഴക്കൻ കാറ്റ് രഹസ്യങ്ങൾ നിറഞ്ഞ ഒരു മൃദുലമായ തെന്നലായി അവിടെ എന്തൊക്കെയോ മന്ത്രിക്കുന്നുണ്ട്. പുലരിയുടെ വെളിച്ചം കുളിക്കാനിറങ്ങുന്ന കുളത്തിനപ്പുറം ഒരു പൂന്തോട്ടത്തിലെ അവസാനത്തെ പോരാളിയായി നിലകൊള്ളുന്ന റോസാ പുഷ്പം ഓർമ്മയിൽ ഒരിക്കലും വാടാതെ നിൽക്കുന്നു, ഒരു ചുവന്ന കവിത പോലെ. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഹൃദയാകർഷകമായ ഒരു കവിത.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. 18-ാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് നാളെ ഡൽഹിയിൽ തുടക്കം. ആതിഥേയത്വം വഹിക്കാൻ സജ്ജമായി ദേശീയ തലസ്ഥാനം. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്നും നാളെയും ദാദ്രാനഗർ ഹവേലി, ദമൻ ദിയു എന്നിവിടങ്ങൾ സന്ദർശിക്കും. പുതിയ വിത്ത് നിയമത്തിൽ കർഷകരുടെ അവകാശങ്ങൾ പൂർണ്ണമായും സംരക്ഷിക്കപ്പെടുമെന്ന് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ശക്തമായ ആരോഗ്യ സംവിധാനങ്ങൾക്കായി ഇന്ത്യ പ്രതിജ്ഞാബദ്ധമെന്ന് കേന്ദ്രമന്ത്രി ജെ പി നദ്ദ. തുടർച്ചയായി സ്കൂളുകളിൽ ഹാജരാകാതിരിക്കുന്ന കുട്ടികളെ തിരികെ എത്തിക്കുന്ന കൂടെ പദ്ധതി കേരളത്തിൽ ഇന്ന് ആരംഭിക്കും. വനിതാ ഏഷ്യാകപ്പ് 2020 ക്രിക്കറ്റിൽ ബംഗ്ലാദേശിനെ 40 റൺസിന് പരാജയപ്പെടുത്തി ഇന്ത്യ ഫൈനലിൽ. വാർത്തകൾ വിശദമായി. 18-ാമത് ബ്രിക്സ് ഉച്ചകോടി നാളെ മുതൽ ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ ആരംഭിക്കും. രണ്ടു ദിവസം നീണ്ടു നിൽക്കുന്ന ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കാൻ ദേശീയ തലസ്ഥാനം സജ്ജമായി. പ്രതിരോധശേഷി, നവീകരണം, സഹകരണം, സുസ്ഥിരത എന്നതാണ് ഇന്ത്യയുടെ അധ്യക്ഷതയിലുള്ള ഈ വർഷത്തെ ഉച്ചകോടിയുടെ പ്രമേയം. വിശദാംശങ്ങളിലേക്ക്.
1: ബ്രസീൽ, ചൈന, ഈജിപ്ത്, എത്യോപ്യ, ഇന്ത്യ, ഇന്തോനേഷ്യ, ഇറാൻ, റഷ്യ, സൌദി അറേബ്യ, ദക്ഷിണാഫ്രിക്ക, UAE എന്നീ 11 പ്രധാന വികസ്വര രാജ്യങ്ങൾ ഉച്ചകോടിയിൽ പങ്കെടുക്കും. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ, ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ്, ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റ് സിറിൽ റമാഫോസ, ഈജിപ്ഷ്യൻ പ്രസിഡന്റ് അബ്ദുൽ ഫത്താ തുടങ്ങി വിവിധ രാജ്യങ്ങളുടെ രാഷ്ട്രത്തലവന്മാരും മന്ത്രിമാരും ഡൽഹിയിൽ എത്തിച്ചേരുന്നുണ്ട്. യുഎൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര സംഘടനകളുടെ മേധാവികളും ഉച്ചകോടിയിൽ പങ്കെടുക്കും. ഉച്ചകോടിയുടെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിവിധ രാജ്യങ്ങളുടെ തലവന്മാരുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ബ്രിക്സ് ഉച്ചകോടിയോടനുബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനുമായി ഉഭയകക്ഷി ചർച്ച നടത്തും. ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി ഇന്നലെ രാത്രി ന്യൂഡൽഹിയിലെത്തിയ റഷ്യൻ പ്രസിഡന്റിനെ വിദേശകാര്യ സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ് സ്വീകരിച്ചു. ബ്രിക്സ് ഉച്ചകോടിയുടെ ഭാഗമായി ഡൽഹിയിൽ ഇന്ന് പ്രമുഖ റോഡുകളിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. യാത്രക്കാർ പോലീസ് നിർദ്ദേശിക്കുന്ന ബദൽ മാർഗ്ഗങ്ങൾ ഉപയോഗിക്കണമെന്നും അത്യാവശ്യ അടിയന്തര സേവന വാഹനങ്ങൾക്ക് മുൻഗണന നൽകുമെന്നും പോലീസ് വ്യക്തമാക്കി. അതേസമയം ഉച്ചകോടി പ്രമാണിച്ച് മെട്രോ സർവീസുകൾ നിർത്തലാക്കുമെന്ന പ്രചാരണങ്ങൾ തെറ്റാണെന്ന് ഡൽഹി മെട്രോ അറിയിച്ചു. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്നും നാളെയും കേന്ദ്രഭരണ പ്രദേശങ്ങളായ ദാദ്രാനഗർ ഹവേലി, ദാമൻ ദിയു എന്നിവിടങ്ങൾ സന്ദർശിക്കും. സെൽവാസയിലെ ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം ഗവൺമെന്റ് കോളേജിൽ നടക്കുന്ന പൊതുപരിപാടിയിൽ അദ്ദേഹം പങ്കെടുക്കും. ദാമൻ നൈറ്റ് മാർക്കറ്റ്, രാംസേതു കടൽത്തീരം, നമോപത് കടൽത്തീരം ഉൾപ്പെടെയുള്ള പ്രധാന വിനോദസഞ്ചാര തീരദേശ വികസന കേന്ദ്രങ്ങളും ഉപരാഷ്ട്രപതി സന്ദർശിക്കും. പുതുതായി കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന വിത്ത് നിയമത്തിൽ കർഷകരുടെ അവകാശങ്ങൾ പൂർണ്ണമായി സംരക്ഷിക്കപ്പെടുമെന്നും പരമ്പരാഗത വിത്തിനങ്ങളുടെ ഉപയോഗത്തിന് യാതൊരു നിയന്ത്രണവും ഉണ്ടാകില്ലെന്നും കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ഡൽഹിയിൽ വിവിധ കർഷക സംഘടനകളുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിലവിലെ വിത്ത് നിയമം കാലഹരണപ്പെട്ടതാണെന്നും വ്യാജവിത്തുകൾ തടയാൻ പുതിയ നിയമം അനിവാര്യമാണെന്നും മന്ത്രി പറഞ്ഞു. എല്ലാ സംസ്ഥാനങ്ങളിലും സീഡ് സെക്യൂരിറ്റി ഫണ്ട് സ്ഥാപിക്കുമെന്നും മന്ത്രി അറിയിച്ചു. പ്രാദേശിക സഹകരണം ഉൾപ്പെടെ ശക്തവും നീതിയുക്തവുമായ ആരോഗ്യ സംവിധാനങ്ങൾക്കായി കൂട്ടായ ശ്രമങ്ങൾക്കുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധത കേന്ദ്രമന്ത്രി ജെ പി നദ്ദ ആവർത്തിച്ചു. തിമോർ ലെസ്തേയിൽ വെർച്വലായി നടന്ന ലോകാരോഗ്യ സംഘടനയുടെ തെക്ക് കിഴക്കൻ ഏഷ്യാ മേഖലാ സമിതിയുടെ 79-ാമത് സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. വിദൂരവും ദുഷ്കരവുമായ പ്രദേശങ്ങളിൽ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരുടെ സേവനത്തിനായി കൂടുതൽ ആനുകൂല്യങ്ങൾ നൽകുന്നതുൾപ്പെടെ നടപടി സ്വീകരിക്കും. ഈ മേഖലകളിൽ താമസിക്കുന്നവർക്ക് ടെലികൺസൾട്ടേഷൻ, തുടർ ചികിത്സ എന്നിവ ലഭ്യമാക്കുന്നതിനായി ഇ സഞ്ജീവനി സാങ്കേതികവിദ്യ പ്രയോജനപ്പെടുത്തുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.
2: We are also leveraging technology to overcome geographical barriers. Platforms such as e-Sanjeevani are facilitating teleconsultations, referrals and continuity of care particularly for people living in remote and rural areas. An important outcome of these discussions was the adoption of the Declaration on the Human Resources for Health Equity in Specialized Care.
0: ലോകാരോഗ്യ സംഘടനയുടെ തെക്ക് കിഴക്കൻ ഏഷ്യ മേഖലയ്ക്കുള്ള പുരസ്കാരം ഇന്ത്യക്ക് സമ്മാനിച്ചു. പാർലമെന്ററി ജനാധിപത്യമാണ് ലോകത്തിലെ ഏറ്റവും മികച്ച ഭരണരീതിയെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു. ജനങ്ങൾ തങ്ങൾ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധികളിലൂടെ ഭരണം നടത്തുന്ന പാർലമെന്ററി വ്യവസ്ഥ ഇന്ത്യയ്ക്ക് ഏറ്റവും അനുയോജ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. പാർലമെന്റ് ഹൌസിൽ നടന്ന 27-ാമത് ദേശീയ യുവജന പാർലമെന്റ് മത്സരത്തിലെ വിജയികൾക്ക് പുരസ്കാരങ്ങൾ വിതരണം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിലെ സ്കൂളുകളിൽ തുടർച്ചയായി ഹാജരാകാതിരിക്കുന്ന കുട്ടികളെ തിരികെ എത്തിക്കുന്നതിനായി 100-ദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തിയ പദ്ധതിയായ കൂടെയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഇന്ന് രാവിലെ പാലക്കാട് ജില്ലയിലെ അഗളിയിൽ നടക്കും. ഇത്തരത്തിലുള്ള കുട്ടികളുടെ വീട് സന്ദർശിച്ചുകൊണ്ട് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എൻ ഷംസുദ്ദീൻ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിക്കും. കേരളത്തിൽ കനത്ത ചൂട് തുടരുന്നു. അതേസമയം ഇന്ന് വിവിധ ഭാഗങ്ങളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഴ മുന്നറിയിപ്പ് നൽകി. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ മഞ്ഞജാഗ്രത പ്രഖ്യാപിച്ചു. നാളെ രാത്രി 11 മണി മുതൽ കേരള തീരത്ത് കടൽക്ഷോഭത്തിന് സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട്. വനിതാ ഏഷ്യ കപ്പ് 2020 ക്രിക്കറ്റിൽ ബംഗ്ലാദേശിനെ 40 റൺസിന് തകർത്ത് ഇന്ത്യ ഫൈനലിൽ. ദുബായിൽ നടന്ന സെമിഫൈനലിൽ 150 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ബംഗ്ലാദേശിന് നിശ്ചിത ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 109 റൺസ് നേടാനേ കഴിഞ്ഞുള്ളൂ. ഇന്ത്യയ്ക്കായി ദീപ്തി ശർമ്മ 3 വിക്കറ്റ് വീഴ്ത്തി. 40 പന്തിൽ 64 റൺസ് നേടിയ ഇന്ത്യൻ ഓപ്പണർ ഷഫാലി വർമ്മയാണ് പ്ലെയർ ഓഫ് ദി മാച്ച്. ഇന്ന് രാത്രി 8 നടക്കുന്ന രണ്ടാം സെമിയിൽ പാകിസ്ഥാൻ ശ്രീലങ്കയെ നേരിടും. ഈ മത്സരത്തിലെ വിജയി ഞായറാഴ്ച നടക്കുന്ന ഫൈനലിൽ ഇന്ത്യയുമായി ഏറ്റുമുട്ടും. ഇന്ത്യൻ വ്യോമസേനയുടെ സെഖോൺ മാരത്തൺ 2ാം പതിപ്പ് October 4 തിരുവനന്തപുരത്ത് നടക്കും. ദക്ഷിണ വ്യോമ കമാൻഡ് സംഘടിപ്പിക്കുന്ന മാരത്തണിനായുള്ള ഓൺലൈൻ രജിസ്ട്രേഷൻ ആരംഭിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
4: വ്യോമസേനയിൽ നിന്ന് പരമവീര ചക്രം നേടിയ ഏക ഫ്ളയിംഗ് ഓഫീസറായ നിർമ്മൽ സിംഗ് സെഖോണിന്റെ സ്മരണാർത്ഥമാണ് മാരത്തോൺ സംഘടിപ്പിക്കുന്നത്. ആക്കുളത്ത് ലുലു മാളിൽ നിന്നാവും മാരത്തോണിന്റെ ആരംഭം. 21.1 കിലോമീറ്റർ ഹാഫ് മാരത്തോൺ, 10 കിലോമീറ്റർ ഓട്ടം, 5 കിലോമീറ്റർ ഫൺ റൺ എന്നീ 3 വിഭാഗങ്ങൾ ഉണ്ടായിരിക്കും. ഇത്തവണ 3000-ൽ അധികം പേർ പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് പ്രതിരോധ മന്ത്രാലയം വക്താവ് തിരുവനന്തപുരത്ത് പറഞ്ഞു.
0: 2020 ഇ കൊമേഴ്സ് ഉപഭോക്തൃ സംരക്ഷണ ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തി കേന്ദ്ര സർക്കാർ. ഇ കൊമേഴ്സ് വെബ്സൈറ്റുകൾ വിലക്കുറവ് പ്രഖ്യാപിക്കുമ്പോഴെല്ലാം മുൻപുള്ള 30 ദിവസത്തിനുള്ളിലെ ഏറ്റവും കുറഞ്ഞ വില വെളിപ്പെടുത്തേണ്ടതാണെന്ന് ഭേദഗതിയിൽ പറയുന്നു. 2027 ജനുവരി 1 മുതൽ ഭേദഗതി നിലവിൽ വരും. ഈ വർഷത്തെ UGC നെറ്റ് പരീക്ഷയിലെ ഇംഗ്ലീഷ്, കൊമേഴ്സ്, സോഷ്യോളജി വിഷയങ്ങളിൽ നടന്ന പുനഃപരീക്ഷയുടെ താൽക്കാലിക ഉത്തരസൂചിക നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പ്രസിദ്ധീകരിച്ചു. ഔദ്യോഗിക വെബ്സൈറ്റ് വഴി ഈ മാസം 13 വരെ ഉത്തരസൂചികയിലെ ആക്ഷേപങ്ങൾ ഓൺലൈനായി സമർപ്പിക്കാവുന്നതാണ്. തൊഴിൽ നഷ്ടപ്പെട്ടതിന് ശേഷവും H1B വിസയുള്ളവർക്ക് അമേരിക്കയിൽ തുടരാൻ അനുവദിക്കുന്ന ഗ്രേസ് പീരിയഡ് അവസാനിപ്പിക്കാൻ നിർദ്ദേശിച്ച് ട്രംപ് ഭരണകൂടം. പുതിയ തൊഴിലുടമയെ കണ്ടെത്താനോ മറ്റൊരു മാർഗം തേടാനോ 60 ദിവസം വരെയാണ് ഗ്രേസ് പീരിയഡ് നൽകിയിരിക്കുന്നത്. സ്പോൺസർ ചെയ്യുന്ന തൊഴിലുടമയുമായുള്ള വ്യവസ്ഥയിലെ ജോലി അവസാനിച്ചാലുടൻ തൊഴിലാളി രാജ്യം വിടണം എന്ന മുൻകാല നയം പുനഃസ്ഥാപിക്കാനാണ് നിർദ്ദേശം ലക്ഷ്യമിടുന്നത്. October 1 രാജ്യവ്യാപകമായി നടത്തുന്ന 1 ദിവസം 1 മണിക്കൂർ 1 എന്ന ശ്രമദാന യജ്ഞത്തിന് മുന്നോടിയായി വിപുലമായ പദ്ധതികൾ ആസൂത്രണം ചെയ്യാൻ സംസ്ഥാനങ്ങളോട് ആവശ്യപ്പെട്ട് കേന്ദ്രമന്ത്രി ശ്രീ മനോഹർ ലാൽ. ഈ മാസം 17 മുതൽ October 17 വഴി സംഘടിപ്പിക്കുന്ന സ്വച്ഛതാ ഹി സേവ 2026 മുന്നൊരുക്കങ്ങൾ അവലോകനം ചെയ്യുന്നതിനായി നടന്ന ഉന്നതതല യോഗത്തിലാണ് തീരുമാനം. വരൾച്ച ബാധിത പ്രദേശങ്ങളിലെ കൃഷിയിൽ മാറ്റം വരുത്തുന്നതിനും കർഷകരുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിനും ശാസ്ത്രം, നയം, വിപണി എന്നിവ അടിസ്ഥാനമാക്കിയുള്ള സമഗ്ര സമീപനം വേണമെന്ന് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ഡൽഹിയിൽ ഡ്രൈലാൻഡ് കോൺഗ്രസ് 2026 ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 25-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള 800-ലധികം പ്രതിനിധികൾ 3 ദിവസത്തെ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ആഗോള വളർച്ചയുടെ പ്രധാന ചാലക ശക്തിയായി ഇന്ത്യ മാറിയതായി അന്താരാഷ്ട്ര നാണയനിധി. നടപ്പ് സാമ്പത്തിക വർഷത്തിലെ 2ാം പാദത്തിൽ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ 7.8% വളർച്ച രേഖപ്പെടുത്തിയതിനെ IMF അഭിനന്ദിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. 18ാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് നാളെ ഡൽഹിയിൽ തുടക്കം. ആതിഥേയത്വം വഹിക്കാൻ സജ്ജമായി ദേശീയ തലസ്ഥാനം. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഇന്നും നാളെയും ദാദ്രാനഗർ ഹവേലി, ദാമൻ ദിയു എന്നിവിടങ്ങൾ സന്ദർശിക്കും. പുതിയ വിത്ത് നിയമത്തിൽ കർഷകരുടെ അവകാശങ്ങൾ പൂർണ്ണമായും സംരക്ഷിക്കപ്പെടുമെന്ന് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ശക്തമായ ആരോഗ്യ സംവിധാനങ്ങൾക്കായി ഇന്ത്യ പ്രതിജ്ഞാബദ്ധമെന്ന് കേന്ദ്രമന്ത്രി JP നദ്ദ. തുടർച്ചയായി സ്കൂളുകളിൽ ഹാജരാകാതിരിക്കുന്ന കുട്ടികളെ തിരികെ എത്തിക്കുന്ന കൂടെ പദ്ധതി കേരളത്തിൽ ഇന്ന് ആരംഭിക്കും. വനിതാ ഏഷ്യ കപ്പ് ക്രിക്കറ്റിൽ ബംഗ്ലാദേശിനെ 40 റൺസിന് പരാജയപ്പെടുത്തി ഇന്ത്യ ഫൈനലിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ

അടുക്കള. അടുക്കളയിലേക്ക് സ്വാഗതം. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ മിഥ്യാധാരണകളിൽ ഒന്ന് ഇതായിരിക്കാം, ഞാൻ എന്റെ സ്വന്തം ചിന്തകളുടെ ഉടമയാണ്. രാവിലെ ഉറക്കമുണർന്ന ഉടൻ മൊബൈൽ ഫോൺ കയ്യിലെടുക്കുന്നു. ഏതാനും നിമിഷങ്ങൾക്കകം നമ്മുടെ മുന്നിലൂടെ വാർത്തകളും വീഡിയോകളും റീലുകളും പരസ്യങ്ങളും അഭിപ്രായങ്ങളും ഒഴുകിയെത്തുന്നു. എന്ത് കാണണം, ആരെ പിന്തുടരണം, ഏത് വിഷയത്തിൽ സന്തോഷിക്കണം, എന്തിനെക്കുറിച്ച് കോപിക്കണം, ആരെയാണ് നായകനായും ആരെയാണ് ശത്രുവായും കാണേണ്ടത്, ഇതെല്ലാം തീരുമാനിക്കുന്നത് പലപ്പോഴും നമ്മളല്ല. നമ്മുടെ വിരലുകൾ സ്ക്രീനിലൂടെ സഞ്ചരിക്കുമ്പോൾ മറ്റൊരു അദൃശ്യ ശക്തി നമ്മുടെ മനസ്സിലൂടെ സഞ്ചരിക്കുകയാണ്. അത് ആൽഗരിതങ്ങളാണ്. ഡിജിറ്റൽ യുഗത്തിൽ നമ്മുടെ ചിന്തകളെയും തീരുമാനങ്ങളെയും വലിയ അളവിൽ സ്വാധീനിക്കുന്ന കമ്പ്യൂട്ടർ നിർദ്ദേശങ്ങളുടെയും ഗണിതശാസ്ത്ര യുക്തികളുടെയും ഘടനയാണ് ആൽഗരിതങ്ങൾ. ഉപയോക്താക്കളുടെ അഭിരുചികൾ, ലൈക്കുകൾ, തിരച്ചിലുകൾ എന്നിവ വിശകലനം ചെയ്ത് അവർക്ക് അനുയോജ്യമായ വിവരങ്ങളും വാർത്തകളും പരസ്യങ്ങളും വിനോദോപാധികളും സ്ക്രീനുകളിൽ എത്തിക്കുകയാണ് ഇവ ചെയ്യുന്നത്. ഒരു വശത്ത് വിവരങ്ങൾ എളുപ്പത്തിൽ കണ്ടെത്തുന്നതിനും ആശയവിനിമയം വേഗത്തിലാക്കുന്നതിനും സഹായിക്കുന്നുവെങ്കിലും മറുവശത്ത് നമ്മൾ എന്ത് കാണണം, എന്ത് ചിന്തിക്കണം, എന്ത് വാങ്ങണം എന്ന് മുൻകൂട്ടി നിശ്ചയിക്കുന്ന അദൃശ്യ ശക്തിയായി ഇവ മാറുന്നുണ്ട്. നമ്മെ നിരന്തരം നിരീക്ഷിക്കുകയും നമ്മുടെ മുൻഗണനകളെ രൂപപ്പെടുത്തുകയും ചെയ്യുന്നതിലൂടെ ആൽഗരിതങ്ങൾ ഡിജിറ്റൽ ലോകത്തെ അധികാര കേന്ദ്രങ്ങളായി പ്രവർത്തിക്കുന്നു. അവ വെറും കമ്പ്യൂട്ടർ പ്രോഗ്രാമുകളല്ല. നമ്മുടെ ശ്രദ്ധ, വികാരങ്ങൾ, താൽപ്പര്യങ്ങൾ, ശീലങ്ങൾ എന്നിവയെ നിരന്തരം പഠിക്കുകയും അതനുസരിച്ച് നമ്മുടെ മുന്നിൽ ഒരു ലോകം നിർമ്മിക്കുകയും ചെയ്യുന്ന അദൃശ്യ സംവിധാനങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് ഒരു ചോദ്യം മുമ്പെങ്ങുമില്ലാത്ത വിധം പ്രസക്തമാണ്. ഞാൻ ചിന്തിക്കുന്നത് ശരിക്കും എന്റെ ചിന്തകളാണോ, അതോ മറ്റാരോ രൂപപ്പെടുത്തിയ ചിന്തകളുടെ പ്രതിധ്വനിയാണോ? സ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്നത് ജയിലറകളിലൂടെയോ ഏകാധിപത്യ ഭരണകൂടങ്ങളിലൂടെയോ മാത്രമാണെന്നാണ് നമ്മൾ പലപ്പോഴും കരുതുന്നത്. എന്നാൽ ചരിത്രം മറ്റൊരു സത്യം പറയുന്നു. ഒരു സമൂഹത്തെ നിയന്ത്രിക്കാനുള്ള ഏറ്റവും ഫലപ്രദമായ മാർഗം അതിന്റെ ശരീരത്തെ നിയന്ത്രിക്കലല്ല, അതിന്റെ ചിന്തകളെ നിയന്ത്രിക്കലാണ്. മനുഷ്യൻ സ്വയം തീരുമാനിക്കുകയാണ് എന്ന് വിശ്വസിച്ചുകൊണ്ടുതന്നെ മറ്റൊരാൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോഴാണ് അധികാരം ഏറ്റവും ശക്തമാകുന്നത്. ഈ സൂക്ഷ്മമായ അധികാര രൂപത്തെക്കുറിച്ച് 100 വർഷങ്ങൾക്ക് മുൻപ് തന്നെ ചില ചിന്തകർ മുന്നറിയിപ്പ് നൽകിയിരുന്നു.

1923 ജർമ്മനിയിലെ ഫ്രാങ്ക്ഫർട്ടിൽ സ്ഥാപിതമായ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സോഷ്യൽ റിസർച്ച് പിന്നീട് ഫ്രാങ്ക്ഫർട്ട് സ്കൂൾ എന്ന പേരിൽ ലോക പ്രശസ്തമായി. മാക്സ് ഹോർക്ഹൈമർ, തിയോഡോർ അഡോർണോ, ഹെർബർട്ട് മാർക്യൂസ്, എറിക് ഫ്രോം, പിന്നീട് യൂർഗൻ ഹാബർമാസ് തുടങ്ങിയ ചിന്തകർ ഈ ബൌദ്ധിക പാരമ്പര്യത്തിന്റെ ഭാഗമായിരുന്നു. അവർ ചോദിച്ച ചോദ്യം ലളിതമായിരുന്നു. മനുഷ്യർ എന്തുകൊണ്ടാണ് പലപ്പോഴും സ്വന്തം താൽപര്യങ്ങൾക്ക് വിരുദ്ധമായ ആശയങ്ങളെ പോലും സ്വീകരിക്കുന്നത്? അവരുടെ അഭിപ്രായത്തിൽ സാമ്പത്തിക ശക്തി മാത്രം സമൂഹത്തെ നിയന്ത്രിക്കുന്നില്ല. മാധ്യമങ്ങൾ, സിനിമകൾ, പരസ്യങ്ങൾ, വിദ്യാഭ്യാസം, ജനപ്രിയ സംസ്കാരം, രാഷ്ട്രീയ ഭാഷ, സാങ്കേതിക വിദ്യ, ഇവയെല്ലാം ചേർന്നാണ് മനുഷ്യരുടെ ലോകബോധം രൂപപ്പെടുന്നത്. ഈ വിമർശനാത്മക സമീപനത്തെയാണ് അവർ ക്രിട്ടിക്കൽ തിയറി എന്ന് വിളിച്ചത്. വ്യവസായ വിപ്ലവത്തിന് ശേഷം ഫാക്ടറികൾ വസ്ത്രങ്ങളും വാഹനങ്ങളും നിർമ്മിച്ചു. ഇന്ന് മറ്റൊരു വ്യവസായം വളർന്നിരിക്കുന്നു, ചിന്തകളുടെ വ്യവസായം. ഹോർക്ഹൈമറും അഡോർണോയും ഇതിനെ കൾച്ചർ ഇൻഡസ്ട്രി എന്നാണ് വിശേഷിപ്പിച്ചത്. അവരുടെ അഭിപ്രായത്തിൽ ജനപ്രിയ സംസ്കാരം എല്ലായ്പ്പോഴും സ്വാഭാവികമായി രൂപപ്പെടുന്നതല്ല, അത് നിർമ്മിക്കപ്പെടുകയും വിപണനം ചെയ്യപ്പെടുകയും ചെയ്യുന്നു. സിനിമകൾ കഥകൾ മാത്രമല്ല, പരസ്യങ്ങൾ

ഉൽപ്പന്നങ്ങൾ മാത്രം വിൽക്കുന്നില്ല, വാർത്തകൾ വിവരങ്ങൾ മാത്രം കൈമാറുന്നില്ല, അവ ജീവിതത്തെ കാണാനുള്ള ഒരു പ്രത്യേക രീതി നിർമ്മിക്കുന്നു. ഒരു കാലത്ത് പത്രാധിപന്മാരാണ് ഏതു വാർത്തയാണ് പ്രധാനമെന്ന് തീരുമാനിച്ചിരുന്നത്. ഇന്ന് ആ ജോലി ചെയ്യുന്നത് ആൽഗരിതങ്ങളാണ്. നിങ്ങൾ ഇന്നലെ കണ്ട വീഡിയോയെ അടിസ്ഥാനമാക്കി നാളെ നിങ്ങൾ എന്ത് കാണണമെന്ന് അവ തീരുമാനിക്കുന്നു. നിങ്ങളുടെ രാഷ്ട്രീയ താൽപര്യങ്ങൾ, മതപരമായ കാഴ്ചപ്പാടുകൾ, വാങ്ങൽ ശീലങ്ങൾ, ഭയങ്ങൾ, ആഗ്രഹങ്ങൾ, ഇവയെല്ലാം പഠിച്ച് നിങ്ങളെ കൂടുതൽ നേരം സ്ക്രീനിൽ പിടിച്ചിരുത്തുന്ന ഉള്ളടക്കമാണ് അവ തിരഞ്ഞെടുക്കുന്നത്. ഇത് വെറും സാങ്കേതിക വിദ്യയല്ല, ഇത് ശ്രദ്ധയുടെ സാമ്പത്തിക ശാസ്ത്രമാണ്. ഇവിടെ ഏറ്റവും വിലപിടിപ്പുള്ള ഉൽപ്പന്നം നിങ്ങളുടെ സമയമാണ്. മനഃശാസ്ത്രത്തിൽ കൺഫർമേഷൻ ബയസ് എന്നൊരാശയമുണ്ട്. നമ്മൾ മുമ്പേ വിശ്വസിക്കുന്ന കാര്യങ്ങളെ ശരിവയ്ക്കുന്ന വിവരങ്ങൾ മാത്രമാണ് മനുഷ്യൻ കൂടുതൽ ശ്രദ്ധിക്കുന്നത്. ഡിജിറ്റൽ ആൽഗരിതങ്ങൾ ഈ സ്വഭാവത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നു. അതിന്റെ ഫലമായി ഓരോരുത്തരും വ്യത്യസ്തമായ വിവരലോകങ്ങളിൽ ജീവിക്കാൻ തുടങ്ങുന്നു. ഒരേ രാജ്യത്ത് ജീവിക്കുന്ന രണ്ടാളുകൾക്ക് രണ്ട് വ്യത്യസ്ത യാഥാർത്ഥ്യങ്ങൾ അനുഭവപ്പെടാം. അതാണ് ഇന്ന് എക്കോ ചേംബർ എന്ന് വിളിക്കപ്പെടുന്ന പ്രതിഭാസം. നമ്മുടെ സ്വന്തം അഭിപ്രായങ്ങൾ തന്നെ പലതവണ തിരിച്ചു കേൾക്കുന്ന ഒരു മുറി. അധികാരം ഇന്ന് എല്ലായ്പ്പോഴും തോക്കുമായോ യൂണിഫോമുമായോ വരുന്നില്ല. ചിലപ്പോൾ അത് ഒരു വൈറൽ വീഡിയോയുടെ രൂപത്തിലാകും, ഒരു മീമിന്റെ രൂപത്തിലാകും, ഒരു ഇൻഫ്ലുവൻസറുടെ ശുപാർശയായിരിക്കും, ഒരു ഷോപ്പിംഗ് ആപ്പിലെ റെക്കമെൻഡഡ് ഫോർ യു എന്ന വരിയായിരിക്കും. നമ്മളെ നിർബന്ധിക്കാതെ തന്നെ നമ്മുടെ തീരുമാനങ്ങളെ നിശബ്ദമായി സ്വാധീനിക്കുന്ന ശക്തിയാണ് ആധുനിക അധികാരത്തിന്റെ പ്രത്യേകത.

ഫ്രാങ്ക്ഫർട്ട് സ്കൂൾ നമ്മെ പഠിപ്പിക്കുന്നത് എല്ലാറ്റിനെയും സംശയിക്കാനല്ല, ചോദ്യം ചെയ്യാനാണ്. ഒരു വാർത്ത വായിക്കുമ്പോൾ ചോദിക്കുക, ഈ വിവരത്തിന്റെ ഉറവിടം എന്താണ്? ഇത് ആരുടെ താല്പര്യം സേവിക്കുന്നു? ഇവിടെ ആരുടെ ശബ്ദമാണ് കേൾക്കുന്നത്? ആരുടെ ശബ്ദമാണ് ഇല്ലാതായത്? ഒരു പരസ്യം കാണുമ്പോൾ ചോദിക്കുക, എനിക്ക് ശരിക്കും ഇത് ആവശ്യമുണ്ടോ? അല്ലെങ്കിൽ ഈ ആവശ്യം ഇപ്പോൾ എന്നിൽ സൃഷ്ടിച്ചതാണോ? ഒരു വൈറൽ അഭിപ്രായം കേൾക്കുമ്പോൾ ചോദിക്കുക, ഇത് വസ്തുതകളിലാണോ അധിഷ്ഠിതമായിരിക്കുന്നത്, അതോ എന്റെ വികാരങ്ങളെ മാത്രം ലക്ഷ്യമിടുന്നതാണോ? സ്വാതന്ത്ര്യം എന്നത് സംസാരിക്കാനുള്ള അവകാശം മാത്രമല്ല, സ്വയം ചിന്തിക്കാനുള്ള കഴിവുമാണ്. ജനാധിപത്യ സമൂഹങ്ങൾക്ക് ഏറ്റവും ആവശ്യമായത് എല്ലാ ഉത്തരങ്ങളും മനഃപ്പാഠമാക്കിയ മനുഷ്യരെ അല്ല, മറിച്ച് ഉത്തരങ്ങൾ സ്വീകരിക്കുന്നതിന് മുൻപ് ശരിയായ ചോദ്യങ്ങൾ ചോദിക്കാൻ ധൈര്യമുള്ള മനുഷ്യരെയാണ്. ഡിജിറ്റൽ യുഗത്തിൽ അറിവിന്റെ ഏറ്റവും വലിയ ശത്രു അജ്ഞതയല്ല, ചിന്തിക്കുന്നുവെന്ന് നമ്മെ വിശ്വസിപ്പിക്കുന്ന എന്നാൽ യഥാർത്ഥത്തിൽ നമ്മൾക്ക് വേണ്ടി ചിന്തിക്കുന്ന അദൃശ്യ സംവിധാനങ്ങളാണ്. അതുകൊണ്ട് ഇടയ്ക്കൊരിക്കൽ മൊബൈൽ സ്ക്രീനിൽ നിന്ന് തല ഉയർത്തി സ്വയം ഒരു ചോദ്യം ചോദിക്കുക, ഈ ചിന്ത ശരിക്കും എന്റേതാണോ? ആ ചോദ്യമാണ് ഒരുപക്ഷെ യഥാർത്ഥ സ്വാതന്ത്ര്യത്തിന്റെ തുടക്കം. നേരം ഒരുപാടായി, അടുക്കളയിൽ നിന്നിറങ്ങാനുള്ള സമയമായി. മറ്റൊരു വിഷയവുമായി നാളെ വീണ്ടും കേൾക്കാം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണ സൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം കരുണ സൈ റേഡിയോ 91.2.

പ്രണയവും വിരഹവും മനുഷ്യ ചരിത്രത്തോളം പഴക്കമുള്ളതാണെങ്കിലും ഓരോ കാലഘട്ടത്തിലും അവ പ്രകടിപ്പിക്കുന്ന രീതികൾക്ക് മാറ്റം സംഭവിക്കാറുണ്ട്. ഡിജിറ്റൽ യുഗത്തിലെ പ്രണയബന്ധങ്ങളിൽ പ്രത്യേകിച്ച് ജെൻസി വിഭാഗക്കാർക്കിടയിൽ വ്യാപകമായി കൊണ്ടിരിക്കുന്ന ഒരു പുതിയ പ്രതിഭാസമാണ് സബ് കോൺഷ്യസ് അൺകപ്ലിംഗ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ബോധപൂർവമല്ലാതെ അല്ലെങ്കിൽ ഔദ്യോഗികമായ പ്രഖ്യാപനങ്ങളില്ലാതെ ഒരു ബന്ധത്തിൽ നിന്ന് മാനസികമായി പിൻവാങ്ങുന്ന അവസ്ഥയാണിത്. സാധാരണഗതിയിൽ ഒരു ബന്ധം അവസാനിക്കുമ്പോൾ അവിടെ വഴക്കുകളോ പരസ്പരമുള്ള സംസാരങ്ങളോ അല്ലെങ്കിൽ വ്യക്തമായ ഒരു ബ്രേക്കപ്പോ ഉണ്ടാകാറുണ്ട്. എന്നാൽ സബ് കോൺഷ്യസ് അൺകപ്ലിംഗിൽ ഇത്തരം നാടകീയമായ രംഗങ്ങളൊന്നും ഉണ്ടാകില്ല. പകരം പങ്കാളികളിൽ ഒരാൾ മാനസികമായി അകലം പാലിക്കാൻ തുടങ്ങുന്നു. മെസ്സേജുകളുടെ എണ്ണം കുറയുന്നു, ഫോൺ കോളുകൾ ലഘൂകരിക്കപ്പെടുന്നു, വൈകാരികമായ പങ്കുവയ്ക്കലുകൾ ഇല്ലാതാകുന്നു. ബന്ധം നിലനിൽക്കുന്നുണ്ടെന്ന് തോന്നിപ്പിക്കുമെങ്കിലും അതിന്റെ ജീവൻ പണ്ടേ നഷ്ടപ്പെട്ടിട്ടുണ്ടാകും. നേരിട്ടുള്ള സംഘട്ടനങ്ങളോടുള്ള ഭയമാണ് പലരെയും ഈ രീതിയിലേക്ക് നയിക്കുന്നത്. ഒരു വ്യക്തിയെ നേരിട്ട് കണ്ട് നമുക്കിനി ഒന്നിച്ചു പോകാൻ കഴിയില്ല എന്ന് പറയുന്നത് മാനസികമായി പ്രയാസകരമായ കാര്യമാണ്. വേർപിരിയലിലെ പ്രായോഗിക ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാനും കുറ്റബോധത്തിൽ നിന്ന് രക്ഷപ്പെടാനും പലരും ഈ പതിയെ പിൻവാങ്ങൽ തന്ത്രം ഉപയോഗിക്കുന്നു. പങ്കാളി തന്നെ മടുത്ത് സ്വയം അകന്നുപോയിക്കോളും എന്നൊരു തെറ്റായ പ്രതീക്ഷയും ഇതിന് പിന്നിലുണ്ടാകാം. സാധാരണമായ ഒരു വേർപിരിയലിനേക്കാൾ വലിയ മാനസികാഘാതമാണ് സബ് കോൺഷ്യസ് അൺകപ്ലിംഗ് ഉണ്ടാക്കുന്നതെന്ന് മനഃശാസ്ത്ര വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. ഇതിന്റെ പ്രധാന കാരണങ്ങളിലൊന്ന് ക്ലോഷറിന്റെ അഭാവമാണ്. ബന്ധം എപ്പോൾ അവസാനിച്ചുവെന്നോ എന്തുകൊണ്ട് അവസാനിച്ചുവെന്നോ ഉള്ള വ്യക്തത മറ്റേ പങ്കാളിക്ക് ലഭിക്കുന്നില്ല. രണ്ടാമത്തേത് സ്വയം കുറ്റപ്പെടുത്തലാണ്. പങ്കാളിയുടെ നിശബ്ദതയ്ക്ക് കാരണം സ്വന്തം തെറ്റുകളാണോ എന്ന് മറ്റേ വ്യക്തി നിരന്തരം ചിന്തിച്ചുകൊണ്ടിരിക്കും. ഇത് അവരുടെ ആത്മവിശ്വാസം തകർക്കാൻ കാരണമാകുന്നു. മൂന്നാമത്തേത് മാനസികമായ അനിശ്ചിതത്വമാണ്. ബന്ധം അവസാനിച്ചോ ഇല്ലയോ എന്ന് ഉറപ്പില്ലാത്ത ഈ അവസ്ഥ ഒരു വ്യക്തിയെ കടുത്ത ഉത്കണ്ഠയിലേക്കും വിഷാദത്തിലേക്കും നയിച്ചേക്കാം. സബ് കോൺഷ്യസ് അൺകപ്ലിംഗ് എന്ന ചതിക്കുഴിയിൽ നിന്ന് രക്ഷപ്പെടാൻ ക്ലിയർ കമ്മ്യൂണിക്കേഷൻ അഥവാ സത്യസന്ധമായ സംസാരം മാത്രമാണ് ഏക പോംവഴി. ബന്ധത്തിൽ എന്തെങ്കിലും അസ്വസ്ഥതകൾ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അത് മറച്ചുവെക്കാതെ പങ്കാളിയോട് തുറന്ന് സംസാരിക്കണം. വേദനിപ്പിക്കുന്ന സത്യമാണെങ്കിൽ പോലും അത് തുറന്നു പറയുന്നതാണ് മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന മാനസിക പീഡനത്തെക്കാൾ നല്ലത്. ഡിജിറ്റൽ ലോകം നമ്മെ പരസ്പരം ബന്ധിപ്പിക്കുന്നുണ്ടെങ്കിലും വൈകാരികമായ ആഴം കുറഞ്ഞു വരികയാണോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നിശബ്ദത കൊണ്ട് ഒരു ബന്ധത്തെ കൊല്ലുന്നതിനേക്കാൾ മാന്യത ആ ബന്ധത്തിൽ നിന്ന് മാന്യമായി പടിയിറങ്ങുന്നതാണ്. സ്നേഹിക്കാൻ കാണിച്ച അതേ ആർജവം പിരിയുന്ന നേരത്തും കാണിക്കുക എന്നതാണ് പ്രണയത്തിലെ ഏറ്റവും വലിയ നീതി.

നമസ്തേ മലയാളം തുടരുന്നു. തൊടിയിൽ നിന്ന് തിരിച്ചു കയറാൻ അനുവദിക്കാതെ തിരികെ പിടിച്ചു വലിക്കുന്ന തൊട്ടാവാടി ചെടികളെ പോലെയാണ് ചില പാട്ടുകൾ. വിടില്ല, എത്ര കേട്ടാലും മടുക്കില്ലെന്ന് മാത്രമല്ല മതി വരികയുമില്ല. മനസ്സിന്റെ മച്ചകങ്ങളിൽ ആവർത്തനം കൊണ്ട് വിരസമാകാത്ത കമ്പനങ്ങൾ. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം രണ്ട് നക്ഷത്രഗീതികൾ.

നമസ്തേ മലയാളം തുടരുന്നു. ചിതൽ നനച്ചുകൊണ്ട് ഒട്ടിച്ചു വച്ച ഒരു മണ്ണുവീട്, ജാലകങ്ങളോ വാതിലുകളോ ഇല്ലാത്ത ഒരു മണ്ണുവീട്. അതിന്റെ ചായ്പിൽ ചേക്കേറുന്ന സൂര്യന് ഇപ്പോൾ ദേവമുഖമല്ല, നനഞ്ഞ മണ്ണ് ഇടിഞ്ഞു വീഴാതെ ഉണക്കിയെടുക്കുന്ന ഒരു തോഴന്റെ സൗമ്യഭാവമാണ്. തീരത്തിനും തിരക്കുമിടയിലെ മണലിൽ കുസൃതി തോറ്റിയെടുക്കുന്ന കളിത്തോഴിയെ പോലെ അവൻ എന്നെ കരുതലോടെ ചേർത്ത് പിടിക്കുന്നു. ഈണം കനത്തു നിൽക്കുന്ന ഒരു വെയിൽ പകുതി, ആത്മഹൃദങ്ങളിൽ അലിഞ്ഞു ചേരുന്ന വാക്കുകളുടെ നിലാപൂക്കൾ, കടലാസു ചെടിക്ക് പോലും കരളിൽ ചോരപ്പൊടിപ്പുണ്ടാക്കാൻ പോകുന്ന പദലാവണ്യം. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഗിരീഷ് പുത്തഞ്ചേരിയുടെ വിരൽ സ്പർശത്താൽ പൗർണമിയായി തീർന്ന ഒരു ഗാനഗന്ധർവ ഗരിമ.

തേൻനിറമുള്ള സ്വർണപ്രഭ പോലെ പുലരി പെയ്തിറങ്ങുന്നു. രാത്രിക്ക് തടയാനാവാത്ത മൃദുവായ ഒരു ഊഷ്മളത, അതിന്റെ വെളിച്ചം ഒരു ചിത്രകാരന്റെ കരങ്ങൾ പോലെ ഭൂമിയിലാകെ ജീവന്റെ നിറങ്ങൾ ചാലിക്കുന്നു. ആകാരം ഒരു സംഗീതത്തിന്റെ ആദ്യരാഗം പോലെ അവിടെ സ്വപ്നങ്ങളും വെളിച്ചവും ഒരുമിച്ച് നടക്കുന്നു. ഇളം കാറ്റ് ഒരു കാമുകന്റെ നേർത്ത നിശ്വാസം പോലെ ഉണരുന്ന വാനിൽ മേഘങ്ങളുടെ സല്ലാപങ്ങൾ കേൾക്കാം. കരുണാസായി റേഡിയോയിൽ ഇനി നൊസ്റ്റാൾജിയ, പണ്ടു പാടിയ പാട്ടിലൊരെണ്ണം.

പിച്ചളയോ കല്ലോ മണ്ണോ അനന്തമായ കടലോ പോലും മരണമെന്ന നിഴലിന് മുന്നിൽ തോറ്റുപോകുമ്പോൾ പൂവിനേക്കാൾ കരുത്തില്ലാത്ത സൗന്ദര്യത്തിന് എങ്ങനെയാവാം കാലത്തിന്റെ ഈ സംഹാര താണ്ഡവത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാനാവുക? പാറക്കെട്ടുകൾ പോലും തകർന്നു പോവുകയും ഉറപ്പുള്ള ഉരുക്കുവാതിലുകൾ കാലപ്പഴക്കത്തിൽ വീഴുകയും ചെയ്യുമ്പോൾ പുലർകാലത്തെ തേനൂറുന്ന നിശ്വാസം പോലെ മൃദുവായ ഈ വാക്കുകൾക്ക് നാശത്തിന്റെ ഈ ആക്രമണത്തെ എങ്ങനെയാണ് പ്രതിരോധിക്കാനാവുക? കാലത്തിന്റെ പേടകത്തിൽ നിന്ന് അതിലെ വലിയ രത്നത്തെ എവിടെ ഒളിപ്പിക്കും? നാടകമേ ഉലകം, അതോ ഉലകമേ നാടകമോ? തിരശീല ഉയരുകയായി. അവതരണഗാനങ്ങൾ അമ്പരത്തെ ചുവപ്പിക്കുന്നു. പുത്തൻ ഉഷസ്സുകൾ, പുതിയ കുതിപ്പുകൾ കേൾക്കാം. നമസ്തേ മലയാളത്തിൽ ഇനിയൊരു ചലച്ചിത്ര ഭാഷ്യം.

0: ഫയലിംഗ് എത്തിയിട്ടുണ്ടാവില്ല. ഇരിക്കൂ, വിളിക്കാം.
1: ഞാൻ ഡോക്ടറാണ്, തരയൻ സാറിനെ ഒന്ന് കാണണം.
0: അവിടെ ഇരുന്നോളൂ, ഡോക്ടർ ഫ്രീ ആവുമ്പോ പറയാം.
1: റൂം നമ്പർ 10 ചന്ദ്രശേഖരൻ മേനോൻ.
2: ബന്ധുക്കളെ എല്ലാം അറിയിക്കാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, അറിയിച്ചോളൂ.
1: ഞാൻ അദ്ദേഹത്തിന്റെ ഭാര്യ, ഡോക്ടറാണ്.
2: ഓ, ഇരിക്കൂ. എങ്ങനെയാ അറിഞ്ഞത്? ഡോക്ടർ ഹൈദരാബാദിലോ മറ്റോ യാത്രയിലാണ്, ഇവിടെ മറ്റ് ബന്ധുക്കൾ ആരും ഇല്ല എന്ന് പറഞ്ഞു. യു നോ ഹീസ് ഇൻ ഹെപ്പറ്റിക്കോമ. അപാര ധൈര്യശാലി തന്നെയാണ് ഡോക്ടറുടെ ഹസ്ബൻഡ്. രണ്ടോ മൂന്നോ തവണ രക്തം ഛർദ്ദിച്ചിട്ടും സ്വയം കാറോടിച്ച ഇവിടെ വന്നു. പിന്നെ സിംറ്റമാറ്റിക് ആയിട്ട് ചെയ്യാവുന്ന എല്ലാ ട്രീറ്റ്മെന്റും ഞങ്ങൾ ഇവിടെ ചെയ്യുന്നുണ്ട്. ഡോക്ടർമാര് ഇമോഷനുകൾക്ക് അപ്പുറം യാഥാർത്ഥ്യം അറിയുന്നവരാകണം. ബന്ധുക്കൾ ആരും എത്തിയില്ല. ഇത് ഡോക്ടേഴ്സ് തമ്മിലുള്ള ഡിസ്കഷൻ ആണെങ്കിൽ ഞാൻ പറയും, മിസ്റ്റർ ചന്ദ്രശേഖരന് സർവൈവ് ചെയ്യാനുള്ള ചാൻസസ് വളരെ കുറവാണ്. പിന്നെ മുകളിൽ ഒരാൾ നിശ്ചയിക്കണമല്ലോ.
3: എക്സ്ക്യൂസ് മീ, ബുദ്ധിമുട്ടാവില്ലെങ്കിൽ ഒന്ന് വരൂ. ഞാൻ അക്കൗണ്ട് സെക്ഷനിൽ നിന്നാണേ. അദ്ദേഹം അഡ്മിഷൻ വരുമ്പോ 5000 ക്യാഷും ഒരു ചെക്കും ഏൽപ്പിച്ചിരുന്നു. ചെക്ക് ഒപ്പിട്ട് തരാന്ന് പറഞ്ഞത്, പക്ഷെ അതിനു മുമ്പ് ഫെയിന്റ് ആയി. രാവിലെ ഒരാൾ വന്നിരുന്നു, ഓഫീസിലെ സ്റ്റാഫാണെന്ന് പറഞ്ഞേ, പക്ഷേ അദ്ദേഹം മടങ്ങി വരാന്ന് പറഞ്ഞു പോയി.
1: എത്ര തരേണ്ടത്?
3: ബുദ്ധിമുട്ടാവില്ലെങ്കിൽ ഒരു 25,000.
1: ഒരു മണിക്കൂറിനകം തരാം.
4: ഹലോ മാഡം, ഞാൻ ഗുഡ് ലക്ക് ഫിനാൻസ് കമ്പനി. നല്ല കസ്റ്റമേഴ്സിന് ഹോസ്പിറ്റൽ ബില്ല് അടയ്ക്കാൻ ഞങ്ങൾ ഇൻഡസ്ട്രി ഫിനാൻസ് ചെയ്യാറുണ്ട്. സാലറി സർട്ടിഫിക്കറ്റോ വസ്തുജാമ്യോ തന്നാൽ മതിയാവും.
2: നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. ഇഷ്ട ദൈവങ്ങൾക്ക് വഴിപാടക്കുന്നതെന്നുള്ളൂ.

0: മോളെ.
1: അമ്മേ, മയക്കത്തിലോ അല്ലാതെയോ ആദ്യം വിളിച്ചത് എന്റെ പേരാ.
0: ആരെയാ ഞാൻ കുറ്റപ്പെടുത്തേണ്ടത്?
1: എന്നെ. ഞാൻ കാരണം ചന്ദ്രനെ വേദനിച്ചതുകൊണ്ട് എങ്ങനെയൊക്കെ. അമ്മ പ്രാർത്ഥിക്കണം കേട്ടോ. ഇഷ്ട ദൈവങ്ങൾക്ക് നേർച്ച നേരം തരാൻ ഡോക്ടർ പറഞ്ഞു. ഞാൻ നേർന്നു.
0: എവിടെ?
1: ശിവപുരത്ത്. എനിക്ക് പോകാൻ കഴിഞ്ഞില്ലെങ്കിൽ ആരെങ്കിലും അയക്കാം. നമുക്ക് വേണ്ടി വേറൊരാൾ ചെയ്താ പോരെ?
0: അതൊക്കെ ആലോചിക്കാൻ ഇനി സമയമുണ്ട്. നീ പോയി വല്ലതും കഴിക്കോ, വസ്ത്രം മാറുമോ, എന്തെങ്കിലും ചെയ്യേ.

0: ഏയ് ഉറങ്ങല്ലേ, പകലം മുഴുവൻ ഇറങ്ങിയിട്ട് മതിയായില്ലേ?
1: ഉറങ്ങല്ല, കൊച്ചു കൊച്ചു മയക്കം, മയക്കത്തിൽ നിറയെ സ്വപ്നങ്ങൾ. ഇപ്പോഴൊന്നും കണ്ടു, നല്ല പരപ്പുള്ള പുഴയിൽ ഞാനും തുഴയുന്ന ആളും മാത്രം. കരയെത്തും മുൻപ് അയാൾ തലക്കേട്ട് ഞാനിറങ്ങി നടന്നു. ചെന്ന് കയറിയതൊരു ഗ്രാമത്തിൽ, നിറയെ പൂക്കളും പച്ചപ്പും നീർച്ചോരങ്ങളുള്ള ഒരു ഗ്രാമം. ഇന്നലെ വരെ അങ്ങനെ ഒരു ഗ്രാമം ഞാൻ കണ്ടിട്ടേ ഇല്ല. പക്ഷേ ഓരോ വഴികളും എനിക്ക് പരിചയം ഉള്ളതുപോലെ. കുറച്ചകലെ ഞാൻ ഒരു പെൺകുട്ടിയെ കണ്ടു, ധാവണി ചുറ്റിയ പെണ്ണ. കൈതക്കാടുകൾക്കിടയിൽ ഒരു നീർച്ചാലം മുറിച്ച് കിടന്നാൽ എനിക്ക് അവളുടെ അരികിലെത്താം. അടിയോട് കുളിപ്പിച്ചു വെച്ച ചാലും നീന്താൻ അറിയാത്ത ഞാനും, അതുകൊണ്ട് അവളുടെ മുഖം കാണാനായില്ല.
0: ഭദ്രാന്ന് വിളിക്കുന്നത് ഞാൻ കേട്ടു.
1: വിളിച്ചോ? ഞാൻ ഓർക്കുന്നില്ല.
0: ഇന്ന് മാത്രല്ല, ഇതിനു മുമ്പും.
1: എന്തിനാണ് അവൾ എപ്പോഴും മുഖം മറച്ച് നടന്നത്?
0: ആളത്ര ശരിയല്ലാന്ന് തോന്നിണ്ടാവും. ഇതാണ് അവളുടെ മുഖം.

മനുഷ്യനെ വിശദീകരിക്കുന്നതും വിലയിരുത്തുന്നതും ചിന്തകളാണ്. ഇഷ്ടപ്പെടുത്തുന്നതും വെറുപ്പിക്കുന്നതും ചിന്തകളാണ്. ചിട്ടപ്പെടുത്തുന്നതും ചിന്തകളിലൂടെയാണ്. ചിന്ത ഇല്ലായ്മയാണ് പൊട്ടത്തരങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതും ഔന്നത്യങ്ങളിലേക്ക് എടുത്തുയർത്തുന്നതും ചിന്തകൾ തന്നെ. ചിന്തകൾ ചിമിഴുകൾ പോലെ മിഴിവാർന്നു നിൽക്കണം. ജീവിതത്തെ അടയാളപ്പെടുത്താൻ ചിന്തകൾക്കല്ലാതെ മറ്റൊന്നിനുമാവില്ല. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം പ്രകാശ ചിന്തകൾ.

ഹിരൺമയേന പാത്രേണ സത്യശാപിഹിത മുഖം. അതായത്, സത്യത്തിന്റെ മുഖം ഒരു സ്വർണപാത്രം കൊണ്ട് മറയ്ക്കപ്പെട്ടിരിക്കുന്നു. ഉപനിഷത് ചിന്തകളിലെ ഏറ്റവും വിപ്ലവകരമായ ഒരു നിരീക്ഷണമാണിത്. സ്വർണമെന്നത് ഇവിടെ കേവലം ഒരു ലോഹമല്ല, മറിച്ച് ആകർഷകമായ, തിളക്കമുള്ള, നമ്മെ മോഹിപ്പിക്കുന്ന ലൗകിക സുഖഭോഗങ്ങളുടെയും ബാഹ്യരൂപങ്ങളുടെയും പ്രതീകമാണ്. നാം ഇന്ന് ജീവിക്കുന്നത് അത്യന്തം തിളക്കമുള്ള ഒരു ലോകത്താണ്. ആഡംബരങ്ങൾ, പദവികൾ, സോഷ്യൽ മീഡിയയിലെ കൃത്രിമമായ ചിരികൾ, പണം നൽകുന്ന അഹങ്കാരങ്ങൾ, ഇവയെല്ലാം ആ സ്വർണപാത്രങ്ങളാണ്. ഇവയുടെ തിളക്കം നമ്മുടെ കണ്ണുകളെ അഞ്ചിപ്പിക്കുന്നു. ഈ തിളക്കത്തിൽ മയങ്ങിപ്പോകുന്നതുകൊണ്ട് അതിന്റെ പിന്നിലുള്ള സത്യത്തെ കാണാൻ നമുക്ക് കഴിയുന്നില്ല. ഒരു മനോഹരമായ സമ്മാനപ്പൊതിയുടെ വർണ്ണക്കടലാസിൽ നാം ഭ്രമിച്ചു പോകുമ്പോൾ ഉള്ളിലുള്ള സമ്മാനത്തെ നാം മറന്നുപോകുന്നു. സത്യം എപ്പോഴും ലളിതമാണ്. എന്നാൽ ആ ലാളിത്യത്തെ കാണാൻ കഴിയാത്ത വിധം സങ്കീർണമായ ആഭരണങ്ങൾ കൊണ്ട് നാം ലോകത്തെ മൂടിവെച്ചിരിക്കുന്നു. എന്തുകൊണ്ടാണ് സത്യം മറയ്ക്കപ്പെടുന്നത്? ഇതിന് പ്രധാനമായും രണ്ട് കാരണങ്ങളാണുള്ളത്. മനുഷ്യൻ എപ്പോഴും കാണുന്നതിനെയാണ് വിശ്വസിക്കുന്നത്. ഒരാളുടെ വസ്ത്രധാരണവും സമ്പത്തും കണ്ട് നമ്മൾ അയാളെ വിലയിരുത്തുന്നു. എന്നാൽ അയാളുടെ ഉള്ളിലെ മനുഷ്യനെ, അല്ലെങ്കിൽ അയാളുടെ സ്വഭാവത്തെ കാണാൻ നാം ശ്രമിക്കാറില്ല. നമ്മുടെ വിധി നിർണയങ്ങളെല്ലാം ആ സ്വർണപാത്രത്തിൽ തട്ടി നിൽക്കുന്നു. ഞാൻ എന്ന ഭാവം ഒരു വലിയ സ്വർണപാത്രമാണ്. പദവിയും പ്രശസ്തിയും കൂടുമ്പോൾ ഈ പാത്രത്തിന്റെ തിളക്കം കൂടും. ഈ തിളക്കം സ്വന്തം കുറവുകളെ കാണുന്നതിൽ നിന്ന് നമ്മെ തടയുന്നു. സത്യസന്ധമായ ഒരു ആത്മപരിശോധനയ്ക്ക് ഈ സ്വർണപാത്രം തടസ്സമാകുന്നു. സത്യം കയ്പുള്ളതാകാം, അല്ലെങ്കിൽ ലളിതമാകാം. എന്നാൽ സ്വർണപാത്രം എപ്പോഴും മധുരമുള്ളതും ആകർഷകവുമാണ്. ഈ ആകർഷണ വലയത്തിൽ കുടുങ്ങിക്കിടക്കുന്ന മനസ്സിന് പ്രപഞ്ചത്തിന്റെയോ ജീവിതത്തിന്റെയോ യഥാർത്ഥ താളം കണ്ടെത്താൻ കഴിയില്ല. സ്വർണത്തിന്റെ തിളക്കം താൽക്കാലികമാണ്, എന്നാൽ അത് മറച്ചുവെക്കുന്ന സത്യം ശാശ്വതമാണ്. ഈ തിരിച്ചറിവുണ്ടാകുമ്പോഴാണ് മനുഷ്യൻ യഥാർത്ഥ ജ്ഞാനിയാകുന്നത്. മന്ത്രത്തിന്റെ അടുത്ത വരി ഇങ്ങനെയാണ്: തത്വം പൂഷന്ന പാവണോ സത്യധർമായ ദൃഷ്ടയെ. അതായത്, ഹേ സൂര്യദേവ, സത്യധർമ്മങ്ങൾ ദർശിക്കുന്നതിനായി ആ സ്വർണപാത്രത്തെ അങ്ങ് നീക്കിത്തരണമേ. ഇത് അറിവിനായുള്ള ഒരു മഹത്തായ പ്രാർത്ഥനയാണ്. നമ്മെ തെറ്റായ വഴിക്ക് നയിക്കുന്ന അന്ധവിശ്വാസങ്ങളും മുൻവിധികളും ആ സ്വർണപാത്രങ്ങളാണ്. യുക്തിയുടെയും അറിവിന്റെയും വെളിച്ചത്തിൽ ആ പാത്രത്തെ മാറ്റി സത്യത്തെ നേരിട്ട് കാണാൻ നാം തയ്യാറാകണം. നമ്മുടെ ഉള്ളിലെ സത്യത്തെ മറച്ചുപിടിച്ചിരിക്കുന്നത് നമ്മുടെ ആഗ്രഹങ്ങളും ആസക്തികളുമാണ്. അവയെ മാറ്റിവെച്ചാൽ മാത്രമേ സമാധാനം കണ്ടെത്താൻ കഴിയൂ. കരുണാസായി പോലുള്ള ഇടങ്ങൾ നൽകുന്ന സന്ദേശവും ഇതുതന്നെയാണ്. ലഹരിയുടെയോ ആസക്തിയുടെയോ തിളക്കമുള്ള കെണികളിൽ നിന്ന് മുക്തനായി സ്വന്തമുള്ളിലെ സത്യത്തെ കണ്ടെത്തുക. പണത്തിനുമീതെ പരുന്തും പറക്കില്ല എന്ന് പറയുന്ന ലോകത്ത് പണത്തേക്കാൾ, അതായത് സ്വർണത്തേക്കാൾ വിലയുള്ളത് സത്യത്തിനാണെന്ന് നാം തിരിച്ചറിയണം. ബന്ധങ്ങളിലെ സത്യസന്ധത, പ്രവൃത്തികളിലെ ശുദ്ധി എന്നിവയാണ് യഥാർത്ഥ സമ്പത്ത്. ലോകം കാണിച്ചു തരുന്ന ചടുലമായ നിറങ്ങളിലും തിളക്കങ്ങളിലും മാത്രം അഭിരമിക്കരുത്. ഇവയെല്ലാം സത്യത്തെ മറയ്ക്കുന്ന സ്വർണപാത്രങ്ങളാണ്. ആ തിളക്കത്തിനപ്പുറം ഒരു വലിയ വെളിച്ചമുണ്ട്, നിശബ്ദമായ ഒരു സത്യമുണ്ട്. ആ സത്യത്തെ കാണാൻ പ്രാർത്ഥിക്കുക, പരിശ്രമിക്കുക. നമ്മുടെ ജീവിതം ആടയാഭരണങ്ങൾ കൊണ്ട് അളക്കുന്നതിനു പകരം എത്രത്തോളം സത്യസന്ധമായിരുന്നു എന്നതുകൊണ്ടളക്കാം. ആ തിരിച്ചറിവാണ് നമ്മെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കുന്നത്. സ്വർണപാത്രം നീങ്ങട്ടെ, സത്യം പ്രകാശിക്കട്ടെ.

പൂക്കളെല്ലാം വാടിക്കഴിഞ്ഞു. വന്നവരെല്ലാം മടങ്ങിപ്പോയി. ശ്മശാനത്തിൽ പുതിയ കല്ലറകൾ ഉയർന്നു. എങ്കിലും നിന്റെ സാന്നിധ്യം ഒരു നാടൻ പാട്ടിന്റെ തനിമയിലെന്നോണം ഞാൻ അറിയുന്നു. നീ അരികിലില്ലാത്ത ഓരോ പ്രഭാതവും പുതിയൊരു മുഖംമൂടി അണിയുവാൻ എന്നെ നിർബന്ധിക്കുന്നു. ഉത്തരവാദിത്തങ്ങളുടെ പൂക്കൾ താലത്തിൽ കുമിഞ്ഞുകൂടുമ്പോഴും നിന്റെ സ്വരം എന്നെ നയിക്കുന്നത് ഞാൻ കേൾക്കുന്നു. മറ്റുള്ളവർ നിന്നെ മറന്നുപോയെന്ന് തോന്നുമ്പോഴും മേശയിലെ നിന്റെ ഇടം നിശബ്ദമായി മാറ്റി സ്ഥാപിക്കപ്പെടുമ്പോഴും നിന്റെ വസ്ത്രങ്ങൾ പെട്ടികളിൽ ഭദ്രമായി അടുക്കി വയ്ക്കുമ്പോഴും നിന്റെ ആലിംഗനത്തിന്റെ ഊഷ്മളത ഞാൻ ഓർക്കുന്നു. നോക്ക്, നമുക്കറിയാവുന്ന ഈ ലോകം ഇനിയും കറങ്ങിക്കൊണ്ടിരിക്കും. സൂര്യനും ചന്ദ്രനും നീലാകാശവും അതേപടി ബാക്കിയുണ്ടാവും. എങ്കിലും എന്നിലെ ഓരോ അണുവിലും നിന്റെ ഓർമ്മകൾ ജീവിക്കുന്നു. പുറത്ത് ഒരു തായമ്പക ഉയരുന്നു. തൊടിതാളമേളമൊത്ത് ഇവിടെ ഇതാ ഒരു നാടൻ പാട്ട് പിറവികൊള്ളുന്നു. നെല്ലോലകളുടെ മണമുള്ള പാട്ട്, അത്ര കലരാത്ത വേർപ്പിന്റെ മണമുള്ള പാട്ട്, പൊട്ടുന്ന പാറയുടെയോ കന്മദത്തിന്റെയോ ഗന്ധമുള്ള പാട്ട്. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു നാടൻ പാട്ട്.

0: നമസ്തെ മലയാളം തുടരുന്നു. നമസ്തെ മലയാളത്തിൽ ഇനി കേരളത്തിന്റെ ഇതിഹാസം.
1: കേരളത്തിന്റെ ഇതിഹാസം.
0: കേരളത്തിന്റെ ചരിത്രത്തെയും സാമൂഹിക സാംസ്കാരിക മുന്നേറ്റങ്ങളെയും അടയാളപ്പെടുത്തുന്ന കേരളത്തിന്റെ ഇതിഹാസം എന്ന ഈ പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഓർക്കാൻ പോകുന്നത് ഒരു ധീരനായ പോരാളിയെക്കുറിച്ചാണ്. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ പൊരുതി വീരചരമം പ്രാപിച്ച കേരളവർമ്മ പഴശ്ശിരാജ എന്ന ധീരയോദ്ധാവിനെക്കുറിച്ചാണ്. അദ്ദേഹത്തിന്റെ പോരാട്ടത്തിന്റെ കഥയായ പഴശ്ശി കലാപത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. പഴശ്ശിരാജ എന്ന പേര് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു വീരഗാഥ ഉണരുന്നു. ഒരു ജനതയുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടി, സ്വാതന്ത്ര്യത്തിനു വേണ്ടി ബ്രിട്ടീഷുകാരുടെ തോക്കിൻമുനയ്ക്ക് മുന്നിൽ തലകുനിക്കാതെ പൊരുതിയ ഒരു രാജാവിന്റെ കഥയാണത്. മൈസൂർ സുൽത്താൻമാരായ ഹൈദരലിയുടെയും ടിപ്പുവിന്റെയും കാലം മുതൽ ബ്രിട്ടീഷുകാരുടെ വരവ് വരെ മലബാറിന്റെ ചരിത്രം പഴശ്ശിരാജയുടെ ചെറുത്തുനിൽപ്പിന്റെ കഥയാണ്. പഴശ്ശിരാജയുടെ പോരാട്ടങ്ങളുടെ തുടക്കം ബ്രിട്ടീഷുകാരുമായി സഖ്യമുണ്ടാക്കിക്കൊണ്ടായിരുന്നു. മൈസൂർ സുൽത്താൻമാരുടെ ആക്രമണങ്ങളിൽ നിന്ന് കോട്ടയം രാജ്യത്തെ സംരക്ഷിക്കാൻ വേണ്ടി പഴശ്ശിരാജ ബ്രിട്ടീഷുകാരുമായി ഒരു സഖ്യമുണ്ടാക്കി. എന്നാൽ ടിപ്പുവിന്റെ പതനത്തിനു ശേഷം ബ്രിട്ടീഷുകാർ പഴശ്ശിരാജയ്ക്ക് നൽകിയ വാഗ്ദാനങ്ങൾ ലംഘിച്ചു. ബ്രിട്ടീഷുകാർ കോട്ടയം രാജ്യത്തിന്റെ ഭരണം പഴശ്ശിരാജയെ ഏൽപ്പിക്കാമെന്ന് വാഗ്ദാനം ചെയ്തിരുന്നു. എന്നാൽ അവർ അത് ലംഘിക്കുകയും പഴശ്ശിരാജയുടെ അമ്മാവനായ വേലുനായരെ ഭരണാധികാരിയാക്കുകയും ചെയ്തു. ഇതുകൂടാതെ ബ്രിട്ടീഷുകാർ പഴശ്ശിരാജയുടെ രാജ്യത്ത് നികുതി പിരിക്കാൻ തുടങ്ങി. ബ്രിട്ടീഷുകാരുടെ ഈ നടപടി പഴശ്ശിരാജയെ പ്രകോപിപ്പിച്ചു. അദ്ദേഹം ബ്രിട്ടീഷുകാരുടെ നികുതി പിരിവിനെതിരെ ശബ്ദമുയർത്തി. ബ്രിട്ടീഷുകാരുടെ ചൂഷണത്തിനെതിരെ ഒരു ജനതയുടെ പ്രതിഷേധമായി അത് വളർന്നു. പഴശ്ശിരാജ തന്റെ നാട്ടിലെ ജനങ്ങളോട് ബ്രിട്ടീഷുകാർക്ക് നികുതി നൽകരുതെന്ന് ആഹ്വാനം ചെയ്തു. അദ്ദേഹത്തിന്റെ സൈനികർ, പ്രത്യേകിച്ചും പടയോട്ടക്കാർ, ബ്രിട്ടീഷ് സൈന്യത്തെ വയനാടൻ കാടുകളിൽ വെച്ച് ആക്രമിച്ചു. ഇത് ബ്രിട്ടീഷുകാർക്ക് ഒരു വലിയ വെല്ലുവിളിയായി മാറി. വയനാടൻ കാടുകൾ പഴശ്ശിരാജയ്ക്ക് സുരക്ഷിതമായി

0: ചെയ്തുവെന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. പഴശ്ശി കലാപം വെറുമൊരു പോരാട്ടമായിരുന്നില്ല, അത് ഇന്ത്യയിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരെ നടന്ന ആദ്യത്തെ ജനകീയ പോരാട്ടങ്ങളിലൊന്നായിരുന്നു. ഈ കലാപം പിന്നീട് വന്ന സ്വാതന്ത്ര്യസമര പോരാളികൾക്ക് വലിയ പ്രചോദനമായി. പഴശ്ശിരാജ ഒരു രാജാവായിരുന്നില്ല, മറിച്ച് ഒരു ജനനേതാവായിരുന്നു. തന്റെ രാജ്യത്തെ ജനങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി സ്വന്തം ജീവൻ ബലിയർപ്പിച്ച ഒരു ധീരയോദ്ധാവായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ ഓർമ്മകൾ നമുക്കെന്നും പ്രചോദനമാകട്ടെ.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കേരളത്തിന്റെ ഇതിഹാസം.

ഉച്ചസ്ഥായിയും ഉന്മത്തവുമായ സംഗീതം ഹൃദയതാളങ്ങളെ ഹൃദ്യമാക്കുന്നുവെങ്കിൽ ആ സംഗീതത്തിന്റെ ഉറവിടം റഹ്മാന്റെ ആത്മഹൃദയങ്ങളിൽ നിന്നായിരിക്കും. കേൾക്കാം റഹ്മാനിയ.

കോകിലങ്ങൾക്ക് അസൂയ തോന്നും വിധം കളമൊഴിയായി ഉതിരും ഗാനധാരകൾ. വാണി ജയറാമിന്റെ ആലാപന മാധുര്യം. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം കോകിലവാണി.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം തിരശീല. ആദ്യകാല ചലച്ചിത്രങ്ങളെ കുറിച്ച് ഒരു ഓർമ്മപ്പെടുത്തൽ. നീല പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ പി സുബ്രഹ്മണ്യം നിർമ്മാണവും സംവിധാനവും നിർവഹിച്ച ചിത്രമായിരുന്നു രണ്ടിടങ്ങഴി. തകഴി ശിവശങ്കരപിള്ള കഥയും സംഭാഷണവും നിർവഹിച്ച ചിത്രത്തിന്റെ ഛായാഗ്രഹണം എൻ എസ് മണി, ചിത്രസന്നിവേശം കെ ഡി ജോർജുമായിരുന്നു. ശബ്ദലേഖനം കൃഷ്ണ ഇളമൺ, എം വി കൊച്ചാപ്പുവിന്റെ കലാസംവിധാനം. പത്തു പാട്ടുകൾ രചിച്ചത് തിരുനയനാർ കുറിച്ചി മാധവൻ നായരായിരുന്നു. സംഗീത സംവിധാനം ബ്രദർ ലക്ഷ്മൺ. കമുകറ പുരുഷോത്തമൻ, മീന, കെ പി എസ് സി സുലോചന, സി എസ് രാധാദേവി എന്നിവരായിരുന്നു ഗായകർ. തിക്കുറിശി സുകുമാരൻ നായർ, കൊട്ടാരക്കര ശ്രീധരൻ നായർ, മുത്തയ്യ, എസ് പി പിള്ള, പി ജെ ആന്റണി, ജോസ് പ്രകാശ്, ബഹദൂർ, വാണക്കുട്ടി, ജയറാനന്ദ്, മുട്ടത്തറ സോമൻ, മിസ് കുമാരി, അടൂർ പങ്കജം, തങ്കം, രഞ്ജിനി എന്നിവരായിരുന്നു അഭിനേതാക്കൾ. തകഴിയുടെ നോവലിന്റെ ചലച്ചിത്രാവിഷ്കാരമായിരുന്നു 1958 ഓഗസ്റ്റ് 24 പ്രദർശനത്തിനെത്തിയ രണ്ടിടങ്ങഴി എന്ന ചിത്രം. തിരുശീലയിൽ ഇപ്പോൾ കേൾക്കാം രണ്ടിടങ്ങഴി എന്ന ചിത്രത്തിൽ നിന്ന് ഒരു ഗാനം.

നാടിനകമാണ് നാടകം. അകംപരിഷ്കരണത്തിന് ഇത്രയേറെ സാധ്യമായ മറ്റൊരു കല വേറെയില്ല. വിശ്വാസങ്ങളെയും ധാരണകളെയും അതൊടച്ചു മാറ്റുന്നു. അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ അത് സംവദിച്ചുകൊണ്ടേയിരിക്കുന്നു. പ്രബുദ്ധമായ ഒരു ജനതയുടെ സൃഷ്ടിക്കു വേണ്ടി അത് സദാ കലഹിച്ചുകൊണ്ടേയിരിക്കുന്നു. നാടകം ആയുധമാക്കിയവർ ഏറെ. വാക്കുകളെ അവർ ചാട്ടുള്ളികളാക്കി, കുറിക്കു കൊള്ളിച്ചു, സ്വയം തിരിച്ചറിയലുകൾക്ക് കാരണമാക്കി. ചിലപ്പോൾ നിശബ്ദം ചിന്തിപ്പിച്ചു, ചിലപ്പോൾ സമസ്തമായ ഒരു സാമൂഹിക വിപ്ലവത്തിന് ഉതകും വിധം പ്രതിബദ്ധമായ കല ആവിഷ്കാരമാക്കി മാറ്റി. നമസ്തേ മലയാളത്തിൽ ഇപ്പോൾ കേൾക്കാം ഒരു നാടകഗാനം.

0: കവിത എന്ന് കേൾക്കാത്തവരുണ്ടാവില്ല. പോയട്രി എന്ന ആംഗലേയ പദത്തിന്റെ തനി മലയാളം എന്ന് വിവക്ഷിക്കാവുന്ന പദമാണ് കവിത. വെറുതെ ചൊല്ലി സുഖിപ്പിക്കാവുന്ന കവിതകളുണ്ട്, അർത്ഥഗംഭീരവും ഭാവാത്മകവുമായ കവിതകളുണ്ട്. അതെങ്ങനെയായാലും കവിത എന്ന് കേൾക്കാത്തവർ ചുരുക്കം. എന്നാൽ കൗതുകരസങ്ങളിൽ ഇന്ന് പറയുന്നത് കബിതയെക്കുറിച്ചാണ്. സംഗതി മലയാള പദമല്ല കേട്ടോ, തുളു ഭാഷയിലേതാണ് കബിത. പണിയെടുക്കുമ്പോൾ പാടുന്ന പാട്ടുകളെയാണ് തുളുവിൽ കബിത എന്ന് പറയുന്നത്. തുളുനാടിന്റേതാണ് തുളു ഭാഷ. ഇന്ന് പക്ഷേ ആ ഭാഷ ഏതാണ്ട് നിർജീവമായിരിക്കുന്നു എന്ന് തന്നെ പറയാം. കർണാടകയിലെ ഉടുപ്പിയുടെ വടക്കേ അറ്റത്ത് അതിർത്തിയിലൂടെ ഒഴുകുന്ന കല്യാണപുരം നദി, അവിടുന്ന് തെക്ക് കാസർഗോഡ് ജില്ലയിലെ ചന്ദ്രഗിരി പുഴ, ഇതിനിടയിലെ വിശാലമായ ഭൂപ്രദേശമാണ് തുളുനാട്. തുളുനാട് കർണാടക രാജാക്കന്മാരുടെ അധീനതയിലായതോടെ ഭരണഭാഷ കന്നഡയായി. തുളുവിന് ലിഖിത സാഹിത്യമില്ലെന്ന് എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്ക പറയുന്നു. എന്നാൽ 17-ാം നൂറ്റാണ്ടിൽ എഴുതിയ തുളു മഹാഭാരതവും കാസർഗോഡ് നിന്ന് കണ്ടെടുക്കുകയുണ്ടായി. എന്നാൽ 17-ാം നൂറ്റാണ്ടിൽ എഴുതിയ തുളു മഹാഭാഗവതം കാസർഗോഡ് നിന്ന് കണ്ടെടുക്കുകയുണ്ടായി. അതൊക്കെ അങ്ങനെ നിൽക്കട്ടെ, പറഞ്ഞു വന്നത് കബിതയെക്കുറിച്ചാണ്. പണിയെടുക്കുമ്പോൾ പാടുന്ന പാട്ടുകളാണ് കബിതകൾ. കാർഷിക സംസ്കൃതിയിൽ നിന്ന് ഉരവം കൊണ്ടവയാണ് കബിതകൾ. സി രാഘവൻ മൊഴിമാറ്റം നടത്തിയ ഒരു കബിതയിലെ വരികൾ ഇങ്ങനെയാണ്. ഏ ഡോ വാ മോനെ ചൊങ്കൻ ചോക്കമൂരി, ഏതു പയ്യന്റെ മോനാണോ ഇവൻ ചൊങ്കൻ ചോക്കമൂരി, ചോക്കച്ചിപ്പയ്യന്റെ മോന ഇവൻ ചൊങ്കൻ ചോക്കമൂരി, വല്ലമലയിലെ പുല്ലിവന് ചൊങ്കൻ ചോക്കമൂരിക്ക്, സുല്ലമലയിലെ വെള്ളം ഇവന് ചൊങ്കൻ ചോക്കമൂരിക്ക്. കവിതയിൽ പാവങ്ങളോടുള്ള അനുഭാവവും കാലികളോടുള്ള സ്നേഹവും സ്പഷ്ടമാണ്. ഇതൊരു നാട്ടിപ്പാട്ടാണ്. കവിതകളുടെ കാലത്തെ ജീവിത താളവും അന്തരീക്ഷവും ശ്രീകൃഷ്ണ ആലനഹള്ളിയുടെ നോവലുകളിൽ കാണാം.
1: കൗതുകരസങ്ങൾ

നമസ്തേ മലയാളത്തിൽ ഇനിയൊരു ചോദ്യമാണ്. ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കുക. ചോദ്യം: ഏറ്റവും കൂടുതൽ ഉദ്യാനങ്ങളുള്ള രാജ്യം ഏതാണ്? ചോദ്യം ഒരിക്കൽ കൂടി: ഏറ്റവും കൂടുതൽ ഉദ്യാനങ്ങളുള്ള രാജ്യം ഏതാണ്? ഉത്തരം: 8891773912 എന്ന നമ്പറിൽ വാട്സപ്പ് സന്ദേശമായി അയക്കാവുന്നതാണ്. നമസ്തേ മലയാളം അവസാനിക്കുന്നതിന് മുൻപ് ലഭിക്കുന്ന ഉത്തരങ്ങളിൽ നിന്ന് നറുക്കിട്ടെടുക്കുന്ന വ്യക്തിക്ക് ഒരു റേഡിയോ സമ്മാനമായി ലഭിക്കും.

0: ശാസ്ത്ര കൗതുകം. ശാസ്ത്രലോകത്തെ വിസ്മയിപ്പിക്കുന്ന അറിവുകളും അതിനു പിന്നിലെ മഹാരഥന്മാരായ ശാസ്ത്രജ്ഞന്മാരുടെ കഥകളും. ഇന്ന് സ്റ്റീഫൻ ഹോക്കിംഗ്, വിശ്വവിജ്ഞാനത്തിന്റെ പ്രതീകം. ശരീരം തളർന്ന അവസ്ഥയിലും പ്രപഞ്ചത്തെക്കുറിച്ചുള്ള അറിവുകൾ ലോകത്തിന് നൽകിയ മഹാപ്രതിഭയായിരുന്നു സ്റ്റീഫൻ ഹോക്കിംഗ്. പ്രധാന കണ്ടുപിടുത്തങ്ങൾ: ഹോക്കിംഗ് വികിരണം അഥവാ ഹോക്കിംഗ് റേഡിയേഷൻ, തമോദ്വാരങ്ങൾ അഥവാ ബ്ലാക്ക് ഹോളുകൾ പൂർണ്ണമായി കറുത്തതല്ലെന്നും അവയിൽ നിന്ന് വികിരണങ്ങൾ പുറത്തുവരുന്നുണ്ടെന്നും അദ്ദേഹം കണ്ടെത്തി. ബിഗ് ബാങ് തിയറി, പ്രപഞ്ചം ഒരു ബിഗ് ബാങ് സ്ഫോടനത്തിലൂടെയാണ് ഉണ്ടായതെന്ന അദ്ദേഹത്തിന്റെ പഠനങ്ങൾ ഈ സിദ്ധാന്തത്തിന് കൂടുതൽ പിന്തുണ നൽകി. കൌതുകമുണർത്തുന്ന വസ്തുത: ശരീരം തളർന്ന ഹോക്കിംഗ് ഒരു കമ്പ്യൂട്ടറിന്റെ സഹായത്തോടെയാണ് സംസാരിച്ചിരുന്നത്. അദ്ദേഹത്തിന്റെ കവിളിന്റെ ചലനം ഉപയോഗിച്ചാണ് അദ്ദേഹം കമ്പ്യൂട്ടറിന് നിർദ്ദേശങ്ങൾ നൽകിയിരുന്നത്.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ശാസ്ത്ര കൗതുകം.

പുലർകാല തണുപ്പ്, അത്രമേൽ സൗമ്യം, അത്രമേൽ ആഴമേറിയത്. അതിന്റെ ദേഹത്തെ വിരിയിക്കുന്ന കുങ്കുമ പൂവുകളാൽ പുതുജന്മം കൊണ്ട് പകൽ തെളിയുന്നു. മഞ്ഞുതുള്ളികൾ നിറഞ്ഞ പുൽമേടുകളിലൂടെ അലയുന്ന മാൻകിടാവുകൾ, ഞാനൊരു ചുവന്ന സ്വപ്നത്തിന്റെ നെഞ്ചിലേറി കടല് കാണാൻ പോകുന്നു. പ്രണയത്തിന്റെ പട്ടുറുമാലുകൾ കൊണ്ട് ഞാൻ പ്രഭാതത്തിന്റെ തണുപ്പിനേക്കാൾ തണുത്തിരിക്കുന്നു. എങ്ങനെയാണ് ഞാൻ നിന്നെ സ്നേഹിക്കുന്നത്? ആ വഴികളൊന്ന് ഞാൻ എണ്ണി നോക്കട്ടെ. എന്റെ ആത്മാവിന് സ്പർശിക്കാവുന്ന ആഴത്തിലും പരപ്പിലും ഉയരത്തിലും അസ്തിത്വത്തിന്റെ അദൃശ്യമായ അതിരുകൾ വരെയും അത്രമേൽ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ദൈനംദിന ജീവിതത്തിന്റെ ഏറ്റവും നിശബ്ദമായ ആവശ്യങ്ങൾക്കൊപ്പം സൂര്യപ്രകാശത്തിലും മെഴുകുതിരി വെളിച്ചത്തിലും ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. നീതിക്ക് വേണ്ടി പോരാടുന്നവരെ പോലെ സ്വതന്ത്രമായി ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. സ്തുതികളിൽ നിന്ന് മുഖം തിരിക്കുന്നവരെ പോലെ നിർമ്മലമായി ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഈ പ്രപഞ്ചത്തിന് ഹിതമെങ്കിൽ മരണശേഷവും ഞാൻ നിന്നെ ഇതിലും തീവ്രമായി സ്നേഹിക്കും. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു പ്രണയഗാനം.

കൈവീശിക്കൊണ്ട് വസന്ത പുഷ്പങ്ങളുടെ വിടർച്ച. പ്രിയ ശ്രോതാക്കളെ, നിങ്ങൾക്കായി സമ്മാനിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷം. മരവിച്ച ചില ഹൃദയങ്ങളെയെങ്കിലും ഉരുക്കാൻ ഹേമന്തത്തിന്റെ മന്ദജ്വാലകൾക്ക് സാധ്യമായെന്ന് തന്നെ കരുതട്ടെ. വെളുത്ത മൂടൽ മഞ്ഞ് പോലെ പടരുന്ന വികാരങ്ങളുടെ വേലിയേറ്റം. പ്രിയരെ, നിങ്ങളോടുള്ള സ്നേഹത്തിന്റെ അന്ധതയിൽ ഞാൻ മറ്റു കാഴ്ചകൾ തന്നെ മറന്നു പോകുകയാണ്. സ്നേഹത്തിന്റെ പാതയിലൂടെ സഞ്ചരിക്കുക എന്നത് തന്നെ ഇത്രമേൽ സാർത്ഥകമായിരിക്കുന്നു. നോക്ക്, നിനക്ക് ആ പാത തെറ്റിയെങ്കിൽ ഓർക്കുക, നീ തന്നെയാണ് ആ പാത. ഈ യാത്ര എളുപ്പമാണെന്ന് ആരും പറഞ്ഞിട്ടില്ല. ഈ പ്രഭാതത്തിൽ വഴിതെറ്റി വളർന്ന കാട്ടുചെടികൾ പോലെ ചിന്തകൾ കുന്നുകൂടാൻ തുടങ്ങുന്നു പ്രഭാതത്തിന്റെ വ്യക്തമായ വെളിച്ചത്തിൽ. പക്ഷേ ചിന്തകളുടെ കാട്ടിനിടയിലും വഴി എനിക്ക് കാണാനാകുന്നുണ്ട്. വഴിയരികിലെ അടയാളപ്പലകകളിൽ തുരുമ്പ് മാത്രം ബാക്കിയാകാതിരിക്കാനുള്ള ഓട്ടമാണിത്. അത് നമുക്ക് പൂർത്തിയാക്കിയേ തീരൂ. വരൂ, കർമ്മോജ്ജ്വലമായ ഭൂമി മാടി വിളിക്കുന്നു. ഉണരാം, എഴുന്നേൽക്കാം, കർമ്മനിരതമാകാം. പ്രിയ ശ്രോതാക്കളെ, ഏവർക്കും സജീവമായ ഒരു പകൽ ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ നമസ്തേ മലയാളത്തിൽ നിന്ന് വിട പറയുകയാണ്. നിങ്ങളോടൊപ്പമുണ്ടായിരുന്നത് സ്മിത സുരേഷ്.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2.

പ്രിയ ശ്രോതാക്കളെ, ഇഷ്ടഗാനങ്ങൾ ആരംഭിക്കുന്നു. മൗനത്തിന്റെ താഴ്വരകളിൽ നിന്ന് പനിനീർ റോസാദലങ്ങൾ വിടരുന്നത് പോലെ ഗന്ധർവ സംഗീതമുയരുന്നു. പാട്ടിന്റെ പട്ടുറുമാലുകൾ പ്രണയത്തിന്റെ മഴയായും വിപ്ലവത്തിന്റെ കനലുകളായും വിരഹത്തിന്റെ മേഘമാലകളായും അത് ഹൃദയത്തെ ഉന്മത്തമാക്കുകയും ഘനീഭൂതമാക്കുകയും ദ്രവിപ്പിക്കുകയും ചെയ്യുന്നു. പാട്ടിനോട് എനിക്കെന്താണ് ഇഷ്ടമോ പ്രണയമോ അതോ ഭ്രമമോ അതുമല്ല ആസക്തിയാണോ? സ്വരഘടനകൾ സൃഷ്ടിക്കുന്ന ലയപൂർണിമ, രാഗചൈതന്യത്തിന്റെ മഴവിൽ കൊടികൾ, ഈ ഗാനചാരുതകളില്ലാത്ത ലോകം എത്രമേൽ ശുഷ്കം. ഇഷ്ടഗാനങ്ങളിൽ ഇന്നാദ്യം കാവല്ലൂരിൽ നിന്നും ജനാർദ്ദന പണിക്കർ ആവശ്യപ്പെട്ട ഗാനം. ഊഴം എന്ന ചിത്രത്തിലെ ഗാനത്തിന് രചന നിർവഹിച്ചത് ONV, ഈണം MK അർജുനൻ, ആലാപനം G. വേണുഗോപാലും സംഘവും.

സ്നേഹിച്ചും തലോടിയും നോവിച്ചും നൊമ്പരപ്പെടുത്തിയുമൊക്കെ കടന്നുപോയ ജീവിത പരിസരങ്ങളിലൊക്കെ പാട്ട് കൂട്ടിലുണ്ടായിരുന്നു എന്നതാണ് സത്യം. ഓർത്തെടുത്താൽ എത്രയെത്ര ഒറ്റനൂൽ പട്ടങ്ങൾ, ഓരോ പാട്ടും ഹൃദയം, ഓരോന്നിനും ഓരോ ഓർമ്മകൾ. സോപ്പ് മണമുള്ള പാട്ടുകൾ, വിരൽ സ്പർശം ഓർമ്മിപ്പിക്കുന്ന പാട്ടുകൾ, നിശാഗന്ധിയുടെ വെളുപ്പിൽ നിന്ന് വിരിഞ്ഞെന്ന് തോന്നുന്ന പാട്ടുകൾ, ബാല്യകൗമാരങ്ങളിൽ കേട്ടും കേൾക്കാതെയും പൂത്തുമ്പികളെപ്പോലെ കാതോരം പറന്നുപോയ പാട്ടുകൾ, ഭൂതകാലത്തിന്റെ ഇലകൾ പോലെയാണ് എനിക്കെപ്പോഴും ഈ പാട്ടുകൾ. ഇഷ്ടഗാനങ്ങളിൽ ഇനി കെ എസ് ചിത്രയും കെ ഓമനക്കുട്ടിയും ചേർന്ന് പാടിയ ഗാനം. സംഗീതം എം ജി രാധാകൃഷ്ണൻ, ചിത്രമായിത്തം. ഗാനം കേൾക്കാൻ ആവശ്യപ്പെടുന്നത് ബാലരാമപുരത്തു നിന്നും വനജ.

ഇന്നലകളിൽ ഒരു കടൽ വെന്തുരുകുന്നുണ്ടെങ്കിൽ ഇന്ന് എന്റെ ആകാശങ്ങളിൽ മേഘങ്ങൾക്ക് തീപിടിക്കുന്നുണ്ട്. മൗനത്തിന്റെ കാന്താരങ്ങളിലേക്ക് ഓടിപ്പോകുവാൻ വയ്യ. ഉള്ളിൽ മർമ്മരം പോലെ പാട്ടുയരുന്നു. ഈ പാട്ടും അതിന്റെ ഹൃദ്യതയും മതി സാർത്ഥകമായ ജീവിതത്തിന്റെ സഫലതകൾ കൊണ്ട് ഒരു നന്ദാവനം തീർക്കാൻ. ഇപ്പോൾ ഞാൻ പാട്ടിന്റെ പട്ടുമെത്തയിൽ ശാന്തമായി ശയിക്കുന്നു. കടലും കായലും ശാന്തം. മേഘങ്ങൾക്ക് മഞ്ഞിന്റെ മനസ്സ്. മൗനത്തെ നീർത്തു ചെയ്യിക്കൊണ്ട് സ്വരങ്ങൾ സന്നിഹിതമാകുന്നു. ഈ ഗാനബീജികൾക്ക് എത്ര സൗരഭ്യം. കേൾക്കാം ഇഷ്ടഗാനങ്ങളിൽ ഇനി കെ ജെ യേശുദാസ് ആലപിച്ച ഗാനം. രചന യൂസഫ് ലിക്കേച്ചേരി, സംഗീതം ഗംഗയമരൻ, ചിത്രം അനുരാഗി. ഗാനം കേൾക്കാൻ ആവശ്യപ്പെടുന്നു ചന്തവിള നിന്നും ഗോപി, സുകുമാരൻ, മല്ലിക എന്നിവർ.

നൊമ്പരവേലുകളുടെ ഇന്നലകളിൽ ബാക്കിയിട്ടുപോയ ഉച്ചവെയിലും ഓർമ്മയുടെ നിലാത്തണുപ്പും പാട്ടുകളിലൂടെ ഞാൻ അനുഭവിച്ചു തീർക്കുന്നു. അനന്തമായ കാനനവീഥികളിലൂടെ ഞാൻ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നു. അനാദിയായ കാലത്തിൻ്റെ കന്മദം പോലെ പാട്ട് എൻ്റെ ഹൃത്തടാകങ്ങളിൽ വിലയം പ്രാപിക്കുന്നു. ഇഷ്ടഗാനങ്ങൾ തുടരുന്നു. ഇഷ്ടഗാനങ്ങളിൽ ഇനി കേൾക്കാം തിരുമല നിന്നും തങ്കി, ദിവാകരൻ, ഗോപിനാഥൻ എന്നിവർ ആവശ്യപ്പെട്ട ഗാനം. രചനയും സംഗീതവും കാവാലം നാരായണ പണിക്കർ. ചിത്രം പുരാവൃത്തം

சரமோ இருத்தான் வச்சிட்டு சோற்றுங்கை செவியே போண்டா சரமோ

അമൃതമഴയായി പൊഴിയുന്ന സംഗീതം, മനസ്സിൽ ഹംസങ്ങൾ ചിറകടിച്ചുയരുന്ന മുഹൂർത്തം, മേഘങ്ങൾക്ക് ഇപ്പോൾ പ്രണയിനിയുടെ രൂപം, പ്രകാശ സഞ്ചാരങ്ങൾക്കപ്പുറം സഞ്ചരിക്കുന്ന ഗന്ധർവഗീതികൾ, ഗമകങ്ങൾ, കർണികാരങ്ങൾ പൂക്കുന്ന കാലം, പാട്ടിന്റെ തോണിയിലേറി ഞാൻ വസന്തം വിരുന്നു കാണാൻ പോകുന്നു, ഇഷ്ടഗീതങ്ങൾ എന്നും പ്രിയതരം. കേൾക്കാം ഇഷ്ടഗാനങ്ങളിൽ ഇനി ദിനേശ്, ലതിക എന്നിവർ ആലപിച്ച ഗാനം. വൈശാലി എന്ന ചിത്രത്തിലെ വരികൾക്ക് തൂലിക ചലിപ്പിച്ചത് ONV കുറുപ്പ്, സംഗീതം ബോംബെ രവി, ഗാനം ആവശ്യപ്പെട്ടത് കല്ലമ്പാറ നിന്നും ലാലി, അജി, അശോകൻ എന്നിവർ.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ ഇഷ്ടഗാനങ്ങൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ.
1: വാക്കുകൾക്ക് എത്തിച്ചേരാൻ കഴിയാത്ത ഹൃത്തടങ്ങളിലേക്ക് സംഗീതം ഒരു സുഗന്ധം പോലെ പടരുന്നു. വിരലുകൾക്കിടയിൽ നിന്ന് ഊർന്നുപോയ വസന്തത്തെ തിരയുന്ന ഒരാൾക്ക്

0: നഷ്ടപ്പെട്ട പ്രണയത്തിന്റെ മധുരമുള്ള നോവായും തിരികെ കിട്ടിയ ഓർമ്മകളുടെ മന്ദഹാസമായും പാട്ട് പ്രകാശമാകുന്നു. ഋതുക്കളുടെ രാജകുമാരനായി വസന്തം എഴുന്നള്ളുന്നതുപോലെ പ്രകൃതിയുടെ മനസ്സിൽ നിന്നും കലകളുടെ രാജകുമാരനായ സംഗീതം വിരുന്നിനെത്തുന്നു. ഉണങ്ങിയ ഇലകളെ പുൽകുന്ന കാറ്റ് പൂത്തുനിൽക്കുന്ന കണിമരങ്ങളുടെ ചില്ലകളിൽ രാഗമാലിക പങ്കുവയ്ക്കുന്നു. ഇഷ്ടഗാനങ്ങളിൽ ഇനി കേൾക്കാം ഈ കഥ എന്റെ കഥ എന്ന ചിത്രത്തിലെ ഗാനം. കേൾക്കാൻ കൊതിക്കുന്നു ആനാട് നിന്നും ബിജുകുമാർ, ബാലചന്ദ്രൻ, ഷിജു എന്നിവർ. രചന ഒ എൻ വി, സംഗീതം മധുകുമാർ, ആലാപനം ഒ എൻ വി.
1: വേർപിരിയുവാൻ മാത്രമൊന്നിച്ചുകൂടി നാം വേദനകൾ പങ്കുവയ്ക്കുന്നു. ഈ വേദനകളേറ്റുവാങ്ങുന്നു, കരളിലെഴുമീളങ്ങൾ ചുണ്ടു നുണയുന്നു, കവിതയുടെ ലഹരി നുകരുന്നു. കരളിലെഴുമീളങ്ങൾ ചുണ്ടു നുണയുന്നു, കവിതയുടെ ലഹരി നുകരുന്നു. കൊച്ചു സുഖ ദുഃഖ മഞ്ചാടി മണികൾ ചേർത്തു വച്ചു പല്ലാങ്കുഴി കളിക്കുന്നു. വിരിയുന്നു കൊഴിയുന്നു യാമങ്ങൾ, നമ്മളും പിരിയുന്നു, യാത്ര തുടരുന്നു, യാത്ര തുടരുന്നു, യാത്ര തുടരുന്നു. മായുന്ന സന്ധ്യകൾ മടങ്ങി വരുമോ, പാടി മറയുന്ന പക്ഷികൾ മടങ്ങി വരുമോ. മായുന്ന സന്ധ്യകൾ മടങ്ങി വരുമോ, പാടി മറയുന്ന പക്ഷികൾ മടങ്ങി വരുമോ. എങ്കിലും സന്ധ്യയുടെ കയ്യിലെ സ്വർണവും പൈങ്കിളിക്കൊക്കിൽ കിനിഞ്ഞ തേൻ തുള്ളിയും, എങ്കിലും സന്ധ്യയുടെ കയ്യിലെ സ്വർണവും പൈങ്കിളിക്കൊക്കിൽ കിനിഞ്ഞ തേൻ തുള്ളിയും, പൂക്കൾ നെടുവീർപ്പിടും ഗന്ധങ്ങളും, മൗനപാത്രങ്ങളിൽ കാത്തുവെച്ച മാധുര്യവും, മാറാപ്പിലുണ്ട് എന്റെ മാറാപ്പിലുണ്ട്, അതും പേറി ഞാൻ യാത്ര തുടരുന്നു, യാത്ര തുടരുന്നു, യാത്ര തുടരുന്നു.
0: നോക്കിലും വാക്കിലും അലിഞ്ഞു ചേരുന്ന ആത്മബന്ധം, പ്രണയത്തിന്റെ രസതന്ത്രം. നോക്ക്, നിനക്ക് എന്നോടുള്ള ഇഷ്ടത്തിൽ ആയിരം പൂക്കളുടെ ഗന്ധമുണ്ട്. നിന്റെ മിഴയിലെ തിളക്കം, പ്രണയത്തിന്റെ നനുത്ത മഴ നനയുന്ന നിന്റെ നക്ഷത്ര കണ്ണുകൾ, അക്ഷരങ്ങളുടെ കരുത്തും സ്വരങ്ങളുടെ ലാവണ്യവും കോർത്ത രാഗമാലകൾ. സാഹിത്യം സംഗീതത്തെ വരിച്ചു കഴിഞ്ഞു. പുറത്ത് കടുത്ത വേനലിൽ പോലും വസന്തത്തിന്റെ ചൂരാണുള്ളത്. ഇഷ്ടഗാനങ്ങളിൽ ഇനി കേൾക്കാം എം ജി ശ്രീകുമാറും സുജാത മോഹനും ചേർന്ന് ആലപിച്ച ഗാനം. രചന ഷിബു ചക്രവർത്തി, സംഗീതം ഔസേപ്പച്ചൻ. ചിത്രം ഒരു മുത്തശ്ശി കഥ. ഗാനം ആവശ്യപ്പെടുന്നത് കാച്ചാണിയിൽ നിന്നും ശിവൻ, സുരേന്ദ്രൻ, ശ്യാമള എന്നിവർ.

നഷ്ടപ്രണയത്തിന്റെ തീരങ്ങളിൽ തനിച്ചിരിക്കുന്ന കൂട്ടുകാര, വിരഹത്തിന്റെ നനവുള്ള പാട്ടുകൾ കുന്നിൻ പുറത്തുനിന്നെങ്ങോ ഒഴുകി വരുന്നത് നീ കേൾക്കുന്നില്ലേ? അകന്നുപോയ വസന്തത്തെ ഓർത്ത് വിതുമ്പുന്ന മനസ്സ്, വേദനകൾക്കും ഒരു സംഗീതമുണ്ടെന്ന് നീ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നു. നേർത്ത മന്ദഹാസത്തിലും അലിഞ്ഞു ചേരുന്ന വിഷാദം. പ്രിയനെ, ഈ പാട്ട് നിനക്കുള്ളതാകുന്നു. ഇഷ്ടഗാനങ്ങളിൽ ഇനി കേൾക്കാം. അഴീക്കോട് നിന്നും സുലേഖ, സുബൈദ എന്നിവർ ആവശ്യപ്പെട്ട ഗാനം. രചന ബിച്ചു തിരുമല, സംഗീതം എ ടി ഉമാർ. ചിത്രം സൈമൺ പീറ്റർ നിനക്കുവേണ്ടി. ഗാനം ആലപിച്ചത് പി ജയചന്ദ്രൻ.

മഴയുടെ താളവും പുഴയുടെ മർമ്മരവും ചേർന്നാണ് ഭൂമിയിൽ ആദ്യത്തെ പാട്ടുണ്ടായതെന്ന് നീ പറയുന്നു. കാറ്റിലുലയുന്ന മുളങ്കാടുകൾ, പുല്ലാങ്കുഴലിൽ ഉലാവുന്ന കാനനങ്ങൾ, മണ്ണിന്റെ ഗന്ധം, വനാന്തരങ്ങളുടെ നിഗൂഢത, ഒരു വേണുനാദം എന്റെ സ്വപ്നങ്ങളെ തഴുകി കടന്നു പോകുന്നു. പാട്ടിന്റെ പഞ്ചമങ്ങളിൽ ഞാൻ എന്നെ തന്നെ മറന്നുപോകുന്നു. ഇഷ്ടഗാനങ്ങളിൽ ഇനി കേൾക്കാം കെ.എസ്. ചിത്ര ആലപിച്ച ഗാനം, രചന ONV, സംഗീതം ജോൺസൺ. പൊന്മുട്ടയിടുന്ന താറാവ് എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാൻ കൊതിക്കുന്നത് അമ്പലമുക്കിൽ നിന്നും തങ്കപ്പൻ പിള്ള, ഭാനുമതിയമ്മ എന്നിവർ.

നക്ഷത്രങ്ങൾ പൂത്തു നിൽക്കുന്ന നീലാകാശത്തിന് താഴെ നിലാവിന്റെ പട്ടുകമ്പളം. ഞാൻ അതിലിരുന്ന് നിശാഗന്ധിയോട് വർത്തമാനം പറയുന്നു. സ്വപ്നങ്ങളുടെ സുരഭിലമായ ഇടങ്ങൾ, മിന്നാമിനുങ്ങുകൾ ഒരായിരമായി പറന്നുവരുന്നു. ചേതോഹരമായ കാഴ്ചയുടെ സമ്മോഹനതയിൽ നടന്നു തീരാത്ത വഴികൾ ബാക്കിയാകുന്നു. തിരികെ എത്താനാകാത്ത ബാല്യകാലം. കണ്ണാന്തളികൾക്ക് ഇപ്പോൾ എന്ത് പ്രായമുണ്ടാകും? യൗവനം വിടാത്ത കാട്ടുകുറിഞ്ഞികൾക്ക് പറയാനുള്ള പ്രണയഗീതികൾ. ഇഷ്ടഗാനങ്ങളിൽ ഇന്ന് അവസാനം ഡേവിഡ് ഡേവിഡ് മിസ്റ്റർ ഡേവിഡ് എന്ന ചിത്രത്തിലെ ഗാനം. രചന ബിച്ചു തിരുമല, സംഗീതം രവീന്ദ്രൻ. കെ ജെ യേശുദാസ് ആലപിച്ച ഗാനം കേൾക്കാൻ കൊതിക്കുന്നു. പരുത്തിപ്പള്ളിയിൽ നിന്നും സുരേഷ്, ഗീത എന്നിവർ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2.

താലന്ത ദാരിദ്ര്യം തീർത്തയച്ചേനെ അർത്ഥിച്ചെങ്കിൽ ആർത്ത പാരിജാതമാകുന്നു.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2.

0: അത്രമേലിഷ്ടം. അത്രമേലിഷ്ടമുള്ള പാട്ടുകളും അത്രമേലിഷ്ടമുള്ള കാര്യങ്ങളും.
1: ഓരോ വർഷവും നമ്മൾ എത്രയെത്ര സിനിമകൾ കാണുന്നു. എല്ലാം ഓർമ്മയിലുണ്ടാവണമെന്നില്ല, ചിലതൊക്കെ ഓർമ്മയിലുണ്ടാവും. ചില ഡയലോഗുകൾ ഒരിക്കലും മറക്കില്ല. പക്ഷേ ആളുകൾ ഏറ്റവും കൂടുതൽ ഓർത്തിരിക്കുക പലപ്പോഴും കോമഡി ഡയലോഗുകളായിരിക്കും. എന്നാൽ ജീവിതത്തോട് ഒട്ടി നിൽക്കുന്ന ചില ഡയലോഗുകളുണ്ട്. പെട്ടെന്ന് ഓർമ്മയിൽ വരുന്നത് പക്ഷേ എന്ന ചിത്രത്തിലെ ഒരു ഡയലോഗാണ്. ഈ ത്യാഗം ഈ ലോകത്ത് നമുക്ക് മാത്രമേ ചെയ്യാൻ കഴിയൂ. താത്വികമായ എന്നാൽ അങ്ങേയറ്റം കാൽപ്പനികമായ ഈ സംഭാഷണം ഇഷ്ടം. അത്രമേലിഷ്ടം.

സത്യൻ അന്തിക്കാടിൻ്റെ ചിത്രമാണ് ടി പി ബാലഗോപാലൻ എം എ. ഒരു ഏട്ടൻ്റെ ഉത്തരവാദിത്വവും എന്നാൽ അത് നടപ്പിലാക്കാൻ കഴിയാത്ത സാമ്പത്തിക അവസ്ഥയും അയാളിൽ ഉണ്ടാക്കുന്ന മാനസിക വ്യഥയാണ് ആ ചിത്രത്തിലെ പ്രമേയം. അനിയത്തിയുടെ വിവാഹത്തലേന്ന് വീട്ടിലെത്തുന്ന ഏട്ടൻ ബാലേട്ടൻ, അയാൾ അനിയത്തിയോട് പറയുന്ന വാക്കുകൾ ആ കാലത്തെ ഏട്ടന്മാരുടെ എല്ലാം നെഞ്ചകം പൊള്ളിക്കുന്ന വാക്കുകളായിരുന്നു. നിനക്കെന്നോട് ദേഷ്യമുണ്ടോ? നിന്റെ കല്യാണം ഇങ്ങനെയൊന്നുമല്ല നടത്താൻ ഞാൻ ഉദ്ദേശിച്ചത്, പക്ഷേ സാധിച്ചില്ല മോളെ. പ്രേക്ഷകന്റെ കണ്ണു നിറയിപ്പിച്ച ആ സംഭാഷണം ഇന്നും ഹൃദയത്തിൽ നിന്ന് മാഞ്ഞു പോയിട്ടില്ല. ഇഷ്ടം.

തനിയാവർത്തനം ലോഹിതദാസിന്റെ കഥയാണ്. സിബിമലയിൽ സംവിധാനം ചെയ്ത ചിത്രം. സാമൂഹിക സമ്മർദ്ദങ്ങളാൽ മനോനില തെറ്റിപ്പോയ ബാലൻ മാഷിന്റെ വാക്കുകൾ ആരെയും ആർദ്രമാക്കും. മകന് ചോറിൽ വിഷം ചേർത്ത് കൊടുത്ത് ആത്മഹത്യ ചെയ്യുന്ന അമ്മയുടെ ചിത്രം ഇന്നും മനസ്സിൽ നിന്ന് മാഞ്ഞുപോയിട്ടില്ല. കാലമെത്രയായി ആ സിനിമ ഇറങ്ങിയിട്ട്. എന്നാലും അതിലെ സംഭാഷണങ്ങൾ ഇന്നും ഹൃദയത്തിൽ തട്ടി നിൽക്കുന്നു. ഇഷ്ടം അന്നും ഇന്നും അത്രമേലിഷ്ടം.

പിറവി സംവിധാനം ചെയ്തത് ഷാജിയൻ കർണാണ്. അടിയന്തരാവസ്ഥ എന്ന ക്രൂരവും നിന്ദ്യവുമായ ആകസ്മികതയിൽ നഷ്ടപ്പെട്ടുപോയ ഒരു മകനെ അന്വേഷിച്ചലഞ്ഞ ഒരച്ഛൻ്റെ കഥ പറഞ്ഞ ചിത്രം. നിങ്ങളിപ്പോഴും എൻ്റെ മകനെ മഴയത്ത് നിർത്തിയിരിക്കുന്നത് എന്തിനാണെന്ന ചോദ്യം, പിന്നെ എന്തിനാ അവനെന്നെ അച്ഛനെന്ന് വിളിച്ചത്, എന്തിനാ നിന്നെ ഓപ്പോളെന്ന് വിളിച്ചത്, ആകാശവും ഭൂമിയും അന്തരീക്ഷവും ആവർത്തിക്കുന്ന ചോദ്യങ്ങൾ. അവയ്ക്ക് അവസാനമില്ല, കലാതീതമായി അത് പ്രതിധ്വനിച്ചുകൊണ്ടേയിരിക്കും. ആ ചിത്രവും പ്രേംജിയും സംഭാഷണങ്ങളും ഇഷ്ടം, അത്രമേലിഷ്ടം.

അമരം എന്ന ചിത്രം ഭരതൻ്റെതും ലോഹിതദാസിൻ്റെതുമാണ്. ആരാണ് നായകൻ? മകളുടെ ഭാവി മാത്രം സ്വപ്നം കണ്ട് ജീവിക്കുന്ന അച്ഛനോ, അതോ ആ മകളെ പ്രണയിച്ച കാമുകനോ, അതുമല്ലെങ്കിൽ എല്ലാറ്റിനും സാക്ഷിയായ കടലോ? ആദിമധ്യാന്തം ഇഷ്ടമുള്ള സംഭാഷണങ്ങൾ. എന്നാലും മുരളിയുടെ കഥാപാത്രത്തോട് മമ്മൂട്ടിയുടെ കഥാപാത്രം പറയുന്ന സംഭാഷണം, അത് ഹൃദയത്തിൽ തട്ടും. അത്രമേൽ ഇഷ്ടം ആ വാക്ക്.

മലയാള ചലച്ചിത്രത്തെ അന്തർദേശീയ പ്രാധാന്യത്തിലേക്ക് ഉയർത്തിയത് അടൂരും അരവിന്ദനും ടി വി ചന്ദ്രനുമൊക്കെയാണ്. സിനിമയെ ജനകീയമാക്കിയതിൽ സത്യനന്ദിക്കാടിനും ഭരതനുമൊക്കെ വലിയ പങ്കാണുള്ളത്. എന്നാൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ചലച്ചിത്രത്തെ ജീവിതകഥാനുഗായിയായി പരിണമിപ്പിച്ചത് ലോഹിതദാസാണെന്ന് പറയാതെ വയ്യ. കഥയായും സംവിധാനവുമൊക്കെയായി

ലോഹിതദാസ് മലയാള ചലച്ചിത്രത്തിൽ വസന്ത ചാരുത പകർന്നു. നിറഞ്ഞുപൂത്ത ഒരു പൂക്കാലമായിരുന്നു ലോഹിതദാസ്. കിരീടവും ചെങ്കോലും കന്മദവും അരയന്നങ്ങളുടെ വീടും തനിയാവർത്തനവും അമരവും ഭൂതക്കണ്ണാടിയും കസ്തൂരിമാനും നിവേദ്യവും ജോക്കറും ദശരഥവും ഭരതവും പാഥേയവും മൃഗയെയും കമലദളവും കാരുണ്യവും ഹിസ്സൈനസ് അബ്ദുള്ളയും മഹായാനവും സല്ലാപവും വാത്സല്യവും വീണ്ടും ചില വീട്ടുകാര്യങ്ങളും വെങ്കലവും വിചാരണയുമെല്ലാം ലോഹിതദാസിൻ്റെ സ്പർശമേറ്റ ചിത്രങ്ങൾ. ചലച്ചിത്രത്തിന് കഥ പറയാൻ അറിയുമായിരുന്ന ആൾ അതായിരുന്നു ലോഹിതദാസ്. മഹായാനം സംവിധാനം ചെയ്തത് ജോഷിയായിരുന്നു. ചന്ദ്രുവിൻ്റെ ഉറപ്പുള്ള ഡയലോഗുകൾ ഇഷ്ടം, അത്രമേലിഷ്ടം, അന്നും ഇന്നും അത്രമേലിഷ്ടം.

കിരീടത്തിലെ സേതുമാധവൻ്റെ സംഭാഷണങ്ങൾ കാണാപാഠം പോലെ അറിയുമായിരുന്ന സുഹൃത്തുക്കളുണ്ട്. അത്രമേൽ ജീവിതത്തിൻ്റെ ചോര ചാലിച്ചെഴുതിയ വാക്കുകൾ, ജീവിതമേത്, ചലച്ചിത്രമേത് എന്ന് തിരിച്ചറിയാനാവാത്ത വിധം അത് തിരശീലയ്ക്കും മനസ്സിനുമിടയിൽ ദൃശ്യചാരുതയായി. അമ്മേ, ജീവിതം എനിക്ക് കൈവിട്ടു പോകുന്നു, എന്ത് ചെയ്താലും അവസാനിക്കുന്നത് വലിയ തെറ്റിലാണ്. വാക്കുകൾ കനത്തു പെയ്യുന്ന മഴയായി മുന്നിൽ നിറയുന്നു. ഇഷ്ടം, അത്രമേലിഷ്ടം.

എം ജിയുടെ കഥ, ഭരതന്റെ സംവിധാനം. നാല് കഥാപാത്രങ്ങളെയുള്ളൂ ചിത്രത്തിൽ. ഒരാൾ കൊല്ലാൻ കച്ചകെട്ടിയിറങ്ങുന്നു, മറ്റേയാൾ മരിക്കില്ല എന്നുറപ്പിക്കുന്നു. ചിത്രം താഴ്വാരം. അതിലെ സംഭാഷണങ്ങൾ, ആ ചിത്രത്തിൻ്റെ തന്നെ പ്രത്യേകത, അത് മലയാളത്തിൽ ഉണ്ടായ ചിത്രമെന്ന് വിശ്വസിക്കാനാവില്ല. ഏത് രാജ്യത്തിൽ ഏത് ഭാഷയിലും ഉണ്ടാകാവുന്ന ഒരു ചിത്രമാണത്. തിരക്കഥയ്ക്കൊപ്പം അണുവിടമാറാതെ സഞ്ചരിക്കുന്ന നടൻ, കഥാപാത്രമായി തന്മയത്വം പ്രാപിക്കുന്ന നടന്മാർ, അമിതമായ സംഭാഷണങ്ങളില്ല. ഉള്ള സംഭാഷണങ്ങളാവട്ടെ അതിശക്തവും, അതെല്ലാം ഇഷ്ടം.

തേന്മാവിൻ കൊമ്പത്ത് എന്ന ചിത്രം ഏറെ ജനപ്രിയമായിരുന്നു. ഒരു ഗ്രാമവും ചന്തയും നാട്ടുകൂട്ടവും സ്നേഹവും പിന്നെ പ്രണയവും ചേർത്തൊരു ചിത്രം. അതിനപ്പുറം ഗഹനതയൊന്നും ആ ചിത്രത്തിൽ അന്വേഷിക്കേണ്ട. എന്നാലും എന്തോ ഒരു സന്തോഷം ആ ചിത്രം കണ്ടുകൊണ്ടിരിക്കുമ്പോഴുണ്ട്. ഏറ്റവും ഒടുവിൽ ശ്രീകൃഷ്ണൻ എന്ന കഥാപാത്രം പറയുന്ന ഒരു സംഭാഷണമുണ്ട്. നമ്മൾ സ്നേഹിക്കുന്നവരെയല്ല, നമ്മളെ സ്നേഹിക്കുന്നവരെയാണ് ജീവിതത്തിലേക്ക് കൂട്ടേണ്ടത്. ഈ സന്ദേശം ശരിയാണ്, നല്ല ഡയലോഗാണത്. ഒരു നല്ല സന്ദേശം അതിലുണ്ട്. ഇഷ്ടം, അത്രമേലിഷ്ടം.

എപ്പോഴും മനസ്സിൽ നീറ്റലായി നിൽക്കുന്ന ഒരു കഥാപാത്രം മലയാള ചലച്ചിത്രത്തിലുണ്ട്. സത്യനാഥൻ എന്നാണ് ആ കഥാപാത്രത്തിൻ്റെ പേര്. 1992 പുറത്തിറങ്ങിയ സദയം എന്ന ചിത്രത്തിൻ്റെ കഥ MTയുടേതായിരുന്നു. വാക്കുകളിൽ നിന്ന് രക്തം പൊടിയുന്ന സംഭാഷണങ്ങൾക്ക് ദേശീയ പുരസ്കാരം ലഭിച്ചു. കണ്ണൂർ ജയിലിൻ്റെ യാഥാർത്ഥ്യങ്ങളിൽ ചിത്രീകരിച്ച ചിത്രമാണത്. ഒരു തേങ്ങലോടെയല്ലാതെ ആ കഥാപാത്രത്തെ കണ്ടിരിക്കാനാവില്ല. സിബിമലയിൽ സംവിധാനം ചെയ്ത ചിത്രം, അസാധാരണമായ സിനിമ എന്നല്ലാതെ സദയത്തെ എങ്ങനെ വിശേഷിപ്പിക്കും? ഓരോ വാചകങ്ങളും ഇഷ്ടം, അത്രമേൽ ഇഷ്ടം.

അടുക്കളയിലേക്ക് സ്വാഗതം. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ മിഥ്യാധാരണകളിൽ ഒന്ന് ഇതായിരിക്കാം, ഞാൻ എന്റെ സ്വന്തം ചിന്തകളുടെ ഉടമയാണ്. രാവിലെ ഉറക്കമുണർന്ന ഉടൻ മൊബൈൽ ഫോൺ കയ്യിലെടുക്കുന്നു. ഏതാനും നിമിഷങ്ങൾക്കകം നമ്മുടെ മുന്നിലൂടെ വാർത്തകളും വീഡിയോകളും റീലുകളും പരസ്യങ്ങളും അഭിപ്രായങ്ങളും ഒഴുകിയെത്തുന്നു. എന്ത് കാണണം, ആരെ പിന്തുടരണം, ഏത് വിഷയത്തിൽ സന്തോഷിക്കണം, എന്തിനെക്കുറിച്ച് കോപിക്കണം, ആരെയാണ് നായകനായും ആരെയാണ് ശത്രുവായും കാണേണ്ടത്, ഇതെല്ലാം തീരുമാനിക്കുന്നത് പലപ്പോഴും നമ്മളല്ല. നമ്മുടെ വിരലുകൾ സ്ക്രീനിലൂടെ സഞ്ചരിക്കുമ്പോൾ മറ്റൊരു അദൃശ്യ ശക്തി നമ്മുടെ മനസ്സിലൂടെ സഞ്ചരിക്കുകയാണ്. അത് ആൽഗരിതങ്ങളാണ്. ഡിജിറ്റൽ യുഗത്തിൽ നമ്മുടെ ചിന്തകളെയും തീരുമാനങ്ങളെയും വലിയ അളവിൽ സ്വാധീനിക്കുന്ന കമ്പ്യൂട്ടർ നിർദ്ദേശങ്ങളുടെയും ഗണിതശാസ്ത്ര യുക്തികളുടെയും ഘടനയാണ് ആൽഗരിതങ്ങൾ. ഉപയോക്താക്കളുടെ അഭിരുചികൾ, ലൈക്കുകൾ, തിരച്ചിലുകൾ എന്നിവ വിശകലനം ചെയ്ത് അവർക്ക് അനുയോജ്യമായ വിവരങ്ങളും വാർത്തകളും പരസ്യങ്ങളും വിനോദോപാധികളും സ്ക്രീനുകളിൽ എത്തിക്കുകയാണ് ഇവ ചെയ്യുന്നത്. ഒരു വശത്ത് വിവരങ്ങൾ എളുപ്പത്തിൽ കണ്ടെത്തുന്നതിനും ആശയവിനിമയം വേഗത്തിലാക്കുന്നതിനും സഹായിക്കുന്നുവെങ്കിലും മറുവശത്ത് നമ്മൾ എന്ത് കാണണം, എന്ത് ചിന്തിക്കണം, എന്ത് വാങ്ങണം എന്ന് മുൻകൂട്ടി നിശ്ചയിക്കുന്ന അദൃശ്യ ശക്തിയായി ഇവ മാറുന്നുണ്ട്. നമ്മെ നിരന്തരം നിരീക്ഷിക്കുകയും നമ്മുടെ മുൻഗണനകളെ രൂപപ്പെടുത്തുകയും ചെയ്യുന്നതിലൂടെ ആൽഗരിതങ്ങൾ ഡിജിറ്റൽ ലോകത്തെ അധികാര കേന്ദ്രങ്ങളായി പ്രവർത്തിക്കുന്നു. അവ വെറും കമ്പ്യൂട്ടർ പ്രോഗ്രാമുകളല്ല. നമ്മുടെ ശ്രദ്ധ, വികാരങ്ങൾ, താൽപ്പര്യങ്ങൾ, ശീലങ്ങൾ എന്നിവയെ നിരന്തരം പഠിക്കുകയും അതനുസരിച്ച് നമ്മുടെ മുന്നിൽ ഒരു ലോകം നിർമ്മിക്കുകയും ചെയ്യുന്ന അദൃശ്യ സംവിധാനങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് ഒരു ചോദ്യം മുമ്പെങ്ങുമില്ലാത്ത വിധം പ്രസക്തമാണ്. ഞാൻ ചിന്തിക്കുന്നത് ശരിക്കും എന്റെ ചിന്തകളാണോ, അതോ മറ്റാരോ രൂപപ്പെടുത്തിയ ചിന്തകളുടെ പ്രതിധ്വനിയാണോ? സ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്നത് ജയിലറകളിലൂടെയോ ഏകാധിപത്യ ഭരണകൂടങ്ങളിലൂടെയോ മാത്രമാണെന്നാണ് നമ്മൾ പലപ്പോഴും കരുതുന്നത്. എന്നാൽ ചരിത്രം മറ്റൊരു സത്യം പറയുന്നു. ഒരു സമൂഹത്തെ നിയന്ത്രിക്കാനുള്ള ഏറ്റവും ഫലപ്രദമായ മാർഗം അതിന്റെ ശരീരത്തെ നിയന്ത്രിക്കലല്ല, അതിന്റെ ചിന്തകളെ നിയന്ത്രിക്കലാണ്. മനുഷ്യൻ സ്വയം തീരുമാനിക്കുകയാണ് എന്ന് വിശ്വസിച്ചുകൊണ്ടുതന്നെ മറ്റൊരാൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോഴാണ് അധികാരം ഏറ്റവും ശക്തമാകുന്നത്. ഈ സൂക്ഷ്മമായ അധികാര രൂപത്തെക്കുറിച്ച് 100 വർഷങ്ങൾക്ക് മുൻപ് തന്നെ ചില ചിന്തകർ മുന്നറിയിപ്പ് നൽകിയിരുന്നു.

1923 ജർമ്മനിയിലെ ഫ്രാങ്ക്ഫർട്ടിൽ സ്ഥാപിതമായ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സോഷ്യൽ റിസർച്ച് പിന്നീട് ഫ്രാങ്ക്ഫർട്ട് സ്കൂൾ എന്ന പേരിൽ ലോക പ്രശസ്തമായി. മാക്സ് ഹോർഖൈമർ, തിയോഡോർ അഡോർണോ, ഹെർബർട്ട് മാർക്യൂസ്, എറിക് ഫ്രോം, പിന്നീട് യൂർഗൻ ഹാബർമാസ് തുടങ്ങിയ ചിന്തകർ ഈ ബൌദ്ധിക പാരമ്പര്യത്തിന്റെ ഭാഗമായിരുന്നു. അവർ ചോദിച്ച ചോദ്യം ലളിതമായിരുന്നു. മനുഷ്യർ എന്തുകൊണ്ടാണ് പലപ്പോഴും സ്വന്തം താൽപര്യങ്ങൾക്ക് വിരുദ്ധമായ ആശയങ്ങളെ പോലും സ്വീകരിക്കുന്നത്? അവരുടെ അഭിപ്രായത്തിൽ സാമ്പത്തിക ശക്തി മാത്രം സമൂഹത്തെ നിയന്ത്രിക്കുന്നില്ല. മാധ്യമങ്ങൾ, സിനിമകൾ, പരസ്യങ്ങൾ, വിദ്യാഭ്യാസം, ജനപ്രിയ സംസ്കാരം, രാഷ്ട്രീയ ഭാഷ, സാങ്കേതിക വിദ്യ, ഇവയെല്ലാം ചേർന്നാണ് മനുഷ്യരുടെ ലോകബോധം രൂപപ്പെടുന്നത്. ഈ വിമർശനാത്മക സമീപനത്തെയാണ് അവർ ക്രിട്ടിക്കൽ തിയറി എന്ന് വിളിച്ചത്. വ്യവസായ വിപ്ലവത്തിന് ശേഷം ഫാക്ടറികൾ വസ്ത്രങ്ങളും വാഹനങ്ങളും നിർമ്മിച്ചു. ഇന്ന് മറ്റൊരു വ്യവസായം വളർന്നിരിക്കുന്നു, ചിന്തകളുടെ വ്യവസായം. ഹോർഖൈമറും അഡോർണോയും ഇതിനെ കൾച്ചർ ഇൻഡസ്ട്രി എന്നാണ് വിശേഷിപ്പിച്ചത്. അവരുടെ അഭിപ്രായത്തിൽ ജനപ്രിയ സംസ്കാരം എല്ലായ്പ്പോഴും സ്വാഭാവികമായി രൂപപ്പെടുന്നതല്ല, അത് നിർമ്മിക്കപ്പെടുകയും വിപണനം ചെയ്യപ്പെടുകയും ചെയ്യുന്നു. സിനിമകൾ കഥകൾ മാത്രമല്ല, പരസ്യങ്ങൾ ഉൽപ്പന്നങ്ങൾ മാത്രം വിൽക്കുന്നില്ല, വാർത്തകൾ വിവരങ്ങൾ മാത്രം കൈമാറുന്നില്ല, അവ ജീവിതത്തെ കാണാനുള്ള ഒരു പ്രത്യേക രീതി നിർമ്മിക്കുന്നു. ഒരു കാലത്ത് പത്രാധിപന്മാരാണ് ഏതു വാർത്തയാണ് പ്രധാനമെന്ന് തീരുമാനിച്ചിരുന്നത്. ഇന്ന് ആ ജോലി ചെയ്യുന്നത് ആൽഗരിതങ്ങളാണ്. നിങ്ങൾ ഇന്നലെ കണ്ട വീഡിയോയെ അടിസ്ഥാനമാക്കി നാളെ നിങ്ങൾ എന്ത് കാണണമെന്ന് അവ തീരുമാനിക്കുന്നു. നിങ്ങളുടെ രാഷ്ട്രീയ താൽപര്യങ്ങൾ, മതപരമായ കാഴ്ചപ്പാടുകൾ, വാങ്ങൽ ശീലങ്ങൾ, ഭയങ്ങൾ, ആഗ്രഹങ്ങൾ, ഇവയെല്ലാം പഠിച്ച് നിങ്ങളെ കൂടുതൽ നേരം സ്ക്രീനിൽ പിടിച്ചിരുത്തുന്ന ഉള്ളടക്കമാണ് അവ തിരഞ്ഞെടുക്കുന്നത്. ഇത് വെറും സാങ്കേതിക വിദ്യയല്ല, ഇത് ശ്രദ്ധയുടെ സാമ്പത്തിക ശാസ്ത്രമാണ്. ഇവിടെ ഏറ്റവും വിലപിടിപ്പുള്ള ഉൽപ്പന്നം നിങ്ങളുടെ സമയമാണ്. മനഃശാസ്ത്രത്തിൽ കൺഫർമേഷൻ ബയസ് എന്നൊരാശയമുണ്ട്. നമ്മൾ മുമ്പേ വിശ്വസിക്കുന്ന കാര്യങ്ങളെ ശരിവയ്ക്കുന്ന വിവരങ്ങൾ മാത്രമാണ് മനുഷ്യൻ കൂടുതൽ ശ്രദ്ധിക്കുന്നത്. ഡിജിറ്റൽ ആൽഗരിതങ്ങൾ ഈ സ്വഭാവത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നു. അതിന്റെ ഫലമായി ഓരോരുത്തരും വ്യത്യസ്തമായ വിവരലോകങ്ങളിൽ ജീവിക്കാൻ തുടങ്ങുന്നു. ഒരേ രാജ്യത്ത് ജീവിക്കുന്ന രണ്ടാളുകൾക്ക് രണ്ട് വ്യത്യസ്ത യാഥാർത്ഥ്യങ്ങൾ അനുഭവപ്പെടാം. അതാണ് ഇന്ന് എക്കോ ചേംബർ എന്ന് വിളിക്കപ്പെടുന്ന പ്രതിഭാസം. നമ്മുടെ സ്വന്തം അഭിപ്രായങ്ങൾ തന്നെ പലതവണ തിരിച്ചു കേൾക്കുന്ന ഒരു മുറി. അധികാരം ഇന്ന് എല്ലായ്പ്പോഴും തോക്കുമായോ യൂണിഫോമുമായോ വരുന്നില്ല. ചിലപ്പോൾ അത് ഒരു വൈറൽ വീഡിയോയുടെ രൂപത്തിലാകും, ഒരു മീമിന്റെ രൂപത്തിലാകും, ഒരു ഇൻഫ്ലുവൻസറുടെ ശുപാർശയായിരിക്കും, ഒരു ഷോപ്പിംഗ് ആപ്പിലെ റെക്കമെൻഡഡ് ഫോർ യു എന്ന വരിയായിരിക്കും. നമ്മളെ നിർബന്ധിക്കാതെ തന്നെ നമ്മുടെ തീരുമാനങ്ങളെ നിശബ്ദമായി സ്വാധീനിക്കുന്ന ശക്തിയാണ് ആധുനിക അധികാരത്തിന്റെ പ്രത്യേകത.

ഫ്രാങ്ക്ഫർട്ട് സ്കൂൾ നമ്മെ പഠിപ്പിക്കുന്നത് എല്ലാറ്റിനെയും സംശയിക്കാനല്ല, ചോദ്യം ചെയ്യാനാണ്. ഒരു വാർത്ത വായിക്കുമ്പോൾ ചോദിക്കുക, ഈ വിവരത്തിന്റെ ഉറവിടം എന്താണ്? ഇത് ആരുടെ താല്പര്യം സേവിക്കുന്നു? ഇവിടെ ആരുടെ ശബ്ദമാണ് കേൾക്കുന്നത്? ആരുടെ ശബ്ദമാണ് ഇല്ലാതായത്? ഒരു പരസ്യം കാണുമ്പോൾ ചോദിക്കുക, എനിക്ക് ശരിക്കും ഇത് ആവശ്യമുണ്ടോ? അല്ലെങ്കിൽ ഈ ആവശ്യം ഇപ്പോൾ എന്നിൽ സൃഷ്ടിച്ചതാണോ? ഒരു വൈറൽ അഭിപ്രായം കേൾക്കുമ്പോൾ ചോദിക്കുക, ഇത് വസ്തുതകളിലാണോ അധിഷ്ഠിതമായിരിക്കുന്നത്, അതോ എന്റെ വികാരങ്ങളെ മാത്രം ലക്ഷ്യമിടുന്നതാണോ? സ്വാതന്ത്ര്യം എന്നത് സംസാരിക്കാനുള്ള അവകാശം മാത്രമല്ല, സ്വയം ചിന്തിക്കാനുള്ള കഴിവുമാണ്. ജനാധിപത്യ സമൂഹങ്ങൾക്ക് ഏറ്റവും ആവശ്യമായത് എല്ലാ ഉത്തരങ്ങളും മനഃപ്പാഠമാക്കിയ മനുഷ്യരെ അല്ല, മറിച്ച് ഉത്തരങ്ങൾ സ്വീകരിക്കുന്നതിന് മുൻപ് ശരിയായ ചോദ്യങ്ങൾ ചോദിക്കാൻ ധൈര്യമുള്ള മനുഷ്യരെയാണ്. ഡിജിറ്റൽ യുഗത്തിൽ അറിവിന്റെ ഏറ്റവും വലിയ ശത്രു അജ്ഞതയല്ല, ചിന്തിക്കുന്നുവെന്ന് നമ്മെ വിശ്വസിപ്പിക്കുന്ന, എന്നാൽ യഥാർത്ഥത്തിൽ നമ്മൾക്ക് വേണ്ടി ചിന്തിക്കുന്ന അദൃശ്യ സംവിധാനങ്ങളാണ്. അതുകൊണ്ട് ഇടയ്ക്കൊരിക്കൽ മൊബൈൽ സ്ക്രീനിൽ നിന്ന് തല ഉയർത്തി സ്വയം ഒരു ചോദ്യം ചോദിക്കുക, ഈ ചിന്ത ശരിക്കും എന്റേതാണോ? ആ ചോദ്യമാണ് ഒരുപക്ഷെ യഥാർത്ഥ സ്വാതന്ത്ര്യത്തിന്റെ തുടക്കം. നേരം ഒരുപാടായി, അടുക്കളയിൽ നിന്നിറങ്ങാനുള്ള സമയമായി. മറ്റൊരു വിഷയവുമായി നാളെ വീണ്ടും കേൾക്കാം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. 18-ാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് ഒരുങ്ങി രാജ്യ തലസ്ഥാനം. രണ്ടു ദിവസത്തെ ഉച്ചകോടിക്ക് നാളെ ഭാരത് മണ്ഡപത്തിൽ തുടക്കമാകും. ദിവസവും ഒന്നിലേറെ തവണ വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്താൻ നിർബന്ധിതമാകുന്ന സാഹചര്യമാണ് സംസ്ഥാനത്തുള്ളതെന്ന് മന്ത്രി സണ്ണി ജോസഫ്. പൊതുവിദ്യാലയങ്ങളിൽ തുടർച്ചയായി ഹാജരാകാതിരിക്കുന്ന കുട്ടികളെ തിരികെ എത്തിക്കുന്നതിനുള്ള കൂടെ പദ്ധതിക്ക് സംസ്ഥാനത്ത് തുടക്കമായി. കേരളത്തിലെ കാർഷിക ഫാമുകളെ ഫാം അഗ്രി ടൂറിസം മാതൃകയിൽ ബന്ധിപ്പിക്കാൻ നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി ടി സിദ്ദിഖ്. സംസ്ഥാന സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടികളുടെ ഭാഗമായി ഭൂരഹിതർക്കുള്ള പട്ടയമേളയ്ക്ക് തൃശൂരിൽ തുടക്കമായി. ഏഷ്യാകപ്പ് വനിതാ 2020 ക്രിക്കറ്റിൽ ബംഗ്ലാദേശിനെ 40 റണ്ണിന് പരാജയപ്പെടുത്തി ഇന്ത്യ ഫൈനലിൽ. 18-ാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കാൻ രാജ്യതലസ്ഥാനം ഒരുങ്ങി. രണ്ടു ദിവസത്തെ ഉച്ചകോടിക്ക് നാളെ ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ തുടക്കമാകും. ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി ലോക നേതാക്കൾ ഡൽഹിയിലെത്തി തുടങ്ങി. ഇന്ന് ന്യൂഡൽഹി വിമാനത്താവളത്തിലെത്തിയ ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റ് സിറിൽ റാമഫോസയെയും ഉഗാണ്ടൻ വൈസ് പ്രസിഡന്റ് ജെസിക അലുപോയെയും കേന്ദ്രമന്ത്രി ജയന്ത് സിംഗ് സ്വീകരിച്ചു. നൈജീരിയ, ഉറുഗ്വേ രാജ്യങ്ങളുടെ വിദേശകാര്യമന്ത്രിമാരും എത്തിയിട്ടുണ്ട്. ഇന്നലെ രാത്രി ന്യൂഡൽഹിയിലെത്തിയ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉഭയകക്ഷി ചർച്ച നടത്തും. ഉച്ചകോടിയോടനുബന്ധിച്ച് ദേശീയ തലസ്ഥാനത്ത് കർശന സുരക്ഷാ ഗതാഗത ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. സംസ്ഥാനത്തെ 38 തദ്ദേശ ഭരണ വാർഡുകളിൽ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിലേക്ക് സമർപ്പിച്ച പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ആരംഭിച്ചു. സ്ഥാനാർത്ഥിത്വം പിൻവലിക്കുന്നതിനുള്ള അവസാന തീയതി ഈ മാസം 14-ാണ്. 28-നാണ് വോട്ടെടുപ്പ്. 29-ന് ഫലം പ്രഖ്യാപിക്കും. ദിവസവും ഒന്നിലേറെ തവണ വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്താൻ നിർബന്ധിതമാകുന്ന സാഹചര്യമാണ് സംസ്ഥാനത്തുള്ളതെന്ന് മന്ത്രി സണ്ണി ജോസഫ്. വൈദ്യുതി പ്രതിസന്ധിയെക്കുറിച്ച് മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. മുൻപുള്ളതിനേക്കാൾ വൈദ്യുതി ഉപഭോഗം വളരെയേറെ കൂടിയതായും പീക്ക് അവേഴ്സ് കാലയളവിൽ മാറ്റം വന്നതായും അദ്ദേഹം വ്യക്തമാക്കി. പകൽ സമയങ്ങളിൽ സോളാർ ഊർജ്ജം സംഭരിച്ച് രാത്രിയിൽ ഉപയോഗിക്കാനാകും വിധമുള്ള പദ്ധതികളുടെ നിർമ്മാണ പ്രവൃത്തി വിവിധ ജില്ലകളിൽ പുരോഗമിക്കുന്നതായും ശ്രീ സണ്ണി ജോസഫ് വ്യക്തമാക്കി.
1: ഡിമാൻഡ് കൂടുകയും സപ്ലൈ കുറയുകയും ചെയ്യുമ്പോൾ വില കൂടുതലുണ്ടാകും. പകല് ചെറിയ വിലയ്ക്ക് കിട്ടും, സോളാർ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് പകൽ സമയത്ത്. പക്ഷേ സോളാർ രാത്രികാലങ്ങളിലേക്ക് സൂക്ഷിച്ചു വെച്ച് ഉപയോഗിക്കാനുള്ള സ്കീമിംഗ് ഇല്ല. ആ സ്കീമിംഗ് ആരംഭിക്കാൻ വേണ്ടി പ്ലാൻ ഇട്ടിട്ടുണ്ട്. എറണാകുളം ജില്ലയിലെ ബ്രഹ്മപുരത്ത് 500 MW വൈദ്യുതി പകൽ സമയത്ത് ഉൽപ്പാദിപ്പിക്കുന്നത് രാത്രി കാലത്തേക്ക് സൂക്ഷിച്ചു വയ്ക്കാൻ സാധിക്കുന്ന ബസ് പദ്ധതി, ബാറ്ററി എനർജി സ്റ്റോറേജ് പ്രൊജക്ട് മുഖ്യമന്ത്രിയോട് സമയം ചോദിച്ചിട്ടുണ്ട്. ഏതായാലും അതിന്റെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകും.
0: സംസ്ഥാനത്തെ കാർഷിക ഫാമുകളെ ഫാം അഗ്രി ടൂറിസം മാതൃകയിൽ ബന്ധിപ്പിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി ടി സിദ്ദിഖ്. കാലാവസ്ഥാ വ്യതിയാനത്തിന് അനുസൃതമായി കാർഷിക മേഖലയെ സജ്ജമാക്കാനുള്ള പ്രതിജ്ഞാബദ്ധത സർക്കാരിനും പൊതുസമൂഹത്തിനുമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. കർഷകരുടെ സംരക്ഷണം ഉറപ്പാക്കുന്ന വിവിധ പദ്ധതികളാണ് കൃഷിവകുപ്പ് ആവിഷ്കരിച്ചിരിക്കുന്നതെന്ന് മന്ത്രി വ്യക്തമാക്കി. തിരുവനന്തപുരം പെരിങ്ങമല ജില്ലാ കൃഷിത്തോട്ടത്തിൽ നിറവ് 2026 കാർഷിക മേള ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടികളുടെ ഭാഗമായി ഭൂരഹിതർക്കുള്ള പട്ടയമേളയ്ക്ക് തൃശൂരിൽ തുടക്കമായി. റവന്യൂ മന്ത്രി എ പി അനിൽകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലായി എല്ലാ ജില്ലകളിലും പട്ടയ വിതരണം നടക്കും. രാജൻ ജെ പല്ലൻ എംഎൽഎ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പൊതുവിദ്യാലയങ്ങളിൽ തുടർച്ചയായി ഹാജരാകാതിരിക്കുന്ന കുട്ടികളെ തിരികെ എത്തിക്കുന്നതിനുള്ള കൂടെ പദ്ധതിക്ക് അട്ടപ്പാടിയിലെ അഗളിയിൽ തുടക്കമായി. സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തി നടപ്പാക്കുന്ന പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി എൻ ഷംസുദ്ദീൻ നിർവഹിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
2: തുടർച്ചയായി സ്കൂളിൽ ഹാജരാകാതിരുന്ന കുട്ടികളുടെ വീട് സന്ദർശിച്ചുകൊണ്ടാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എൻ ഷംസുദ്ദീൻ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചത്. വരും ദിവസങ്ങളിലും ജനപ്രതിനിധികൾ, വിദ്യാഭ്യാസ ഓഫീസർമാർ, സ്കൂൾ അധികൃതർ, പിടിഎ പ്രതിനിധികൾ, സമഗ്ര ശിക്ഷാ പ്രതിനിധികൾ, എസ്ടി പ്രൊമോട്ടർമാർ എന്നിവരുടെ നേതൃത്വത്തിൽ കുട്ടികളുടെ വീട് സന്ദർശിക്കും. ഇത്തരത്തിൽ കുട്ടികളെ സ്കൂളിലെത്തിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളാണ് കൂടെ പദ്ധതിയിലൂടെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ലക്ഷ്യമിടുന്നത്.
0: തിരുവനന്തപുരം PIB ഉത്തർപ്രദേശിലേക്ക് സംഘടിപ്പിക്കുന്ന മാധ്യമ പര്യടനത്തിന്റെ ഭാഗമായി കേരളത്തിൽ നിന്നുള്ള മാധ്യമ സംഘം അയോധ്യയിലെ രാമക്ഷേത്രം സന്ദർശിച്ചു. അയോധ്യയിലെ കളക്ടർ, ഡെപ്യൂട്ടി കളക്ടർ തുടങ്ങിയവരുമായി സംഘം ആശയവിനിമയം നടത്തി. 2020 മുതൽ അയോധ്യയിൽ അടിസ്ഥാന സൌകര്യങ്ങളുടെയും കണക്ടിവിറ്റിയുടെയും കാര്യത്തിൽ വലിയ മാറ്റം നടന്നിട്ടുണ്ടെന്ന് ജില്ലാ കളക്ടർ ശശാങ്ക് ത്രിപാഠി പറഞ്ഞു. അയോധ്യയെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുമായി ബന്ധിപ്പിക്കുന്ന തീർത്ഥാടന സർക്യൂട്ട് പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള നിർദ്ദേശത്തെ അദ്ദേഹം സ്വാഗതം ചെയ്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ കനത്ത ചൂട് തുടരുന്നു. അതേസമയം ഇന്ന് വിവിധ ഭാഗങ്ങളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഴ മുന്നറിയിപ്പും നൽകി. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെ രാത്രി 11 മുതൽ കേരള തീരത്ത് കടൽക്ഷോഭത്തിന് സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട്. ഏഷ്യാ കപ്പ് വനിതാ 2020 ക്രിക്കറ്റിൽ ബംഗ്ലാദേശിനെ 40 പരാജയപ്പെടുത്തി ഇന്ത്യ ഫൈനലിൽ. ദുബായിൽ നടന്ന സെമി ഫൈനലിൽ 150 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ബംഗ്ലാദേശിന് നിശ്ചിത ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 109 റൺസ് നേടാനേ കഴിഞ്ഞുള്ളൂ. ഇന്ന് രാത്രി 8 നടക്കുന്ന രണ്ടാം സെമിയിൽ പാകിസ്ഥാൻ ശ്രീലങ്കയെ നേരിടും. ഈ മത്സരത്തിലെ വിജയി ഞായറാഴ്ച നടക്കുന്ന ഫൈനലിൽ ഇന്ത്യയുമായി ഏറ്റുമുട്ടും. സംസ്ഥാന സബ് ജൂനിയർ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് നാളെ കോഴിക്കോട്ട് ആരംഭിക്കും. 14 ജില്ലകളെ 4 ഗ്രൂപ്പുകളായി തിരിച്ചാണ് മത്സരം. 17 സെമിഫൈനലും 18 ഫൈനലും നടത്തും. വനം റവന്യൂ വകുപ്പുകൾ തമ്മിലുണ്ടായിരുന്ന തർക്കം ചർച്ചയിലൂടെ പരിഹരിച്ചതിനെ തുടർന്ന് ഇടുക്കി സത്രം എയർ സ്ട്രിപ്പിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കാൻ ധാരണയായി. 800 മീറ്റർ റൺവേ, വിമാനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള ഹാംഗർ, വാച്ച് ടവർ എന്നിവയുടെ നിർമ്മാണം നേരത്തെ പൂർത്തിയായിരുന്നു. നിർമ്മാണത്തിനായി വനം വകുപ്പ് നൽകുന്ന 6.5 ഏക്കർ ഭൂമിക്ക് പകരം അതേ അളവിൽ ഭൂമി റവന്യൂ വകുപ്പും കൈമാറും. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
4: വനം വകുപ്പിന്റെ എതിർപ്പിനെ തുടർന്ന് 3 വർഷത്തിലധികമായി സത്രം എയർ സ്ട്രിപ്പിന്റെ പണികൾ മുടങ്ങിക്കിടക്കുകയായിരുന്നു. NCC എയർ വിംഗ് കേഡറ്റുകൾക്ക് വിമാനം പറത്താൻ പരിശീലനം നൽകുന്നതിനായാണ് ഇവിടെ എയർ സ്ട്രിപ്പ് നിർമ്മിച്ചത്. ജില്ലാ കളക്ടർ, DFO, പൊതുമരാമത്ത് വകുപ്പ്, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, സർവേ ഡെപ്യൂട്ടി ഡയറക്ടർ എന്നിവർ പങ്കെടുത്ത സംയുക്ത യോഗത്തിലാണ് പ്രശ്നപരിഹാരമായത്. തർക്കങ്ങൾ പരിഹരിക്കപ്പെട്ടതോടെ മലയോര മേഖലയുടെ വ്യോമയാന സ്വപ്നങ്ങൾക്കാണ് വീണ്ടും ചിറകുമുളയ്ക്കുന്നത്.
0: പ്രധാനമന്ത്രി മത്സ്യസമ്പദ യോജനയുടെ ഭാഗമായി വിവിധ മത്സ്യബന്ധന അടിസ്ഥാന സൌകര്യ വികസന പ്രവർത്തനങ്ങളുടെയും മത്സ്യത്തൊഴിലാളികളുടെ ഉപജീവന മാർഗം മെച്ചപ്പെടുത്തുന്നതിനുള്ള പദ്ധതികളുടെയും ഉദ്ഘാടനം ഇന്ന് എറണാകുളത്ത് നടക്കും. വൈകിട്ട് നായരമ്പലം ഗ്രാമപഞ്ചായത്ത് ഹാളിൽ മന്ത്രി VE അബ്ദുൽ ഗഫൂർ ഉദ്ഘാടനം നിർവഹിക്കും. ആധുനിക മത്സ്യഗ്രാമ വികസനം, കാലാവസ്ഥാ പ്രതിരോധ മത്സ്യഗ്രാമങ്ങൾ എന്നിവയുടെ ഭാഗമായി പൂർത്തീകരിച്ച വിവിധ പദ്ധതികളുടെ പ്രവർത്തനോദ്ഘാടനവും ചടങ്ങിൽ നടക്കും. 5068 കിലോമീറ്റർ ബ്രോഡ് ഗേജ് ശൃംഖല പൂർണ്ണമായും വൈദ്യുതീകരിച്ച് ചരിത്ര നേട്ടവുമായി ദക്ഷിണ റെയിൽവേ. പട്ടുകോട്ടെ കാരേക്കുടി പാതയിലെ 71 കിലോമീറ്റർ വൈദ്യുതീകരണം കൂടി പൂർത്തിയായതോടെയാണ് ഈ നേട്ടം. ബ്രോഡ് ഗേജ് ശൃംഖല പൂർണ്ണമായും വൈദ്യുതീകരിച്ചതോടെ ട്രെയിൻ എഞ്ചിനുകൾ മാറ്റേണ്ട ആവശ്യമില്ലാതെ ദക്ഷിണ റെയിൽവേയിലുടനീളം തടസ്സമില്ലാതെ വൈദ്യുത ട്രെയിനുകൾക്ക് സർവീസ് നടത്താൻ സാധിക്കും. കോട്ടയം നീലംപേരൂർ പൂരം പടയണിക്കുള്ള ഒരുക്കങ്ങളായി. അന്നങ്ങളെയും കോലങ്ങളെയും അലങ്കരിക്കുന്നതിനുള്ള നിറപ്പണികൾ പുലർച്ചെ ആരംഭിച്ചു. രാത്രിയോടെ വലിയ അന്നവും അന്നങ്ങളും കോലങ്ങളും ക്ഷേത്രാങ്കണത്തിലേക്ക് എഴുന്നള്ളും. കോട്ടയം മണർക്കാട് ഹരിതോത്സവം ആരംഭിച്ചു. ഇതിന്റെ ഭാഗമായി മണർക്കാട് പഞ്ചായത്ത് ബസ് സ്റ്റാൻഡ് കോമ്പൌണ്ടിൽ അലങ്കാര പുഷ്പ ഫലവൃക്ഷ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും വിപണനവും നടക്കും. രാവിലെ 9 മുതൽ വൈകിട്ട് 7 വരെ നടക്കുന്ന പ്രദർശനത്തിൽ പ്രവേശനം സൌജന്യമാണ്. ഈ മാസം 20 വരെയാണ് ഹരിതോത്സവം. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 366 ഇടിഞ്ഞ് 74537, നിഫ്റ്റി 133 നഷ്ടത്തിൽ 23343 വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 1920 കുറഞ്ഞ് 112120 ഗ്രാമിന് 14015 ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. 18 ബ്രിക്സ് ഉച്ചകോടിക്ക് ഒരുങ്ങി രാജ്യതലസ്ഥാനം. 2 ഉച്ചകോടിക്ക് നാളെ ഭാരത് മണ്ഡപത്തിൽ തുടക്കമാകും. ദിവസവും 1+ തവണ വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്താൻ നിർബന്ധിതമാകുന്ന സാഹചര്യമാണ് സംസ്ഥാനത്തുള്ളതെന്ന് മന്ത്രി സണ്ണി ജോസഫ്. പൊതുവിദ്യാലയങ്ങളിൽ തുടർച്ചയായി ഹാജരാകാതിരിക്കുന്ന കുട്ടികളെ തിരികെ എത്തിക്കുന്നതിനുള്ള കൂടെ പദ്ധതിക്ക് സംസ്ഥാനത്ത് തുടക്കമായി. കേരളത്തിലെ കാർഷിക ഫാമുകളെ ഫാം അഗ്രി ടൂറിസം മാതൃകയിൽ ബന്ധിപ്പിക്കാൻ നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി T.സിദ്ദിഖ്. സംസ്ഥാന സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടികളുടെ ഭാഗമായി ഭൂരഹിതർക്കുള്ള പട്ടയമേളയ്ക്ക് തൃശൂരിൽ തുടക്കമായി. ഏഷ്യാ കപ്പ് വനിതാ 2020 ക്രിക്കറ്റിൽ ബംഗ്ലാദേശിനെ 40 പരാജയപ്പെടുത്തി ഇന്ത്യ ഫൈനലിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
5: ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം കരുണാസൈ റേഡിയോ 91.2.

0: ടൈം ട്രാവലർ.
1: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇന്ന് സെപ്റ്റംബർ 11 സമതല ഭൂമികയിലൂടെ സഞ്ചരിക്കുന്നു. 1851 സെപ്റ്റംബർ 11 അമേരിക്കയിലെ കറുത്ത വർഗക്കാരുടെ വിമോചന സമര ചരിത്രത്തിലെ സുപ്രധാന സംഭവങ്ങളിലൊന്നായ ക്രിസ്ത്യാന കലാപം ആരംഭിച്ചിരിക്കുന്നു. 1893 സെപ്റ്റംബർ 11 സ്വാമി വിവേകാനന്ദൻ്റെ വിശ്വപ്രസിദ്ധമായി തീർന്ന പ്രസംഗത്തിലൂടെ ചരിത്രത്തിൽ അവിസ്മരണീയമായി തീർന്ന ലോക മതങ്ങളുടെ 1st പാർലമെൻറ് ചിക്കാഗോയിൽ ആരംഭിച്ചിരിക്കുന്നു. 1921 സെപ്റ്റംബർ 11 ദേശീയ സ്വാതന്ത്ര്യ സമരനായകനും സാമൂഹിക പരിഷ്കർത്താവും ആധുനിക തമിഴ് കാവ്യശൈലിയുടെ പിതാവുമായ മഹാകവി സുബ്രഹ്മണ്യ ഭാരതി 38th വയസ്സിൽ മദ്രാസിൽ വെച്ച് മരണമടഞ്ഞിരിക്കുന്നു. 2001 സെപ്റ്റംബർ 11 അമേരിക്കയിലെ ന്യൂയോർക്ക് നഗരത്തിൽ സൂര്യപ്രകാശം നിറഞ്ഞു നിന്ന ഒരു ദിവസമായിരുന്നു 2001 സെപ്റ്റംബർ 11. ആ പ്രകാശത്തിൽ ലോക വാണിജ്യ കേന്ദ്രം എന്ന അർത്ഥപൂർണമായ പേരുള്ള ഇരട്ട കെട്ടിടം അമേരിക്കൻ സാമ്രാജ്യത്തിൻ്റെ പ്രതാപ പ്രതീകം പോലെ തിളങ്ങി നിന്നു. വാഷിംഗ്ടൺ DC അമേരിക്കൻ സൈനിക മേധാവിത്വത്തിൻ്റെയും രഹസ്യ അന്വേഷണ വിഭാഗത്തിൻ്റെയും ആസ്ഥാനമായിരുന്ന പെൻഡഗൺ മറ്റേതൊരു പ്രവൃത്തി ദിവസത്തിലെന്ന പോലെ സജീവമായിരുന്നു അന്നും. എന്നാൽ അന്ന് ഉച്ചതിരിഞ്ഞപ്പോഴേക്ക് ചിത്രമാകെ മാറി. അൽക്വയ്ദ എന്ന ആഗോള ഇസ്ലാമിക് ഭീകര സംഘടനയിലെ ചാവേർ പോരാളികൾ തട്ടിയെടുത്ത 3 യാത്രാ വിമാനങ്ങൾ ഉപയോഗിച്ച് അമേരിക്കൻ രഹസ്യ അന്വേഷണ വിഭാഗത്തെ ആകെ ഞെട്ടിച്ചു കളഞ്ഞ സൂക്ഷ്മതയോടെ ആസൂത്രണം ചെയ്ത ഒരു ആക്രമണ പരിപാടി അതിവിദഗ്ധമായി നടപ്പിലാക്കിയതിൻ്റെ ഫലമായി വേൾഡ് ട്രേഡ് സെൻ്ററിൻ്റെ 2 കെട്ടിടങ്ങൾ തകർന്ന് നിലം പൊത്തി. ആ കെട്ടിടങ്ങളിലുണ്ടായിരുന്ന 3000 പേർ തക്ഷണം മൃതിയടഞ്ഞു. ചാവേർ സംഘം മുഴുവനും ചത്തൊടുങ്ങി. തട്ടിയെടുക്കപ്പെട്ട 4th വിമാനം പെൻസിൽവാനിയയിലെ ഷാങ്സ് വില്ലേക്ക് സമീപം ഒരു വയലിൽ ഇടിച്ചിറക്കിയതിൻ്റെ ഫലമായി ഭീകരർ ഉൾപ്പെടെ ആ വിമാനത്തിലുണ്ടായിരുന്ന മുഴുവൻ പേരും കൊല്ലപ്പെട്ടു.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: കാർഷിക മേഖലാ വാർത്തകൾ വായിക്കുന്നത് എൽ.ആർ. മധുജൻ. നെല്ല് സംഭരണത്തിനുള്ള തുക കർഷകർക്ക് നേരിട്ട് ലഭ്യമാക്കാനുള്ള പദ്ധതിക്കൊരുങ്ങി സർക്കാർ. നിലവിലെ ബാങ്ക് കൺസോർഷ്യം വഴിയുള്ള PRS വായ്പ നിർത്തലാക്കും. നബാർഡുമായി സഹകരിച്ചായിരിക്കും പുതിയ പദ്ധതി. 10% പലിശയിലാണ് നിലവിലുള്ള വായ്പ. ഇതിനു പകരമായി 3% പലിശയിൽ നബാർഡിൽ നിന്നും സർക്കാർ വായ്പയെടുക്കും. തുടർന്ന് നെല്ല് സംഭരണത്തിനുള്ള തുക കർഷകർക്ക് നേരിട്ട് നൽകും. ഇതിനുള്ള കർമ്മ പദ്ധതി തയ്യാറാക്കാൻ ചർച്ചകൾക്ക് ഭക്ഷ്യ കൃഷി സെക്രട്ടറിമാരെ ചുമതലപ്പെടുത്തി. കേരള മൃഗസംരക്ഷണ വകുപ്പിന്റെ കീഴിലുള്ള തലയോലപ്പറമ്പ് മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രം 16 September സൌജന്യ പന്നി വളർത്തൽ പരിശീലന ക്ലാസിലേക്കുള്ള രജിസ്ട്രേഷൻ ആരംഭിച്ചു. താൽപര്യമുള്ളവർക്ക് നേരിട്ടോ ഓഫീസ് സമയങ്ങളിൽ 04829 2343323 എന്ന ഫോൺ നമ്പറിലോ വിളിച്ച് മുൻകൂട്ടി പേര് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. സംസ്ഥാന കീടനിരീക്ഷണ കേന്ദ്രം കളർകോഡ് നൽകുന്ന അറിയിപ്പ്. കുട്ടനാട്ടിലെ 2 കൃഷി ഇറക്കിയ പാടശേഖരങ്ങളിൽ ബാക്ടീരിയൽ ഇലകരിച്ചിൽ രോഗം വ്യാപകമായി കാണുന്നു. ഇലകളിലുള്ള സ്വാഭാവിക സുഷിരങ്ങൾ വഴിയും കീടബാധ മൂലമോ അല്ലാതെയോ ഉണ്ടാകുന്ന മുറിവുകളിലൂടെയുമാണ് ബാക്ടീരിയ ചെടിക്കകമേ പ്രവേശിക്കുന്നത്. വേരിലൂടെയും ബാക്ടീരിയ രോഗബാധ ഉണ്ടാകാം. ചെടിയുടെ അകമെ ബാക്ടീരിയൽ കോശങ്ങൾ പെരുകി ജലസംവഹനം തടസ്സപ്പെടുന്ന സാഹചര്യത്തിലാണ് പുറമേ രോഗലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടുന്നത്. ചെടിക്കുള്ളിൽ ബാക്ടീരിയൽ കോശങ്ങൾ അതിവേഗത്തിൽ വളർന്നു പെരുകുന്നതിനാലും വൈകി മാത്രം രോഗലക്ഷണങ്ങൾ പുറമേ പ്രത്യക്ഷപ്പെടുന്നതിനാലും രോഗനിയന്ത്രണം വളരെ ശ്രമകരമാണ്. മഴ, കാറ്റ്, പാടശേഖരത്തിലെ ജലസേചനത്തിനുള്ള വെള്ളം, ഇലത്തുമ്പുകൾ തമ്മിൽ ഉരസുന്നത് എന്നിവയിലൂടെയെല്ലാം രോഗവ്യാപനം വളരെ വേഗത്തിൽ നടക്കുന്നു. പ്രാരംഭദശയിൽ തന്നെ പാടശേഖരാടിസ്ഥാനത്തിൽ നിയന്ത്രണമാർഗങ്ങൾ സ്വീകരിച്ചാൽ മാത്രമേ രോഗം ഫലപ്രദമായി നിയന്ത്രണ വിധേയമാക്കാൻ കഴിയൂ. നിയന്ത്രണ മാർഗങ്ങൾ: പച്ചച്ചാണകം കിഴികെട്ടി തുമ്പ് ഭാഗത്തിടുകയോ ചാണക സ്ലറി കണ്ടത്തിൽ ഒഴിച്ചു കൊടുക്കുകയോ ചെയ്യാം. അല്ലാത്ത പക്ഷം ബ്ലീച്ചിംഗ് പൗഡർ 2 kg 33 തോതിൽ ചെറിയ മസ്ലിൻ കിഴികളിലാക്കി വെള്ളം കയറ്റുന്ന സ്ഥലങ്ങളിൽ വയ്ക്കാം. രോഗത്തിന്റെ പ്രാരംഭഘട്ടത്തിൽ ബ്രോണോപോൾ 100% അഥവാ ബയോനോൾ 5 g 10 L വെള്ളത്തിൽ 3 mL ഫിൽവെറ്റ് ടീപോൾ പശകൂടി ചേർത്ത് തളിച്ചു കൊടുക്കാം. മുകളിലകൾ നന്നായി നനയത്തക്ക വിധമാണ് തളിക്കേണ്ടത്. കൂടുതൽ വ്യാപിച്ചിട്ടുണ്ടെങ്കിൽ സ്ട്രെപ്റ്റോസൈക്ലിൻ 2 g, കോപ്പർ ഓക്സിക്ലോറൈഡ് 3 g എന്നിവ ഓരോന്നും 10 L വെള്ളത്തിൽ എന്ന അളവിൽ കലക്കി ടാങ്കിൽ മിക്സ് ചെയ്ത് 10 L 3 mL ഫിൽവെറ്റ് ടീപോൾ കൂടി ചേർത്ത് തളിച്ചു കൊടുക്കാവുന്നതാണ്. ജൈവമാർഗങ്ങൾ അവലംബിക്കുന്ന കർഷകർക്ക് 20 g സ്യൂഡോമോണാസ് ഫ്ലൂറേസൻ 1 L വെള്ളത്തിൽ അല്ലെങ്കിൽ സ്യൂഡോമോണാസ് ഫ്ലൂറസെന്റ്, ബാസിലസ് സെപ്റ്റിലിസ് എന്നിവ ഓരോന്നും 20 g വീതം 1 L വെള്ളത്തിൽ മേൽ സൂചിപ്പിച്ച അളവിൽ പശകൂടി ചേർത്ത് തളിക്കുന്നത് വളരെ ഫലപ്രദമാണ്. പൊട്ടാസ്യം, സിലിക്ക എന്നീ മൂലകങ്ങൾ രോഗപ്രതിരോധത്തിന് ഫലപ്രദമാണ്. 13:0:45 തളിവളം 10 L 100 g, 25 mL സിലിക്ക, 4 mL ഫിൽവെറ്റ് ഓർ ടീപോൾ എന്നിവ ചേർത്ത് തളിക്കുന്നതും രോഗപ്രതിരോധത്തിന് സഹായിക്കും. തുടർച്ചയായി വെള്ളം കെട്ടിനിൽക്കാതെ ഇടയ്ക്കിടെ വറ്റിക്കുന്നത് രോഗവ്യാപനത്തിന്റെ തോത് കുറയ്ക്കും. എന്നാൽ അമ്ലത കൂടുതലുള്ള നിലങ്ങൾ അധികം ഉണങ്ങാതെ ശ്രദ്ധിക്കണം. തകഴി അമ്പലപ്പുഴ നോർത്ത് നെടുമുടി കൃഷിഭവനുകളുടെ പരിധിയിൽ വരുന്ന പാടശേഖരങ്ങളിൽ മുഞ്ഞയുടെ സാന്നിധ്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സാങ്കേതിക ഉപദേശം പ്രകാരമല്ലാതെ കർഷകർ മുഞ്ഞയ്ക്കെതിരെ കീടനാശിനി പ്രയോഗം നടത്താൻ പാടുള്ളതല്ല. അന്വേഷണങ്ങൾക്കായി കർഷകർക്ക് തകഴി കൃഷിഭവന് കീഴിലുള്ളവർ 9633815621, നെടുമുടി കൃഷിഭവന് കീഴിലുള്ളവർ 8547865338, അമ്പലപ്പുഴ കൃഷിഭവന് കീഴിലുള്ളവർ 9474773783 എന്നീ നമ്പരുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. സമീപ പ്രദേശങ്ങളിൽ മുഞ്ഞയുടെ സാന്നിധ്യം ശ്രദ്ധയിൽപ്പെട്ടാൽ അതാത് കൃഷിഭവനിൽ ഉടനെ അറിയിക്കേണ്ടതാണ്. നെടുമങ്ങാട് പെരിങ്ങമല ഗ്രാം ഫാമിൽ ഫെസ്റ്റിവൽ കനിവ് 2026 സെപ്റ്റംബർ 9 മുതൽ 15 വരെ നടത്തുന്നതാണ്. കൃഷിയിലേക്ക് കടന്നുവരുന്നവർക്കും കൃഷിക്കാർക്കും ഈ മേള ഒരുപോലെ പ്രയോജനപ്പെടുമെന്ന് ഫാം സൂപ്രണ്ട് അറിയിച്ചു. കേരള മൃഗസംരക്ഷണ വകുപ്പിന്റെ കീഴിലുള്ള മലമ്പുഴ മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ഇറച്ചിക്കോഴി വളർത്തൽ എന്ന വിഷയത്തിൽ സെപ്റ്റംബർ 16 മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രം മലമ്പുഴയിൽ വെച്ച് രാവിലെ 10 മണി മുതൽ 5 മണി വരെ സൌജന്യ പരിശീലനം ഉണ്ടായിരിക്കുന്നതാണ്. താൽപര്യമുള്ളവർക്ക് പ്രവൃത്തി ദിവസങ്ങളിൽ ഓഫീസ് സമയത്ത് വിളിച്ച് മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. പരിശീലനത്തിന് എത്തുന്നവർ ആധാർ കാർഡിന്റെ പകർപ്പ് കൊണ്ടുവരേണ്ടതാണ്. കാർഷിക മേഖലാ വാർത്തകൾ സമാപിച്ചു.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. 18-ാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് നാളെ ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ തുടക്കം. ലോക നേതാക്കൾ ഉച്ചകോടിക്കായി എത്തിത്തുടങ്ങി. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഉൾപ്പെടെ പ്രമുഖരുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉഭയകക്ഷി ചർച്ച നടത്തും. ഫലപ്രദമായ ചർച്ചകൾക്ക് ബ്രിക്സ് ഉച്ചകോടി വേദിയാകുമെന്ന് പ്രധാനമന്ത്രി. ഡിജിറ്റൽ ഇന്ത്യ ഭൂരേഖ നവീകരണ പദ്ധതി 3.0 പ്രവർത്തന മാർഗരേഖ പുറത്തിറക്കി കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ദിവസവും ഒന്നിലേറെ തവണ വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്താൻ നിർബന്ധിതമാകുന്ന സാഹചര്യമാണ് സംസ്ഥാനത്തുള്ളതെന്ന് മന്ത്രി സണ്ണി ജോസഫ്. HPV പ്രതിരോധ കുത്തിവയ്പ്പിൽ നാഴികക്കല്ല് പിന്നിട്ട് ഇന്ത്യ. കുത്തിവയ്പ്പുകളുടെ എണ്ണം 80 ലക്ഷം കടന്നു. ഏഷ്യാകപ്പ് വനിതാ 2020 ക്രിക്കറ്റ് ഫൈനലിൽ കടന്ന ഇന്ത്യ രണ്ടാം സെമിയിൽ ഇന്ന് പാകിസ്ഥാൻ ശ്രീലങ്കയെ നേരിടും. വാർത്തകൾ വിശദമായി. 18-ാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കാനൊരുങ്ങി ദേശീയ തലസ്ഥാനം. രണ്ടു ദിവസത്തെ ഉച്ചകോടിക്ക് നാളെ ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ തുടക്കമാകും. ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി ലോക നേതാക്കൾ എത്തിത്തുടങ്ങി. ഇന്നലെ രാത്രി ന്യൂഡൽഹിയിലെത്തിയ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് സ്വീകരിച്ചു. ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റ് സിറിൽ റമഫോസയും ഉഗാണ്ടൻ വൈസ് പ്രസിഡന്റ് ജസീക അലൂപോയും ഇന്ന് എത്തിച്ചേർന്നിട്ടുണ്ട്. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ്, ഇറാൻ പ്രസിഡന്റ് മസൌദ് പെസഷ്കിയാൻ, യുഎൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് തുടങ്ങി പ്രമുഖർ ഉച്ചകോടിയിൽ പങ്കെടുക്കും. പ്രതിരോധശേഷി, നവീകരണം, സഹകരണം, സുസ്ഥിരത എന്നതാണ് ഇത്തവണത്തെ പ്രമേയം. ഇന്ത്യയ്ക്ക് പുറമെ ബ്രസീൽ, ചൈന, ഈജിപ്ത്, എത്യോപ്യ, ഇന്തോനേഷ്യ, ഇറാൻ, റഷ്യ, സൌദി അറേബ്യ, ദക്ഷിണാഫ്രിക്ക, യുഎഇ എന്നീ 11 രാജ്യങ്ങളാണ് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നത്. ഫലപ്രദമായ ചർച്ചകൾ ഉച്ചകോടിയിൽ നടക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആത്മവിശ്വാസം പങ്കുവച്ചു. ബ്രിക്സ് ഉച്ചകോടിയോടനുബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ഉഭയകക്ഷി ചർച്ച നടത്തും. റഷ്യ യുക്രൈൻ സംഘർഷം, പശ്ചിമേഷ്യൻ സാഹചര്യം, വ്യാപാര ബന്ധങ്ങൾ, ഊർജ്ജ സഹകരണം തുടങ്ങി പരസ്പര താൽപര്യമുള്ള നിരവധി വിഷയങ്ങൾ ഇരുവർക്കുമിടയിൽ ചർച്ചയാകും. ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനുമായും പ്രധാനമന്ത്രി ഇന്ന് വൈകുന്നേരം ചർച്ച നടത്തും. പശ്ചിമേഷ്യൻ സംഘർഷ പശ്ചാത്തലത്തിൽ കൂടിക്കാഴ്ചയ്ക്ക് ഏറെ നയതന്ത്ര പ്രാധാന്യമുണ്ട്. യുഎൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസുമായും ശ്രീ മോദി ഇന്ന് കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. ബ്രിക്സ് കൂട്ടായ്മയ്ക്കുള്ളിലെ ആഭ്യന്തര വ്യാപാരത്തിന്റെ നിർണായക കേന്ദ്രമായി ഇന്ത്യ മാറിയതായി കേന്ദ്ര വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ. ബ്രിക്സ് രാജ്യങ്ങൾ സ്വന്തം സാമ്പത്തിക ശേഷിയെ തൊഴിൽ, സമ്പത്ത്, സമൃദ്ധി എന്നിവയ്ക്കായി മാറ്റണമെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ നടന്ന ബ്രിക്സ് ബിസിനസ് ഫോറത്തിന്റെ ഉദ്ഘാടന സമ്മേളനത്തിൽ ആഹ്വാനം ചെയ്തു. ലോക ജനസംഖ്യയുടെ പകുതിയെയും മൊത്തം ആഭ്യന്തര ഉൽപ്പാദനത്തിന്റെ 40% പ്രതിനിധീകരിക്കുന്നത് ബ്രിക്സ് രാജ്യങ്ങളാണെന്നും അദ്ദേഹം വ്യക്തമാക്കി.
1: The outcomes for BRICS cooperation in the area of trade during India's chairship. However, it requires all of us to work in partnership together to translate our work into job for our people, wealth and prosperity for BRICS member states who represent half of mankind and 40% of the global GDP.
0: പ്രവർത്തന അജണ്ടകളിലും സഹകരണത്തിലും ബ്രിക്സ് വലിയ തോതിൽ വികാസം പ്രാപിച്ചതായി ചടങ്ങിൽ സംസാരിച്ച വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പറഞ്ഞു. ഈ പരിണാമത്തെ കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഇത്തവണത്തെ അധ്യക്ഷ പദവിയിലൂടെ ഇന്ത്യ ലക്ഷ്യമിടുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി.
2: This year is a milestone. It's a milestone because we mark 20 years of institutionalized BRICS cooperation. In this period, BRICS has evolved substantially in its membership, agenda and mechanisms of cooperation. India's chairship has sought to carry this evolution forward through the theme of building for resilience, innovation, cooperation and sustainability.
0: ബ്രിക്സ് ഉച്ചകോടിയോടനുബന്ധിച്ച് ദേശീയ തലസ്ഥാനത്ത് കർശന സുരക്ഷാ ക്രമീകരണങ്ങൾ നിലനിൽക്കുകയാണ്. ന്യൂഡൽഹിയിലെ കേന്ദ്ര സർക്കാർ ഓഫീസുകൾക്ക് ഇന്ന് അവധി നൽകിയിട്ടുണ്ട്. രാജ്യതലസ്ഥാനത്ത് ഈ മാസം 14 വരെ ഡ്രോണുകൾക്ക് സമ്പൂർണ്ണ നിരോധനവും ഏർപ്പെടുത്തി. ഡിജിറ്റൽ ഇന്ത്യ ഭൂരേഖ നവീകരണ പദ്ധതി 3.0 പ്രവർത്തന മാർഗരേഖ കേന്ദ്ര ഗ്രാമവികസന മന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ന്യൂഡൽഹിയിൽ പുറത്തിറക്കി. ഭൂരേഖകൾ വേഗത്തിൽ ലഭിക്കാനും ഇത് സംബന്ധിച്ച നടപടികൾ സുതാര്യമാക്കാനും പദ്ധതി സഹായിക്കും. ഭൂരേഖയുമായി ബന്ധപ്പെട്ട് ജനങ്ങൾ നേരിട്ടിരുന്ന പ്രയാസങ്ങൾ ഇല്ലാതാക്കാൻ രേഖകൾ ഡിജിറ്റലൈസ് ചെയ്യുന്നതിലൂടെ കഴിയുമെന്നും ശ്രീ ശിവരാജ് സിംഗ് ചൌഹാൻ വ്യക്തമാക്കി. 100% കേന്ദ്ര ധനസഹായത്തോടെ എല്ലാ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും പദ്ധതി നടപ്പിലാക്കുമെന്ന് ഗ്രാമവികസന മന്ത്രാലയം അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ദിവസവും ഒന്നിലേറെ തവണ വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്താൻ നിർബന്ധിതമാകുന്ന സാഹചര്യമാണ് സംസ്ഥാനത്തുള്ളതെന്ന് മന്ത്രി സണ്ണി ജോസഫ്. വൈദ്യുതി ഉപഭോഗം മുൻപുള്ളതിനേക്കാൾ വളരെയേറെ കൂടിയതായും പീക്ക് അവേഴ്സ് കാലയളവിൽ മാറ്റം വന്നതായും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. പകൽ സമയങ്ങളിൽ സോളാർ ഊർജ്ജം സംഭരിച്ച് രാത്രിയിൽ ഉപയോഗിക്കാനാകും വിധമുള്ള പദ്ധതികളുടെ നിർമ്മാണം വിവിധ ജില്ലകളിൽ പുരോഗമിക്കുന്നതായും ശ്രീ സണ്ണി ജോസഫ് വ്യക്തമാക്കി. HPV പ്രതിരോധ കുത്തിവയ്പിൽ പുതിയ നാഴികക്കല്ല് പിന്നിട്ട് ഇന്ത്യ. രാജ്യത്ത് HPV പ്രതിരോധ കുത്തിവയ്പ്പുകളുടെ എണ്ണം 80 ലക്ഷം കടന്നു. പെൺകുട്ടികളുടെ ആരോഗ്യകരമായ ഭാവിയിലേക്കുള്ള നിർണായക ചുവടുവയ്പ്പാണിതെന്ന് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം അറിയിച്ചു. HPV അണുബാധകളിൽ നിന്നും അനുബന്ധ അർബുദങ്ങളിൽ നിന്നും സംരക്ഷണം നൽകുന്നതിനാണ് HPV പ്രതിരോധ കുത്തിവയ്പ്പ് നൽകുന്നത്. പ്രധാനമന്ത്രി മത്സ്യസമ്പദ യോജനയുടെ ഭാഗമായി വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനവും ആനുകൂല്യ വിതരണവും കൊച്ചി നായരമ്പലത്ത് ഇന്ന് നടക്കും. ഫിഷറീസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന പരിപാടി മന്ത്രി വി.ഇ. അബ്ദുൾ ഗഫൂർ ഉദ്ഘാടനം ചെയ്യും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി. നഹീമ.
4: ആധുനിക മത്സ്യഗ്രാമ വികസനം, കാലാവസ്ഥാ പ്രതിരോധ മത്സ്യഗ്രാമങ്ങൾ എന്നിവയുടെ ഭാഗമായി പൂർത്തീകരിച്ച വിവിധ പദ്ധതികളുടെ പ്രവർത്തനോദ്ഘാടനവും ചടങ്ങിൽ നടക്കും. മത്സ്യബന്ധന ബോട്ടുകളിൽ കടലാമകളുടെ സംരക്ഷണത്തിനായി ട്രോൾ വലകളിൽ ഘടിപ്പിക്കുന്ന ടേർട്ടിൽ എക്സ്ക്ലൂഡർ ഡിവൈസ് വിതരണവും ചടങ്ങിൽ നടക്കും. മത്സ്യഫെഡിന്റെ നേതൃത്വത്തിൽ ഞാറക്കൽ മാലിപ്പുറം ഫാമുകളിൽ PMMSY പദ്ധതി പ്രകാരം പൂർത്തീകരിച്ച ലൈവ് ഫിഷ് വെൻഡിംഗ് കിയോസ്കുകളുടെ ഉദ്ഘാടനവും മത്സ്യത്തൊഴിലാളികളുടെ മക്കളുടെ പഠനത്തിന് പ്രോത്സാഹനം നൽകുന്നതിനായി മികവ് 2026 അവാർഡ് വിതരണവും ചടങ്ങിന്റെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുണ്ട്.
0: നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നടത്തുന്ന ജോയിന്റ് CSIR UGC നെറ്റ് June 2026 പരീക്ഷയുടെ അന്തിമ ഫലവും റാങ്കുകളും പ്രസിദ്ധീകരിച്ചു. ഔദ്യോഗിക വെബ്സൈറ്റിൽ ഫലം ലഭ്യമാണ്. 1893 September 11 ചിക്കാഗോയിലെ ലോക മതസമ്മേളനത്തിൽ സ്വാമി വിവേകാനന്ദൻ നടത്തിയ ചരിത്രപ്രസിദ്ധമായ പ്രസംഗത്തെ അനുസ്മരിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തിന്റെ നാഗരിക മൂല്യങ്ങളുടെയും സംസ്കാരത്തിന്റെയും നേർക്കാഴ്ചയായിരുന്നു ഈ പ്രഭാഷണമെന്ന് പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഏഷ്യാകപ്പ് വനിതാ 2020 ക്രിക്കറ്റ് ഫൈനലിൽ കടന്ന് ഇന്ത്യ. ദുബായിൽ ഇന്നലെ രാത്രി നടന്ന ആദ്യ സെമിയിൽ ബംഗ്ലാദേശിനെ 40 റൺസിന് പരാജയപ്പെടുത്തിയാണ് ഫൈനൽ പ്രവേശനം. ഇന്ന് രാത്രി 8 നടക്കുന്ന രണ്ടാം സെമിയിൽ പാകിസ്ഥാൻ ശ്രീലങ്കയെ നേരിടും. മറ്റന്നാളാണ് ഫൈനൽ മത്സരം. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ബ്രന്റ് ക്രൂഡ് വില 4 മാസത്തെ ഉയർന്ന നിരക്കിൽ. ബാരലിന് വില $108 മുകളിലെത്തി. കഴിഞ്ഞ ആഴ്ചയിൽ 12% വർധനയാണ് ബ്രന്റ് ക്രൂഡ് വിലയിൽ ഉണ്ടായത്. ഇന്ത്യയുടെ GDP വളർച്ചയ്ക്ക് ഇത് വെല്ലുവിളി ഉയർത്തുമെന്ന ആശങ്കയും സാമ്പത്തിക വിദഗ്ധർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഏത് രൂപത്തിലുള്ള ഭീകരവാദത്തെയും ഇന്ത്യ തുടർന്നും എതിർക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അമേരിക്കയിൽ നടന്ന 9/11 ഭീകരാക്രമണത്തിന്റെ 25th വാർഷികത്തിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. അമേരിക്കയിലെ ഹൂസ്റ്റണിൽ ഈ മാസം 14 മുതൽ 16 വരെ നടക്കുന്ന G20 ഊർജ്ജ മന്ത്രിതല യോഗത്തിൽ കേന്ദ്രമന്ത്രി മനോഹർ ലാൽ പങ്കെടുക്കും. അമേരിക്കയുടെ G20 അധ്യക്ഷതയ്ക്ക് കീഴിൽ നടക്കുന്ന യോഗത്തിൽ ആഗോള ഊർജ്ജ സുരക്ഷ, അടിസ്ഥാന സൌകര്യ വികസനം, സുസ്ഥിര ഊർജ്ജ വിതരണ ശൃംഖലകൾ തുടങ്ങിയവ ചർച്ചയാവും. October 1 രാജ്യവ്യാപകമായി നടക്കുന്ന ഒരു ദിവസം ഒരു മണിക്കൂർ ഒന്നിച്ച് എന്ന ശ്രമദാന യജ്ഞത്തിന് മുന്നോടിയായി വിപുലമായ പദ്ധതികൾ ആസൂത്രണം ചെയ്യാൻ സംസ്ഥാനങ്ങളോട് നിർദ്ദേശിച്ച് കേന്ദ്രമന്ത്രി മനോഹർ ലാൽ. ഈ മാസം 17 മുതൽ October 17 വരെ സംഘടിപ്പിക്കുന്ന സ്വച്ഛതാഹി സേവ 2026 മുന്നൊരുക്കങ്ങൾ അവലോകനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വനസംരക്ഷണത്തിനിടെ ജീവൻ നഷ്ടപ്പെട്ടവരെ ആദരിക്കുന്നതിനുള്ള ദേശീയ ദിനം ഇന്ന്. ധീരരായ ഫോറസ്റ്റ് ഗാർഡുമാർ, റേഞ്ചർമാർ തുടങ്ങി വനസംരക്ഷണത്തിനായി ത്യാഗം ചെയ്ത വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് കേന്ദ്രമന്ത്രി ഭൂപേന്ദ്ര യാദവ് ആദരാഞ്ജലികൾ അർപ്പിച്ചു. US ഓപ്പൺ ടെന്നീസ് വനിതാ സിംഗിൾസ് ഫൈനലിൽ നിലവിലെ ചാമ്പ്യൻ അരീന സബലങ്കയും കസാഖിസ്ഥാന്റെ എലീന റൈബാക്കിനെയും മറ്റന്നാൾ ഏറ്റുമുട്ടും. വനിതാ ഡബിൾസ് ഫൈനലിൽ ഇന്ന് ചെക്ക് അമേരിക്കൻ സഖ്യം അമേരിക്കൻ സഖ്യത്തെ നേരിടും. പ്രധാന വാർത്തകൾ വീണ്ടും. 18th ബ്രിക്സ് ഉച്ചകോടിക്ക് നാളെ ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ തുടക്കം. ലോക നേതാക്കൾ ഉച്ചകോടിക്കായി എത്തിത്തുടങ്ങി. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഉൾപ്പെടെ പ്രമുഖരുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉഭയകക്ഷി ചർച്ച നടത്തും. ഫലപ്രദമായ ചർച്ചകൾക്ക് ബ്രിക്സ് ഉച്ചകോടി വേദിയാകുമെന്ന് പ്രധാനമന്ത്രി. ഡിജിറ്റൽ ഇന്ത്യ ഭൂരേഖ നവീകരണ പദ്ധതി 3.0 പ്രവർത്തന മാർഗരേഖ പുറത്തിറക്കി കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ദിവസവും ഒന്നിലേറെ തവണ വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്താൻ നിർബന്ധിതമാകുന്ന സാഹചര്യമാണ് സംസ്ഥാനത്തുള്ളതെന്ന് മന്ത്രി സണ്ണി ജോസഫ്. ജോസഫ്. HPV പ്രതിരോധ കുത്തിവയ്പ്പിൽ പുതിയ നാഴികക്കല്ല് പിന്നിട്ട് ഇന്ത്യ. കുത്തിവയ്പ്പുകളുടെ എണ്ണം 80 ലക്ഷം കടന്നു. ഏഷ്യാകപ്പ് വനിതാ 2020 ക്രിക്കറ്റ് ഫൈനലിൽ കടന്ന ഇന്ത്യ രണ്ടാം സെമിയിൽ ഇന്ന് പാകിസ്ഥാൻ ശ്രീലങ്കയെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്നു കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: സമയവിശേഷം, നേരത്തിന്റെ വിശേഷങ്ങൾ കേൾക്കാം.
2: ഒരു ദിവസം നിങ്ങൾക്കൊന്നിനും തികയുന്നില്ല എന്ന് തോന്നുന്നുണ്ടോ? എങ്കിൽ അതിനൊരു ടിപ്പ് പറഞ്ഞു തരട്ടെ. നിങ്ങൾ രാവിലെ 6 മണി മുതൽ പ്രവർത്തന സജ്ജരാകൂ. 10 മണിയാകുമ്പോൾ നിങ്ങൾക്ക് തോന്നും അത്രേ ആയുള്ളൂ എന്ന്. എന്നാൽ 10 മണിക്കാണ് നിങ്ങൾ പ്രവൃത്തികൾ തുടങ്ങുന്നതെങ്കിൽ ഇതെപ്പോ 1 മണിയായെന്ന് നിങ്ങൾ ആശ്ചര്യപ്പെടും. രാവിലെ കിട്ടുന്ന സമയം പിന്നീട് കിട്ടില്ലെന്ന് പഴമക്കാർ പറയുന്നതിൽ പൊരുളുണ്ട് കേട്ടോ. പണ്ടൊക്കെ പാടത്തും പറമ്പിലും പണിയെടുക്കുന്നവർ വെളുപ്പിനെ തന്നെ

0: ഈ ചെറിയ ജീവിതത്തിനിടയിൽ ഇത്രയൊക്കെ ഇവരെങ്ങനെ ചെയ്തു എന്ന്? സമയത്തെ പാഴാക്കി കളയാത്തത് കൊണ്ടാണ്, ഉണർന്നിരുന്ന് ഓരോന്നോരോന്ന് ചെയ്യുന്നത് കൊണ്ടാണ്. ഒരു ജീവിതം, അതിനിടയിൽ ചെയ്യാവുന്ന മാക്സിമം കാര്യങ്ങൾ, നേട്ടങ്ങൾ, അതൊക്കെ വേണം. ചിലർ ചോദിക്കുന്നത് എന്തിനാണ് ഇങ്ങനെ ഓരോന്ന് ചെയ്യുന്നത്, സുഖിച്ച് ജീവിച്ചാൽ പോരെ എന്നാണ്. അതിനാണെങ്കിൽ മനുഷ്യനായിരിക്കേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ? ഇരയും ഇണയുമായി മൃഗങ്ങളെപ്പോലെ ജീവിച്ച പോരെ? അവയ്ക്ക് സമയവുമില്ല, കാലവുമില്ല. മനുഷ്യനാണ് ആയുസ്സിനെക്കുറിച്ച് ഇത്രയേറെ ബോധമുള്ളത്, കണക്കുകൂട്ടലുകളുള്ളത്, കലണ്ടറുകളുള്ളത്. വെറുതെ കടന്നു പോകും കടലാസുകളല്ല കലണ്ടർ, ആയുസ്സടയാളം ചെയ്യും കണക്കുകളാണവ എന്ന് കവി. ഞായറാഴ്ച മുതൽ ശനിയാഴ്ച വരെ സമയത്തെ ശരിയാം വിധം വിനിയോഗിച്ചവരാണ് ഈ ലോകത്തെ നിർമ്മിച്ചിട്ടുള്ളതും പുനർനിർമ്മിച്ചിട്ടുള്ളതും. സത്യത്തിൽ സമയത്തെ മനസ്സിലാക്കിയ അവരാണ് ലോകത്തെ നിർവചിച്ചത്, അവരാണ് ലോകത്തിന്റെ ഗതി നിർണയിക്കുന്നതും. അതല്ലാതെ സമയത്തിന്റെ വിലയെന്ത് എന്നറിയാതെ അലസരായും ഒന്നും ചെയ്യാതെയും ജീവിക്കുന്നവരുണ്ടല്ലോ, അവർ ഔദാര്യത്തിൽ ജീവിക്കുന്നവരാണ്. സിനിമയിൽ പറയുന്നത് പോലെ ഓസാണ്, വെറും ഓസ്. ഈ ഭൂമി സജീവമാണ്, ചലനാത്മകമാണ്. ഇവിടെ അലസതയ്ക്കും മടുപ്പിനും ഒരു പ്രസക്തിയുമില്ല. സമയം ഒരു നിമിഷം പോലും പാഴാക്കാതെ ഈ ഭൂമിയോടൊപ്പം ചലനാത്മകമായിരിക്കുക എന്നതാണ് കാര്യം. സമയമാണ് ഏറ്റവും വിലപ്പെട്ട ധനം, അത് പാഴാക്കിക്കളയരുത് എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ.
1: സമയവിശേഷം, ആഖ്യാനം സ്മിത സുരേഷ്, തയ്യാറാക്കിയത് എൽ ആർ മധുജൻ, സാങ്കേതിക നിർവഹണം സച്ചിദാനന്ദൻ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണസായി റേഡിയോ 90. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം കരുണസായി റേഡിയോ 91.2.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: കേരളത്തിന്റെ ഇതിഹാസം പന്തിരുകുലം. പറയിപെറ്റ പന്തിരുകുല കഥകൾ അടുത്തറിയാം. കേരളത്തിന്റെ ഇതിഹാസം പന്തിരുകുലം.
1: വള്ളോൻ വടുതല നായർ, കാരക്കലമ്മ, ഉപ്പുകൂറ്റൻ, തിരുവരങ്ങത്ത് പാണനാർ, രചകൻ എന്നിവരും ദിവ്യന്മാരാകയാൽ പല അത്ഭുതകർമ്മങ്ങളും ചെയ്തിട്ടുണ്ടായിരിക്കണം എന്ന ഒറ്റ വരി മാത്രമാണ് ആറു പന്തിരുകുല കഥാപാത്രങ്ങളെക്കുറിച്ച് ഐതിഹ്യമാലയിലെ പരാമർശം. വള്ളവൻ സാക്ഷാൽ തിരുവള്ളുവർ ആണെന്നും അല്ലെന്നും കഥകളുണ്ട്, തെളിവുകളില്ല. പാലക്കാട് ജില്ലയിലെ പട്ടിത്തറ ചിറ്റപ്പുറം മൂലോടി ചെമ്മണിയും കുടുംബവുമാണ് വള്ളവന്റെ പിൻഗാമികളെന്ന് അവകാശപ്പെടുന്നു. വരരുചി നിളാതീരത്ത് ഉപേക്ഷിച്ച പുത്രനെ പാടത്തിന്റെ മൂല കിളയ്ക്കുമ്പോൾ കിട്ടിയെന്നാണ് കഥ. വയലിന്റെ മൂലയിൽ പിറന്നവനാകയാൽ തിരുമൂല വള്ളവൻ എന്ന് പേരിട്ട് വളർത്തി. എന്നാൽ മുതിർന്നപ്പോൾ വള്ളവൻ തന്നെ എടുത്തു വളർത്തിയ മനയിൽ നിന്നും വിളിപ്പാടകലെ ചാളകെട്ടി താമസിച്ചു അത്രേ. ഭക്ഷണം വെച്ചു കൊടുക്കാൻ ഇല്ലത്തുനിന്നും ചെന്ന പെൺകുട്ടി ചാളയ്ക്കകത്ത് കിടന്ന കാരണം ഭ്രഷ്ടാവുകയും വള്ളവൻ അവളെ കെട്ടുകയും ചെയ്തുവെന്നും കഥ. കാരണവന്മാർ പാടിക്കേട്ട പഴങ്കഥകളുടെ പാട്ടുഗ്രന്ഥം ചെമ്മണി തറവാട്ടിൽ കത്തിപ്പോയെങ്കിലും വള്ളവനെക്കുറിച്ചുള്ള എല്ലാ ചരിത്രവും രേഖപ്പെടുത്തിയ ചെമ്പോല തൃത്താല വേമഞ്ചേരി ഇല്ലത്തുണ്ട് എന്നും വിശ്വസിച്ചു വരുന്നു. കഥ എന്തു തന്നെ ആയിക്കോട്ടെ, തൃത്താല വേമഞ്ചേരി മനയിൽ ഇപ്പോഴും ചില അവകാശങ്ങൾ വള്ളവനുമുണ്ട്. പാക്കനാരുടെ സമാധിയായ കുമ്മട്ടിക്കാവിൽ നടത്താറുള്ള തോറ്റത്തിന് തീക്കലം കൊണ്ടുവരാനുള്ള അവകാശം വള്ളവനാണ്. പാക്കനാർ തോറ്റത്തിൽ ഒരു വിളിച്ചു ചോദ്യമുണ്ട്. പന്തിരുകുല സഹോദര ഭവനങ്ങളിൽ നിന്ന് ഒരാളെങ്കിലും എത്തിയിട്ടുണ്ടോ എന്ന് വിളിച്ചു ചോദിക്കുന്നത് തോറ്റത്തിൽ ഒരു ചടങ്ങാണ്. വായില്ലാ കുന്നിലപ്പനൊഴിച്ച് 11 പ്രതിനിധികളും വന്നിരുന്നുവെങ്കിലും ഇപ്പോഴത് 5 ചുരുങ്ങി. ദ്രാവിഡ വേദം രചിച്ച സാക്ഷാൽ തിരുവള്ളുവരാണ് പന്തിരുകുലത്തിലെ വള്ളവനെന്ന് അരക്കുറിശി അനുജൻ നമ്പൂതിരിപ്പാട് ഉറപ്പിച്ചു പറയുന്നു. വരരുചിയുടെ തമിഴ്നാട്ടിലൂടെയുള്ള ദേശാടനത്തിനിടയ്ക്കാവാം പഞ്ചമി വള്ളവനെ പ്രസവിച്ചത്. വള്ളവൻ തന്നെയാണോ തിരുവള്ളുവർ ആണെന്നും അല്ലെന്നും എത്രയെത്ര വാദങ്ങൾ, പഠനങ്ങൾ, ഒന്നിനും ഒരു തെളിവുമില്ല എന്നും അല്ലെന്നും എത്രയെത്ര വാദങ്ങൾ, പഠനങ്ങൾ, ഒന്നിനും ഒരു തെളിവുമില്ല. ദശാബ്ദങ്ങൾക്ക് മുമ്പ് നടന്ന കഥ അതോ ജീവിതമോ, അതിനുമില്ല തെളിവുകൾ. പാടത്തിൻ്റെ പുത്രനായ വള്ളവൻ അതോ തമിഴ്നാട്ടിൽ പിറന്ന വള്ളവനോ? പാടമെങ്കിൽ അത് കുട്ടനാടോ കുടനാടോ അറിഞ്ഞുകൂടും.

0: വേമഞ്ചേരി ഇല്ലം വള്ളുവന്റെ പിൻഗാമിയായി പരിഗണിക്കുന്നത് ചെമ്മണി കുടുംബത്തെയാണ്. ചെമ്മണി കുടുംബക്കാർ പറയുന്നത് വള്ളുവൻ തിരുവള്ളുവരല്ലെന്ന്. വള്ളുവ കോനാതിരിയാണ് വള്ളുവരെന്ന് ചില ചരിത്രകാരന്മാർ പറയുമ്പോൾ ഞങ്ങൾ വള്ളുവരുടെ പിൻഗാമികളല്ലെന്നാണ് കോനാതിരി കുടുംബം പറയുന്നത്. വള്ളുവ കോനാതിരിയെ വേമഞ്ചേരിക്കാർ അംഗീകരിച്ചിട്ടുമില്ല. നിശ്ചയമില്ലാത്ത കാര്യങ്ങൾ, ശരിതെറ്റുകൾക്ക് ഇവിടെ പ്രസക്തിയില്ല. ചരിത്രത്തിനുമപ്പുറം നീണ്ടുകിടക്കുന്ന ഐതിഹ്യത്തിൻ്റെ താളുകൾ അന്വേഷണ വിധേയമാക്കുക അത്ര എളുപ്പമല്ല.
1: കേരളത്തിൻ്റെ ഇതിഹാസങ്ങളും പന്തീരുകുലങ്ങളും അവതരണം പ്രസന്നകുമാർ. തയ്യാറാക്കിയത് എൽ ആർ മധുജൻ. സാങ്കേതിക നിർവഹണം സച്ചിദാനന്ദൻ. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം. മസക്കലി.
1: ചിത്രം മേ ഹൂ നാ. സംഗീതം നൽകി രചന നിർവഹിച്ചത് ജാവേദ് അക്തർ. ആലാപനം സോനു നിഗം, ശ്രേയ ഘോഷാൽ.

ദിൽ സേ എന്ന ചിത്രത്തിന് വേണ്ടി എ ആർ റഹ്മാൻ സംഗീതം നൽകി. ഗുൽഷാർ രചന നിർവഹിച്ച ഗാനം കേൾക്കാം. ആലാപനം എം ജി ശ്രീകുമാർ, ലതാ മങ്കേഷ്കർ.

0: ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം. മസക്കലി.
1: കല്യാൺജി ആനന്ദ്ജിയുടെ സംഗീതത്തിൽ പൗനി പാണ്ഡെ ആലപിച്ച ഗാനം കേൾക്കാം. രചന ഇന്ദീവർ. ചിത്രം റേസ്.

ചിത്രം സെഹർ, സംഗീതം രൂപ് കുമാർ റാത്തോഡ്, രചന സയ്യിദ് ഖ്വാദ്രി, ആലാപനം ആത്തിഫ് അസ്ലം.

മസക്കലിലിനി ദിൽ ചാഹത്താ ഹെ എന്ന ചിത്രത്തിനു വേണ്ടി ശങ്കർ ഇഷാൻ ലോയ് സംഗീതം നൽകി. ജാവേദ് അക്തർ രചന നിർവഹിച്ച ഗാനം കേൾക്കാം. ആലാപനം ഉദിത് നാരായൺ, അൽക്ക ഗാംഗുലി.

റോയ് എന്ന ചിത്രത്തിന് വേണ്ടി അനീത് ബ്രാസ് അനിയാൻ സംഗീതം നൽകി, കുമാർ രചന നിർവഹിച്ച ഗാനം കേൾക്കാം. ആലാപനം കനിക കപൂർ, മീറ്റ് ബ്രോസ്.

0: ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം. മസക്കലി.
1: എ ആർ റഹ്മാന്റെ സംഗീതത്തിൽ ജാവേദ് അലി ആലപിച്ച ഗാനമാണ് അടുത്തത്. രചന ജാവേദ് അക്തർ. ചിത്രം ജോധ അക്ബർ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ശ്രോതാക്കൾക്ക് ഇനി കേൾക്കാം പോക്കുവയിൽ തത്സമയ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം.
1: പ്രിയ ശ്രോതാക്കളെ, പ്രത്യേക പോക്കുവയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. പ്രത്യേക പോക്കുവയിലാണ് ബുധനാഴ്ച തോറും. എല്ലാ പ്രത്യേക പോക്കുവയിലും ഒരു അതിഥി നമ്മളോടൊപ്പം ഉണ്ടാവും. അതാരാണെന്ന് അറിയാനുള്ള ആകാംക്ഷ തീർച്ചയായിട്ടും ശ്രോതാക്കൾക്കുണ്ട്. പ്രത്യേകിച്ച് ആമുഖമൊന്നും കൂടാതെ ഇന്നും രാവിലെ ചോദിച്ചു ആരാണ് ഇന്നത്തെ അതിഥി, അതും പറഞ്ഞില്ല. ഇപ്പോൾ പരിചയപ്പെടുത്തുന്നു. ഇന്ന് പ്രത്യേക പോക്കുവയിലിൽ നമ്മളോടൊപ്പമുള്ളത് മുൻ പഞ്ചായത്ത് അംഗവും ഇപ്പൊ വെള്ളനാട് ഗ്രാമപഞ്ചായത്തിന്റെ CDS ചെയർപേഴ്സൺ, കുടുംബശ്രീ ചെയർപേഴ്സണുമായ മെർലിൻ ആണ് ഇന്ന് നമ്മളോടൊപ്പമുള്ളത്. മെർലിൻ വളരെ വളരെ സ്നേഹത്തോടുകൂടി ഹൃദ്യമായി ഈ പ്രത്യേക പോക്കുവയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ഈ കുടുംബശ്രീയെ കുറിച്ച് അല്ലെങ്കിൽ ഒരു CDS ചെയർപേഴ്സന്റെ ദൗത്യങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. പക്ഷെ ഇപ്പൊ ഒരു ശ്രോതാവ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ശ്രോതാവിനെ നമുക്ക് വെൽക്കം ചെയ്ത് സംസാരിച്ചതിന് ശേഷം നമുക്ക് കാര്യങ്ങളിലേക്ക് വരാം. ഹലോ.
2: ഹലോ, നമസ്കാരം സാർ.
1: വളരെ നല്ല നമസ്കാരം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് കുടുംബശ്രീ CDS ചെയർപേഴ്സൺ മെർലിൻ ആണ്. കഴിഞ്ഞ തവണ മുൻ ഗ്രാമപഞ്ചായത്ത് അംഗമായിരുന്നു മെർലിൻ. മെർലിനോട് സംസാരിക്കാം കേട്ടോ. ഹലോ പറഞ്ഞ് സംസാരിക്കാം.
2: നമസ്കാരം മെർലിൻ മാഡം.
3: നമസ്കാരം. എവിടുന്നാണ് വിളിക്കുന്നത്?
2: ഞാൻ വിളിക്കുന്നത് കണ്ണൂർ ജില്ലയിൽ നിന്നാണ്.
3: കണ്ണൂർ ജില്ലയിൽ നിന്നാണ് അല്ലേ? ഇപ്പൊ എന്താണ് പേര്?
2: എന്റെ പേര് ആനന്ദൻ. പിന്നെ കണ്ണൂരിൽ താഴെ ചൊവ്വ മേലെ ചൊവ്വ എന്ന സ്ഥലമുണ്ട്, അതിന്റെ നടുത്ത് തിലാനൂരി എന്ന് പറഞ്ഞ കൊച്ചു ഗ്രാമത്തിലാണ് ഞാൻ വിളിക്കുന്നത്.
3: ഓക്കെ. താഴെ ചൊവ്വ അവിടെ ചൊവ്വാന്ന് പറഞ്ഞ അവിടുത്തെ ഒരു സ്ഥലത്ത് നിന്ന് എന്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു എന്റെ കൂടെ പഠിക്കുന്നതിന് വേണ്ടിട്ട്.
2: അത് ശരി. എവിടെയായിരുന്നത്?
3: താഴെ ചൊവ്വയാണോ മേലെ ചൊവ്വയാണോ ഇപ്പൊ ഓർക്കുന്നില്ല.
1: എന്തായാലും
3: ചൊവ്വയില്ല. അതെ,
2: അത് രണ്ടും അടുത്തടുത്ത് തന്നെയാണ്. ഏകദേശം ഒരു അര കിലോമീറ്ററേ ഉള്ളൂ ഈ താഴെ ചൊവ്വ മേലെ ചൊവ്വയായിട്ടുള്ള.
3: ഓക്കെ. വിളിക്കുന്ന ആള് പേര് പറഞ്ഞായിരുന്നോ?
2: പേര് ആനന്ദൻ. സ്ഥലം തിലാനൂരി. താഴെ വെച്ചത് മേലെ ചൊവ്വ നടുക്കുളത്ത്.

0: കഴിച്ചുകൊണ്ടിരിക്കുന്നവര് ഭക്ഷണം എല്ലാവരും ഏകദേശം കഴിച്ചു കഴിഞ്ഞു. ബാക്കിയുള്ളവർ ഇങ്ങനെ കസര ചെയ്ത് ഇങ്ങനെ സൊറ പറഞ്ഞിരിക്കുമ്പോഴാണ് അവരെല്ലാം മുന്നേ നടുക്ക് വെച്ചിട്ട് ഇങ്ങനെ വിളിക്കുന്നത്.
1: ആണ്, ഓക്കെ. എങ്ങനെ വീട്ടിലാരൊക്കെയുണ്ട്?
0: വീട്ടിലെ ഞാനും ഭാര്യയും രണ്ട് പെൺകുട്ടികളും. മൂത്ത മകൾ വിഷ്ണുപ്രിയ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു. രണ്ടാമത്തെ മകൾ നിവേദ 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു.
1: 10ാം ക്ലാസ്സുകാർക്ക് എക്സാം ഒക്കെ എങ്ങനെയുണ്ട്?
0: ആ എക്സാം അങ്ങനെ നല്ല രീതിയിൽ അങ്ങനെ പോകുന്നുണ്ട്. ഒരുപാട് നല്ലതെന്നും പറയാൻ പറ്റില്ല, അത് അത്ര മോശമാണെന്ന് പറയാൻ പറ്റില്ല. മീഡിയ സ്റ്റേജിൽ അങ്ങനെ പോകുന്നുണ്ട്.
1: എന്ത് തന്നെ ആയാലും നമുക്കത് സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ട് കുട്ടിയെ പ്രാപ്തമാക്കും, അത്രമാത്രമേ ഉള്ളൂ.
0: നമുക്കത് കുത്തിപ്പഴുപ്പിക്കാൻ പറ്റില്ല മേഡം. പരമാവധി കഴിവനുസരിച്ചിട്ട് വിജയം കൈവരിക്കുന്നാണ് നമ്മള് പറയുന്നത്.
1: അത് തന്നെ. അപ്പൊ കുട്ടിയോടൊപ്പം നമ്മള് നിക്കുക, അത്രേ
0: ഉള്ളൂ.
1: അപ്പൊ ഏത് പാട്ടാണ് ഉദ്ദേശിക്കുന്നത്?
0: നീ എൻ സ്വർഗ സൗന്ദര്യമേ നിന്റെ സങ്കീർത്തനം. നല്ല കാതോട് കാതോട് എന്ന് പറഞ്ഞ സിനിമയിലെ ആ ഒരു സൂപ്പർ ഹിറ്റ് സോങ്.
1: നന്നായിട്ട് പാടുന്നുണ്ട് കേട്ടോ. അപ്പൊ എന്തായാലും
0: മേഡം പാടലുണ്ടാ?
1: ഇല്ല, ഞാൻ പാടില്ല. പാടുവിടും പാടിയാൽ.
0: ഇങ്ങനെ കുടുംബശ്രീന്റെ ഇതില് പിന്നെ ഭക്ഷണം കാര്യങ്ങളും പല വെറൈറ്റി ഫുഡൊക്കെ ഉണ്ടാക്കുക മേഡം? ഉണ്ടാക്കലുണ്ടാ?
1: ഇല്ല, ഞാൻ ഫുഡ് ഉണ്ടാക്കാറില്ല.
0: അതിന്റെ അതിന്റെ ഇത് മാത്രം അല്ലേ?
1: ഫുഡ് നന്നായിട്ട് കഴിക്കുന്ന ആളാണ്. അപ്പൊ നമ്മൾ അതിന്റെ രുചി ഇങ്ങനെ വ്യത്യസ്തമായ രുചികളൊക്കെ കണ്ടുപിടിച്ച് അങ്ങനെ കിട്ടുന്ന സ്ഥലങ്ങളിലേക്കൊക്കെ പോയി കഴിച്ച് അതിന്റെ ഭക്ഷണത്തിന്റെ ഒരു ആരാധികയാണ്.
0: നമ്മളെ നാട്ടിൽ പണ്ടൊക്കെ തിലാനൂര് കുടുംബശ്രീന്റെ അവരെ നെയ്യപ്പവും അച്ചാറുകളും പലവിധ പലഹാരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അത് കുറച്ച് മാഞ്ഞു പോയിട്ടുണ്ട്. ഇപ്പൊ അങ്ങനെ അത് കാണുന്നില്ല.
1: ഇപ്പോ നമ്മള് കുടുംബശ്രീയുടെ യൂണിറ്റിന്റെ അല്ല, ഒരു പഞ്ചായത്തിലെ മൊത്തം വരുന്ന അതിന്റെ ചെയർപേഴ്സൺ ആണ് ഞാന്. അപ്പോ നമുക്ക് എല്ലാത്തിന്റെ ഒരു മേൽനോട്ടം വഹിച്ചു പോയാ മതി. പിന്നെ വ്യത്യസ്തമായ രുചികളെല്ലാം നമുക്ക് പുറത്തെത്തിക്കാൻ കഴിയും കുടുംബശ്രീ യൂണിറ്റുകൾ വഴി.
0: മനസ്സിലായി. അപ്പം ഇങ്ങനെയുള്ള ആളോട് സംസാരിക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്.
1: താങ്ക് യു. സന്തോഷം. കുഞ്ഞുങ്ങളോട് സംസാരിക്കാൻ കഴിഞ്ഞില്ലേ? കണ്ണൂര് ഞങ്ങളെ ഫ്രണ്ട്സ് ഒക്കെ ഉള്ള സ്ഥലങ്ങളെയൊക്കെ ഒന്ന് ഓർമ്മിക്കാനും കഴിഞ്ഞു ഈ കോളിലൂടെ. വളരെ സന്തോഷം.
0: അവസരം തരുത്തി ഇങ്ങനെ മേഡത്തോട് സംസാരിക്കാനും എല്ലാ അവസരം പൂക്കുളിനോടും ഞാനൊരു നന്ദി അറിയിക്കുന്നു.
1: ഓക്കെ, താങ്ക് യു.
2: എന്തായാലും ചൊവ്വയിൽ ഒന്നൊരു ചായ കുടിച്ചിരുന്നെങ്കിൽ പറഞ്ഞു നടക്കായിരുന്നു സുഹൃത്തുക്കളോട്. ചൊവ്വയിൽ ഞാൻ ചായ കുടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു നടക്കായിരുന്നു.
0: സാറേ, ഞാൻ ചൊവ്വയിനടുത്ത് തിരാനൂരാന്ന് പറഞ്ഞിട്ട് നമ്മളെ ലേഖനയുടെ ഒരു സുഹൃത്ത് ചോദിച്ചിരുന്നു. എന്താ വെച്ച് കഴിഞ്ഞാല് പിന്നെ ബഹിരാകാശത്തുണ്ട്, കലണ്ടറിലുണ്ട്, കണ്ണൂരിലുണ്ട് എന്ന്.
1: അപ്പൊ
0: അതെനിക്ക് പറയാ. അപ്പൊ ഞാൻ ഇങ്ങനെ ഒരുപാട് ആലോചിക്കും കിട്ടിയില്ല. മേഡം തന്നെ ഉത്തരം പറഞ്ഞു, ചൊവ്വാണ്.
2: ചൊവ്വയിലുള്ള ആളിനത് പറയാൻ പറ്റില്ലല്ലേ?
0: ഇല്ല ഇല്ല, കലണ്ടറിലുണ്ട്.
2: പറയാതിരുന്നല്ലേ, വ്യാഴമൊന്നും കാര്യം പറഞ്ഞളഞ്ഞില്ലല്ലോ.
0: ബഹിരാകാശത്തുണ്ട് ഇങ്ങനെ കുസൃതി ചോദിച്ചപ്പോ എനിക്ക് പറയാൻ പറ്റില്ല. അവസാനം മേഡം തന്നെ പറഞ്ഞു ചൊവ്വാന്നുള്ളത്.
2: ശരി, അപ്പൊ വിളിച്ചു പിന്നെ മെറിലിനോട് സംസാരിക്കാൻ കഴിഞ്ഞു. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് കുടുംബശ്രീ CDS ചെയർപേഴ്സൺ മെറിലിനാണ്. വെള്ളനാട് ഗ്രാമപഞ്ചായത്തിലെ മുൻ പഞ്ചായത്ത് അംഗമായിരുന്നു എന്നുള്ളത് വേറൊരു സവിശേഷതയാണ്. കുറേ കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാൻ കഴിഞ്ഞു, വളരെ സന്തോഷം. അപ്പോ നമുക്ക് പാട്ടിലേക്ക് പോവാം അല്ലേ?
0: സംസാരിക്കാൻ അവസരം തന്നല്ലേ, എനിക്ക് സന്തോഷം.
2: ശരി, അപ്പൊ പാട്ടിലേക്ക് പോവാം. ഓക്കെ.

0: പ്രിയ ശ്രോതാക്കളെ, പ്രത്യേക പോക്കുവയിലേക്ക് നമുക്ക് തിരികെ എത്താം. ഇന്ന് പ്രത്യേക പോക്കുവയിൽ നമ്മളോടൊപ്പമുള്ള അതിഥി വെള്ളനാട് ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസ് ചെയർപേഴ്സൺ മെർലിൻ ആണ്. ഇപ്പോ ഒരു ശ്രോതാവ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്, നമുക്ക് കേൾക്കാം. ഹലോ
1: ഹലോ
0: ഹലോ
1: ഹലോ
0: ആ സംസാരിക്കാം.
1: പറയാം, പറഞ്ഞോട്ടെ.
0: ആ പറഞ്ഞോട്ടെ. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് മെർലിനാണ്. നമസ്കാരം, പറഞ്ഞു തുടങ്ങാം.
1: സാർ, ഞാൻ പിന്നെ ഖന്ന സൈഡ് വേക്കിന്നാണ് വീട്ടിന്റെ അവിടെ അവിടെ നിന്നാണ് വിളിക്കുന്നത്. ഗിരിജ ബാലകൃഷ്ണനാണ്. എനിക്കൊരു പാട്ട് കേൾക്കണം,
0: അതിനുവേണ്ടിയാണ്. നമ്മളോടൊപ്പം ഉള്ളതേ കുടുംബശ്രീയുടെ സി ഡി എസ് ചെയർപേഴ്സൺ മെർലിനാണ്. ഒന്ന് സംസാരിക്കൂ.
1: ശരി മേഡം.
2: ഹലോ, നമസ്കാരം.
1: നമസ്കാരം, ഞാനിവിടെ വെള്ളനാട് നിന്നാണ് കന്നസൈഡ് ബേക്കിൽ നിന്നാണ്
2: വിളിക്കുന്നത്.
1: സുഖമായിരിക്കുന്നു. ഇപ്പോ എന്റെ ഹസ്ബൻഡ് സുഖമില്ലാതെ കിടക്കുകയാണ്. ഞാനും കണ്ണുകാഴ്ച ബുദ്ധിമുട്ടിലെ വീട്ടിലാണ്. രണ്ടുപേരും ഒരു റൂമിൽ കിടക്കുകയാണ്. പുറത്തൊന്നും ഇറങ്ങാൻ പറ്റില്ല. ഞാൻ വളരെ നാളുകൊണ്ടേ വിളിക്കുന്നു, പക്ഷേ ഇതുവരെയും കിട്ടുന്നില്ല.
2: അപ്പൊ എന്നോട് സംസാരിക്കാനാണ്
1: എനിക്ക് മേഡം. അപ്പൊ അങ്ങനെ ബുദ്ധിമുട്ട്. അപ്പൊ എനിക്ക് കണ്ണ് കണ്ട് ഇത് ഇങ്ങനെ എടുക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് എന്റെ ചെറുകുട്ടിയാണ് ഇത് എടുത്തത്. അപ്പൊ എനിക്ക് മേഡത്തിനടുത്ത് പറയേണ്ടത്, നമ്മുടെ ഈ പിന്നെ കുടുംബ ഇതിലുണ്ടല്ലോ, കുടുംബശ്രീയുടെ നമ്മുടെ അയൽക്കൂട്ടങ്ങളിൽ നമുക്ക് എന്തൊക്കെയാണ്, അതിനെ കുറിച്ച് കുറച്ചൊന്ന് സംസാരിക്കാമോ?
2: അയൽക്കൂട്ടത്തിലുണ്ടോ? ഇപ്പോ
1: അയൽക്കൂട്ടത്തിലുണ്ട്, ഞാനുണ്ട്. പിന്നെ ഇവിടെ പേരും പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല.
2: അയൽക്കൂട്ടത്തിന്റെ പേര് പറയാവോ?
1: അയൽക്കൂട്ടത്തിന്റെ പേര് ഓർക്കുന്നില്ല കേട്ടോ, ഞാൻ മറന്നു. ഇപ്പൊ ഞാൻ ഈ റൂമിലൊക്കെ
2: ആയപ്പോ ഒരുപാട് നാളായോ അയൽക്കൂട്ടത്തിലൊക്കെ
1: പങ്കെടുത്തു?
2: സ്നേഹ അയൽക്കൂട്ടത്തിലൊക്കെ പങ്കെടുത്തിട്ട് ഒരുപാട് നാളായോ?
1: ഒരുപാട് നാളായി മേഡം. ഞാൻ 3-4 മാസം കൊണ്ട് ഇപ്പൊ എങ്ങോട്ടും പുറത്തു പോകുന്നില്ല. അപ്പൊ അതുകൊണ്ട് എനിക്ക് പുറത്തിറങ്ങി ഒന്നും എടുക്കാനും കാണാനും ഒന്നും പറ്റുന്നില്ല. സാറിനറിയാം, അറിഞ്ഞു സാറിനറിയാം ഞങ്ങളെ. പക്ഷെ അപ്പോ എനിക്ക് പുറത്തോട്ട് ഇറങ്ങി ഒന്നും കാണാനും കേൾക്കാനും ഒന്നും പറ്റുന്നില്ല. ഞാനിപ്പോ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞ് ഇങ്ങനെ ആശുപത്രിയിലായിട്ട് വന്നിട്ട് അത് റീഓപ്പൺ ചെയ്തിട്ടും ആ കണ്ണിന് കാഴ്ചയില്ല. വലത്തെ കണ്ണിനാണ് എനിക്ക് പ്രശ്നം. ഇടത്തെ കണ്ണിന്റെ കംപ്ലീറ്റ് ഷുഗറും പ്രഷറും കൂടെ കയറി ബാധിച്ചതാണ് സംഭവം. ഇപ്പൊ അതുകൊണ്ട് എനിക്ക് ഒന്നും കുടുംബശ്രീയെ കുറിച്ച് അല്ലെങ്കിൽ ഞാൻ അതൊക്കെ അന്വേഷിക്കണം തിരക്കണം കൂട്ടത്തിലുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. എല്ലാത്തിനും ഉണ്ടായിരുന്നു മേഡം. അപ്പൊ ഒന്ന് ചെറുതായിട്ട് ഒന്ന് ചെറിയൊരു സംഭവം, അതിനുവേണ്ടിയുള്ള സമയമല്ല. എന്നാലും മേഡം അവിടെ ഇരുന്നത് കൊണ്ട് ഒന്ന് വിളിച്ചു നോക്കി വേണം. ഒന്ന് അല്പം കാര്യം ഒന്ന് പറഞ്ഞു തരാമോ?
2: ചോദിക്കണം, പറയാം.
1: അപ്പൊ ഇത് നമ്മള് ഒരു ഇതിൽ കുടുംബശ്രീ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് അതിൽ എന്താണ് നമ്മുടെ ആദ്യ ഫസ്റ്റ് നമുക്ക് തുടങ്ങണം, അല്ലെങ്കിൽ നമ്മുടെ സമ്പാദ്യങ്ങളെ കുറിച്ച്, ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ സമ്പാദ്യം നമ്മൾ അടയ്ക്കുന്ന കാരണങ്ങളെ കുറിച്ചും അത് നമുക്ക് എന്താ സംശയങ്ങൾ തീർക്കുന്നതിന് വേണ്ടി മേഡം ഫസ്റ്റ് ഒന്ന് കുറച്ച് പറഞ്ഞു തരണം.
2: അങ്ങനെ കോമൺ ആയിട്ടുള്ള സംശയങ്ങളാണോ അതോ എങ്ങനെയാണ്?
1: അല്ല, കോമൺ എനിക്ക് മാത്രമാണ്, ഫാൻസിലായിട്ടുള്ള എല്ലാ കോമൺ ആയിട്ടുള്ളതാകുമ്പോ നമ്മളെ മൊത്തത്തിൽ കേൾക്കുമ്പോഴത്തേക്ക് അത് പ്രേക്ഷകർക്ക് അത് എങ്ങനെയാണെന്നുള്ളത് ഇതിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരത് മനസ്സിലാക്കുമല്ലോ.
2: നമ്മുടെ കുടുംബശ്രീ സംവിധാനം എന്ന് പറയുന്നത് അടുക്കള മുറ്റത്തെ ഒരു ചെറിയ ബാങ്ക് എന്നാണ് അതിനെ വിശേഷിപ്പിക്കുന്നത്. അതറിയാവോ?
1: അതറിയാം, തീർച്ചയായും അറിയാം.
2: അറിയാം. അപ്പോ നമ്മള് സ്ത്രീ
1: നമ്മളൊരു 2000 രൂപ നമ്മൾ വേണമെന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും അത്യാവശ്യ കാര്യങ്ങളിലാണെങ്കിൽ നമ്മളിപ്പോൾ ചെന്ന് അവിടെ ചെന്ന് ചോദിക്കുകയാണ്, എനിക്ക് ഞാൻ അടുത്ത തവണ താഴ്ചയിൽ ഞാൻ അടപ്പിക്കാം, എനിക്കൊരു 2000 രൂപ എന്നെ എനിക്ക് ഇപ്പം തരുമോ എന്ന് പറഞ്ഞാൽ നമുക്ക് ഓടിച്ചെന്ന് എടുക്കുന്ന ഒരു ഇതാണ്
2: അതെല്ലാം. അങ്ങനെ നമുക്ക് അങ്ങനെ തീർത്തും അത് പറയാൻ കഴിയില്ല. കാരണം നമുക്ക് സമ്പാദ്യം അനുസരിച്ച് മാത്രമേ നമുക്ക് ലോണുകൾ നൽകാൻ വേണ്ടി കഴിയുള്ളൂ. അപ്പൊ തിരിച്ചടവ് നോക്കണം, സമ്പാദ്യം നോക്കണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്.
1: അതുണ്ട്. നമ്മൾ ഒരു വ്യക്തി നമ്മളെ കറക്റ്റ് ആയിട്ട് അടയ്ക്കുന്നവരാണോ, ലോൺ എടുത്ത് അത് കംപ്ലീറ്റ് അടച്ച് തീർത്ത ആളാണോ, നേരത്തെ എടുത്തിട്ടുണ്ടോ, അതല്ലെങ്കിൽ എടുക്കുന്ന ആള് എങ്ങനെയുള്ള ആളാണ്, അവരെ അതിൽ പെൻഡിങ് ഇടുന്നുണ്ടോ, ഇതെല്ലാം എനിക്ക് അറിയാം മേഡം. ഞാൻ പക്ഷേ ഇപ്പൊ 3.5 മാസം കൊണ്ട്
2: അത് തന്നെയാണ്, അതിലൊന്നും മറ്റു മാറ്റങ്ങളൊന്നും ഇല്ല. ഇതെല്ലാം നോക്കിയതിന് ശേഷം മാത്രമേ നമുക്ക് ലോൺ കൊടുക്കാൻ കഴിയുള്ളൂ.
1: അപ്പൊ ആ വ്യക്തി കറക്റ്റ് ആയിട്ട് അടയ്ക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമല്ലേ ലോൺ കൊടുക്കുള്ളൂ?
2: അങ്ങനെയുള്ളൂ.
1: അപ്പൊ നമ്മൾ ഒരു വ്യക്തി നമ്മൾ ആദ്യമായിട്ടും ചെയ്യുന്നു കഴിയുമ്പോൾ അതിൽ ഒരുപാട് പൈസ പെൻഡിങ് ആയി കഴിഞ്ഞാൽ നമുക്ക് മറ്റ് 19 പേരോളം വരൂലോ?
2: ചോദ്യം മനസ്സിലായില്ല.
1: നമ്മൾ ഒരു വ്യക്തി ഫസ്റ്റ് ചേരുകയാണ്, നമ്മൾ ആദ്യം ചേരുകയാണ്. അപ്പൊ നമുക്ക് മൊത്തം നമുക്ക് അടയ്ക്കാൻ ടോട്ടൽ അടയ്ക്കാൻ പൈസ ഇല്ല. അപ്പൊ നമ്മൾ ടേണിംഗ് ആയിട്ടായിരിക്കും. ഇപ്പൊ 20,000 രൂപ നമുക്ക് ഉണ്ടെങ്കിൽ ആ 20,000 രൂപ 4 ടേണിംഗ് ആയിട്ട് അടയ്ക്കുമോ അതോ 2-3 ടേണിംഗ് അടയ്ക്കുമ്പോൾ നമുക്ക് ആ വ്യക്തിയുടെ കൂടെ ചേർക്കാൻ പറ്റുമോ?
2: ഒരു 4-5 തവണ ആയിട്ട് അടച്ച് നമ്മൾ അവരോടൊപ്പം എത്തുക. എല്ലാവർക്കും ഒരേ സമ്പാദ്യം ആയിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഉചിതമായ കാര്യം. അപ്പോൾ നമ്മുടെ സംഘത്തിൽ 20 പേരുണ്ടെങ്കിൽ 20 പേർക്കും ഒരേ ഒരേ സമ്പാദ്യമായാൽ അത് ഏറ്റവും ഗുണമായിട്ടുള്ള കാര്യമാണ്. അല്ലാതെ 19 പേർക്ക് 20,000 രൂപയും ഒരാൾക്ക് 5,000 രൂപയും കിടന്നു കഴിഞ്ഞാൽ അവർക്ക് എങ്ങനെയാണ് ഏകോപനം ഉണ്ടാകുന്നത്?
1: അതുണ്ടാവില്ല.
2: അപ്പൊ അതുകൊണ്ട്
1: അതെ,
2: തീർച്ചയായിട്ടും അങ്ങനെയുള്ളൂ. അപ്പൊ ഏകോപിച്ച് പോകണമെങ്കിൽ പോയാൽ മാത്രമേ കുടുംബ ആ ഒരു യൂണിറ്റ് എന്തൊക്കെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത് അതെല്ലാം നമുക്കും കിട്ടണമെങ്കിൽ ഇപ്പൊ നമ്മൾ ഏകോപിച്ച് തന്നെ പോകണം. അവർക്കൊപ്പം നമ്മൾ ചേരണം. ചേർന്നാലല്ലേ നമ്മൾ ഒപ്പത്തിനൊപ്പം ആവുള്ളൂ. മാറി നിന്ന് കഴിഞ്ഞാൽ എങ്ങനെയാണ്? അത് ശരിയായ ഒരു കാര്യമാണോ?
1: അല്ല അല്ല, ഞാൻ ചോദിക്കുന്നത് പല സ്ഥലങ്ങളിലും പല ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ ചില സ്ഥലങ്ങളിൽ
2: നമുക്ക് അങ്ങനെ പല സ്ഥലങ്ങളിലും പലതാണ് എന്നൊക്കെ നമ്മളും കേൾക്കുന്നുണ്ട്. പക്ഷേ കുടുംബശ്രീ എന്ന് പറയുമ്പോൾ അതിന് കൃത്യമായിട്ടുള്ള ബൈലയുണ്ട്, അതിന് കൃത്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. അതിന് പ്രകാരം പ്രവർത്തിക്കുന്ന ഒരു ഒരു കാര്യമാണ് കുടുംബശ്രീ. അപ്പൊ നമ്മൾ അത് അതെ, എല്ലാ കാര്യങ്ങളും നിയമപരമായിട്ട് മുന്നോട്ട് പോകുന്ന നമ്മൾ സ്ത്രീകള് ഇങ്ങനെ സംസാരിക്കാനൊക്കെ പഠിക്കുന്നതൊക്കെ കുടുംബശ്രീ ഉള്ളതുകൊണ്ടാണ് ഇല്ലേ?
0: എത്രയോ നാളുകളായിട്ട് ഇതിൽ പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് എത്ര കാര്യമായിട്ടാണ് ഇതിന്റെ കാര്യങ്ങളെ കുറിച്ച് പറയുന്നത്?
2: അറിയാവുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് പൊടിതട്ടി എടുത്തതാണല്ലേ?
1: പൊടിതട്ടി എടുത്തല്ല, ഞാനിങ്ങനെ ഞാൻ പറഞ്ഞല്ലോ കണ്ണിന്റെ ബുദ്ധിമുട്ടായോണ്ട് എനിക്ക് രണ്ട് കണ്ണിനും കാഴ്ചയില്ല.
2: എന്റെ ഭർത്താവിന് കാഴ്ച അറിയാം.
1: ഓ, ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ ഇരുന്നപ്പം ജസ്റ്റ് എന്റെ മോന്റെ കൊച്ചു വന്ന രതീഷിന്റെ മോന്റെ പേര് രതീഷ് എന്നാണ്. ചെറുകുട്ടി ഇവിടെ വന്നിരുന്നപ്പൊ ഒന്ന് വിളിച്ചു നോക്കട്ടെ അച്ഛനെ, എന്നാ ഒന്ന് വിളിച്ചു
2: നോക്കിയോ.
1: അതാ ടീച്ചർ എന്തോ ചോദിക്കുന്ന നോക്കളെ, മാഡം ചോദിക്കുന്ന.
3: ഹലോ
2: ഹലോ, മോനെ ഏത് ക്ലാസ്സിലാ?
3: ഞാൻ 7-ൽ.
2: ഇനി എക്സാം ഉണ്ടോ?
3: ഇന്ന് എക്സാം ഇല്ലായിരുന്നു.
2: അല്ല, ഇനി ഉണ്ടോ? നാളെ ഉണ്ടല്ലേ. അപ്പൊ എക്സാമിന് പഠിക്കുകയാണോ അതോ ഫോണിൽ കളിക്കുകയാണോ അമ്മൂമ്മയുടെ ഒപ്പം? പാട്ടിട്ട് തരാം. ഏത് പാട്ടാ വേണ്ടേ കുഞ്ഞിനെ? ഈ പ്രായത്തില് കണ്ണീർ പൂവിന്റെ പാട്ടാണോ? എന്ത് പറ്റി?
0: പാട്ട് പാട്ടില്ലേ,
2: പഴയ പാട്ടിനോടുള്ള ഇഷ്ടമാണ് അല്ലേ?
0: പരീക്ഷ വരുമ്പോ ആരായാലും ചോദിച്ചു.
2: ഓക്കെ മോനെ, അപ്പൊ നമുക്ക് എന്തായാലും ആ പാട്ട് വെച്ചരാം കേട്ടോ.
0: ഈ പേര് ചെറുട്ടി എന്നാണ്.
2: ആ കുഞ്ഞിന്റെ പേരെന്താ? അത് പറഞ്ഞില്ല.
1: ശ്രീനന്ദ്.
2: ശ്രീനന്ദ്. ഓക്കെ. ആ അപ്പൊ 7-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ശ്രീനന്ദിന് വേണ്ടി കണ്ണീർ പൂവിന്റെ കവിളിൽ തലോടി എന്നുള്ള പാട്ട് നമ്മൾ വെക്കും.
0: അങ്ങനെ പറയരുത്, അമ്മയ്ക്ക് കൂടെ പാട്ട് കേൾപ്പിക്കണം.
2: ആ അമ്മയ്ക്ക് കേൾക്കണ്ടേ?
0: അല്ലെ, അമ്മ ചോദിക്കൂലേ എന്നെ തവിടെ എടുത്ത് വാങ്ങിച്ചാണ്? അമ്മമ്മയ്ക്കും ചെറുട്ടിക്കും എല്ലാവർക്കും വേണ്ടിട്ട് ആ പാട്ടിലേക്ക് പോ. എന്താ പറയുന്നത് മരണം?
2: ഓക്കേ, ആ പാട്ടിലേക്ക് പോ.
0: ഇത്രയും സമയം നമുക്ക് ഇത്രയും കാര്യങ്ങളൊക്കെ പറയാൻ പറ്റിയില്ലേ?
1: ഓ മേഡം, മേഡം ഇന്നത്തെ ദിവസം വന്നതിന് വളരെ സന്തോഷം.
2: താങ്ക് യു.
1: അതുപോലെ തന്നെ എന്റെ മധുജ സാറിനും അങ്ങനെ തന്നെയാണ്. നന്ദി, നമസ്കാരം.
0: അപ്പൊ കണ്ണീർ പൂവിന്റെ കവിളിൽ തലോടി കേൾക്കാം.
1: അതെ അതെ, ശരി സാർ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ശ്രോതാക്കൾക്ക് ഇനി കേൾക്കാം പോക്കുവയിൽ തത്സമയ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം.
1: പ്രിയ ശ്രോതാക്കളെ, ഒരു സായാഹ്നം സമാരംഭമാവുന്നതിന് മുമ്പുള്ള പോക്കുവയിൽ, ബുധനാഴ്ചത്തെ പ്രത്യേക പോക്കുവയിൽ, കാര്യങ്ങൾ സംസാരിച്ചും സല്ലപിച്ചും പാട്ടിലൂടെ കടന്നുപോകുമ്പോൾ സാർത്ഥകമാകുന്ന ഒരു പോക്കുവയിൽ നേരം. ചായയും സല്ലാപവും പാട്ടുമൊക്കെ ആവുമ്പോൾ അങ്ങേയറ്റം അതീവ ഹൃദ്യമായി തീരുന്ന ഒരു പോക്കുവയിൽ. ഇന്ന് പോക്കുവയിൽ നമ്മളോടൊപ്പമുള്ളത് വെള്ളനാട് ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDS ചെയർപേഴ്സൺ മെർലിനാണ്. മുൻ ഗ്രാമപഞ്ചായത്ത് അംഗമായിരുന്നു. ഒരു ശ്രോതാവ് നമ്മളോടൊപ്പം ചേരുന്നു, നമുക്ക് കേൾക്കാം. ഹലോ.
2: ഹലോ,
1: നല്ല നമസ്കാരം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് വെള്ളനാട് ഗ്രാമപഞ്ചായത്തിന്റെ CDS ചെയർപേഴ്സണായ മെർലിനാണ്. മെർലിനോട് നമസ്കാരം പറഞ്ഞ് സംസാരിക്കാം.
2: മെർലിന് പ്രത്യേകിച്ച് അഭിനന്ദനങ്ങൾ, കാരണം എന്റെ കൊച്ചാണ് മെർലിൻ.
3: ശശികല ആന്റി ഓർമ്മയുണ്ട്.
2: നമ്മള് ബാലസംഘം മുതല് അങ്ങോട്ടും മേലോട്ടും മേലോട്ടും നിന്റെ ഓരോ വളർച്ചയിലും ഭയങ്കര അഭിമാനം കൊള്ളുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. പിന്നെ നമ്മളെ കുടുംബശ്രീയിലെ വെള്ളനാട് പഞ്ചായത്തിലെ ഒരു ആദ്യകാല സജീവ പ്രവർത്തകയാണ്. കുടുംബശ്രീയില് നമുക്ക് പഴയൊരു തകൃതയുണ്ടായിരുന്നല്ലോ. അപ്പൊ അതിലൊരു അംഗമായി വർഷങ്ങളോളം പ്രവർത്തിക്കാൻ അവസരം ലഭിച്ച ഒരു വ്യക്തിയാണ്. അന്ന് ഞാനൊരു കോർഡിനേറ്ററായിട്ട് വെള്ളനാട് പഞ്ചായത്തിലെ എല്ലാ വാർഡിലുള്ള എല്ലാ കുടുംബശ്രീയിലും ഞാൻ പോയിട്ടുണ്ട്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വീട്ടുമുറ്റത്തൊരു ബാങ്ക് എന്നൊരു പേര് അന്വർത്ഥമാക്കണ ഒരു സമ്പ്രദായമായിരുന്നു ഇത്. ഇന്നും അങ്ങനെ തന്നെ. ഞാൻ ഇന്നും വെള്ളനാടൊക്കെ പോകുമ്പോ അന്ന് ഞാൻ പോയ കുടുംബശ്രീയിലുള്ള അംഗങ്ങൾ, കാരണം ഒരു പേര് പോലും ചോദിച്ചാൽ എണീറ്റ് നിന്ന് നാണത്തോടെ പറയും അത് എന്റെ സുമതി അല്ലെങ്കിൽ ശീല എന്ന് പറയുന്ന ആൾക്കാര്, ഇന്ന് സത്യം പറഞ്ഞ ഒരു ബാങ്കിൽ പോയ ബാങ്ക് ഉദ്യോഗസ്ഥരെ
3: സംസാരിച്ച്
2: എല്ലാ കാര്യങ്ങളും അറിയാം അവർക്ക്. അങ്ങനെ അവരെ ഈ നല്ല അവരെ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന് പറഞ്ഞ് പേര് അന്വർത്ഥമാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഇന്നും നടന്നു വരുന്നത്.
3: നമ്മുടെ കുടുംബശ്രീ പ്രസ്ഥാനത്തിന്റെ വളർച്ചയുടെ ഒക്കെ ഒരു അഭിമാനകരമായ നേട്ടങ്ങളാണത്.
2: ആ നേട്ടങ്ങളാണ് അത് കാണുമ്പോ നമുക്ക് സന്തോഷം തോന്നും. പക്ഷെ അവരൊക്കെ ഇന്ന് ഞങ്ങളുടെ കൂടെ അയൽക്കൂട്ടം ഉണ്ടായിരുന്നു. അതൊക്കെ ഇപ്പം ചില കാരണങ്ങളായിട്ടൊക്കെ പൊളിഞ്ഞു പോയി. ഞാൻ കഴിഞ്ഞ ADSന്റെ ചെയർപേഴ്സണായിരുന്നു നമ്മളെ വെള്ളനാട് ഈ എട്ടാം വാർഡിന്റെ. പിന്നെ ഇതൊക്കെ സംഘമൊക്കെ പോയപ്പോഴത്തേക്ക് ഞാനിപ്പം നിലവിൽ ഒന്നിലും അംഗമല്ല, എങ്കിലും അതിലെനിക്ക് സങ്കടമുണ്ട്. കാരണം നമ്മൾ അതിന്റെ പരിപാടികളിൽ പങ്കെടുക്കുകയും നല്ലോണം പ്രവർത്തിച്ച് അതിനെ വിജയിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന നമുക്ക് ഇങ്ങനെ ഒരു ഇത് വന്നപ്പോ ഭയങ്കര വിഷമമുണ്ട്. ഇല്ല മക്കളെ, പുതിയത് തുടങ്ങാന്ന് വെച്ചാൽ അതിന്റെ ഭാരവാഹിത്വം ഏറ്റെടുത്ത് നടത്താൻ ഇപ്പൊ ആരും തയ്യാറല്ല. അതാണ് പ്രശ്നം. ഒന്ന് ഞാൻ സംസാരിച്ചു നോക്കട്ടെ ബാക്കിയുള്ളവരോട്.
3: അതെ, നമുക്ക് സംസാരിച്ച് കൂട്ടായിട്ട് ചേർന്നേ നമുക്ക് പുതിയൊരു അയൽക്കൂട്ടം രൂപീകരിച്ച് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം, നന്നായിട്ട് പ്രവർത്തിക്കാം നമുക്ക്.
2: ഇടയ്ക്ക് മൂന്നാല് പേര് അങ്ങനെ പറഞ്ഞു, ഞാൻ പറഞ്ഞു ഞാൻ ചോദിച്ചു നോക്കട്ടെ. കാരണം ഞാനിങ്ങനെ ഈ എന്റെ വലിയ ചില ഇതായിരുന്നുണ്ട്, ഞാൻ ചിലപ്പോൾ ഇതിന്റെ സമയത്തിന് ഓടി എത്താൻ പറ്റൂല. എന്നാലും ഞാൻ ഉറിയാപ്പോട്ട് ഇറങ്ങിയിട്ട് ബസ്സിൽ നിൽക്കാതെ അടുത്ത ഒരു ഓട്ടോ വിളിച്ചുകൂടെ വരുമ്പോ ആകെ ഒന്നോ രണ്ടോ പേര് കാണും. ഇതിന്റെ ചുറ്റുവട്ടത്തുള്ളവർ പോലും സമയത്തിന് വരൂല.
3: അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത രീതിക്ക് നമുക്ക് നന്നായിട്ട് കുടുംബശ്രീ യൂണിറ്റുകളെ നമുക്ക് കൊണ്ടുപോകാം. ആദ്യം നമുക്ക് ഒരു 11 പേരൊക്കെ, അത് തന്നെ ആന്റി, നമുക്കൊരു 11 പേരെ കണ്ടുപിടിച്ച് ഒന്ന് ക്രമീകരിക്കുക. നമുക്ക് അപ്പോഴത്തേക്ക് ഞാനും വരാം, അവരോട് സംസാരിക്കാം, നമുക്ക് നല്ല രീതിക്ക് ഒരു അയൽക്കൂട്ടം രൂപീകരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാം.
2: എന്നിട്ട് ഞാൻ പറഞ്ഞു, ഞാന് പഞ്ചായത്തിന്റെ എന്ത് പരിപാടി ഇട്ടാലും ഞാൻ വരും, എനിക്കത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അങ്ങനെ ഞാൻ പറയും, പഞ്ചായത്തിൽ എന്ത് പരിപാടി ഇട്ടാലും ഞാൻ പോവാം. ചിലപ്പോ നിങ്ങൾ അയൽക്കൂട്ടം കൂടുമ്പോ ചിലപ്പോ ഞാൻ എവിടെയെങ്കിലുമൊക്കെ ആയി പോകും, ഓടി എത്താൻ കഴിയൂല എന്നൊക്കെ ഞാൻ പറഞ്ഞു. പക്ഷെ ആരും തയ്യാറില്ല. ഞാൻ ഇനി ഒന്ന് ശ്രമിച്ച് നോക്കട്ടെ.
3: ശ്രമിക്കണം, നമുക്ക് നന്നായിട്ട് കൊണ്ടുപോകാം. അയൽക്കൂട്ടങ്ങളെല്ലാം എപ്പോഴും വേണം നമുക്ക്.
2: കാരണം ഈ അപ്പോഴൊക്കെ ഞങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ടെന്നറിയാമോ, നിങ്ങൾ അന്ന് എവിടെയെങ്കിലും ഒരു 5000 രൂപ ലോണിന് പോയാ നിങ്ങൾ 5 ചെരുപ്പ് തേഞ്ഞാലും നിങ്ങൾക്ക് ഈ ലോണ് കിട്ടും.
3: ലോണിന്റെ കാര്യം മാത്രമല്ല, നമ്മള് ഒരു കാര്യമുണ്ടേ,
2: അങ്ങനെയല്ല, ലോണിന്റെ കാര്യം മാത്രമല്ല, ഞാൻ ഈ പറഞ്ഞ പിന്നോക്കമുള്ള കുറേ കാര്യങ്ങളുണ്ട്. എങ്കിലും അവസാന വാക്കായിരുന്നു നമ്മൾ പറയണ ഇങ്ങനെ ഒരു സംഭവമായിരുന്നു. കാരണം നമ്മൾ എവിടെയെങ്കിലും ഒരു ലോണിന് 5000 രൂപയ്ക്ക് നമ്മൾ ജാമ്യക്കാരെ കൊണ്ടുപോകണം, എത്ര പ്രാവശ്യം പോയാലാണ് നമുക്ക് ആ ഒരു 5000 രൂപ.
3: അത് മാത്രമല്ല, എന്റെ പറഞ്ഞു കൊടുക്കേണ്ട വേറൊരു കാര്യമുണ്ട്. ഇപ്പൊ കേൾക്കുന്ന എല്ലാവർക്കും പ്രയോജനമുള്ള ഒരു കാര്യമാണ്, നമുക്ക് ഒരുപാട് ബാങ്ക് അക്കൗണ്ടുകൾ കാണും. 1-2 അക്കൗണ്ടുകൾ എന്തായാലും കാണും, മിക്കവാറും അത് 0 ബാലൻസ് ആയിരിക്കും. ജോലി ഉള്ളവരുടേതാകട്ടെ, ഇപ്പോ GPay കൂടി വന്നതിന് ശേഷം എന്തായാലും എല്ലാവരും ഇങ്ങനെ ക്രയ വിക്രയം ചെയ്യുന്ന ആളുകളാണ്. അതേസമയം നമുക്കൊരു അയൽക്കൂട്ടത്തില് നമുക്കൊരു അക്കൗണ്ട് ഉണ്ടെങ്കിൽ എന്തായാലും അതിലെ സമ്പാദ്യം അവിടെ തന്നെ കാണില്ലേ. അപ്പൊ നമുക്കതൊരു നീക്കിയിരിപ്പാണ്. അങ്ങനെ ആ ഒരു നീക്കിയിരിപ്പ് ഉണ്ടാകണമെങ്കിൽ തീർച്ചയായിട്ടും ഓരോ സ്ത്രീയും ഓരോ അയൽക്കൂട്ടത്തിൽ അംഗമാകണം എന്ന് തന്നെയാണ് ഞാൻ
2: പറയുന്നത്.
3: ഈ കാര്യം കൃത്യമായ ആളുകളിലേക്ക് എത്തിക്കുക. അപ്പൊ നമുക്ക് നമ്മുടെ കയ്യിൽ ഒരു സമ്പാദ്യം ഉണ്ടാകും. എപ്പോഴായാലും നമുക്ക് കിട്ടേണ്ട തുകയാണത്. അതുകൊണ്ട് എല്ലാ സ്ത്രീകളോടും ഓരോ അയൽക്കൂട്ടങ്ങളിൽ ചേരുന്നതിന് വേണ്ടിയിട്ട് പറയണം, സാമ്പത്തിക ക്രമക്കേടുകൾ വരുന്നത് അവനവന്റെ പൈസ, നമ്മുടെ പൈസ കളഞ്ഞു പോകുമ്പോ, ഇല്ലെങ്കിൽ പോകുമ്പോ നമുക്കൊരു വേദന ഉണ്ടാകുമല്ലോ ഇല്ലേ. അത് മറ്റുള്ളവരുടെ പൈസ പോകുമ്പോഴും അതേ വേദന നമുക്കുണ്ടാകുമ്പോ അങ്ങനെ ഒരു സാമ്പത്തിക ക്രമക്കേട് ഉണ്ടാകില്ല. അപ്പൊ അങ്ങനെ ക്രമക്കേടുകളൊന്നും ഇല്ലാത്ത രീതിക്ക് നമുക്ക് ക്രമീകരിച്ച് നന്നായിട്ട് തന്നെ മുന്നോട്ട് പോകാം. അപ്പൊ ആന്റി അതിന്റെ ഒരു ശ്രമം നടത്തണം കേട്ടാ. ശരി ആന്റി,
2: ഓക്കെ. ഭയങ്കര സന്തോഷം സംസാരിക്കാൻ തോന്നിയത്, ഭയങ്കര സന്തോഷം.
3: ശരി ആന്റി,
2: അവിടെ ഉള്ള റേഡിയോയിലുള്ള ഈ കേൾക്കുന്ന ശ്രോതാക്കൾക്കും വേണ്ടി എല്ലാവർക്കും സന്തോഷം.
3: ഓക്കെ ആന്റിക്ക് ഏത് പാട്ട് വേണം?
2: എനിക്ക് ഞാനിപ്പോ സംഭവം എന്താണെന്നറിയാമോ, ഞാനിപ്പോ സുഖമില്ലാതെ വീട്ടില് റെസ്റ്റ് ആണ് കംപ്ലീറ്റ്ലി. അതാണ് ഇവിടെ ഈ സമയത്തൊക്കെ കാണുന്നത്. അങ്ങനെ ഉള്ളപ്പോഴാണ് ഞാൻ ഇതിന് വിളിക്കുന്നത്.
3: എന്തുപറ്റി?
2: ഞാന് ഒരു ബസ്സിന് വീണ്, എന്റെ നടുവിന് ഒരു ചെറിയ പൊട്ടലുണ്ട്. അങ്ങനെ കംപ്ലീറ്റ് റെസ്റ്റ് ഡോക്ടർ പറഞ്ഞൊക്കെയാണ്. ഇനി ഒരു 3 ആഴ്ചയിലും കിടക്കേണ്ടി വരും.
3: പിന്നെ എന്തായാലും വേഗം സുഖമാവട്ടെ. ആന്റി പറയുന്ന പാട്ട് നമുക്ക് വെച്ചുതരാം.
2: ഞാൻ നമ്മുടെ അന്നത്തെ സ്ഥിരം അവിടുത്തെ ഒരാളായിരുന്നു നമ്മുടെ വെള്ളനാട് നാരായണൻ സാറ്, നമ്മുടെ സമിതിയില്. അപ്പൊ സാറുമായിട്ട് നമ്മള് വലിയ കോൺടാക്ട് ആണ്. അപ്പൊ സാറിന്റെ ഏതെങ്കിലും ഒരു പാട്ടാണ് ഞാൻ മിക്കവാറും, ഒന്നിന് പൂച്ചൽ ഗാദർ ഇല്ലെങ്കിൽ വെള്ളനാട് നാരായണൻ സാറ്, ഏതെങ്കിലും ഒരു പാട്ടാണ് ഞാൻ ചോദിക്കണത്. ഇന്ന് ഞാൻ വെള്ളനാട് നാരായണ സാറിന്റെ ഏതെങ്കിലും ഒരു നല്ല പാട്ടാണ് ചോദിച്ചേക്കണം.
3: ഓക്കെ ആന്റി,
1: അപ്പൊ നമുക്ക് വെള്ളനാട് നാരായണൻ സാറിന്റെ ഏതെങ്കിലും ഒരു നല്ല പാട്ട്, നിന്നെ പുണരാൻ നീട്ടിയ കൈളിലോ സ്വരരാഗിണി എന്ന പാട്ട്, അല്ലെങ്കിൽ അതിനെ. പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് എന്ന് പറയുന്നത് ഇനിയും ഇതിൽ ചൂടി ഉണരും എന്ന് പറയുന്ന അതിമനോഹരമായ ഒരു പാട്ടാണ്. അധികം ആരും ശ്രദ്ധിക്കാതെ പോയ ഒരു പാട്ടാണ് ഇനിയും ഇതിൽ ചൂടി ഉണരും എന്ന് പറയുന്ന. പൗരുഷം എന്ന ചിത്രത്തിലേക്ക് വേണ്ടി എ ടി ഉമ്മർ സംവിധാനം ചെയ്ത് വെള്ളനാട് നാരായണൻ എഴുതിയ അതിമനോഹരമായ പാട്ടാണ്. അത് നമുക്ക് കേൾപ്പിക്കാം, എല്ലാവരും കേൾക്കട്ടെ. അപ്പൊ വിളിച്ചതിനുള്ള സന്തോഷം. മെറിനോട് ഒരിക്കൽ കൂടെ നന്ദി പറയാം.
2: ഓക്കെ
3: ആന്റി, ഓക്കെ.

0: പ്രിയ ശ്രോതാക്കളെ, പ്രത്യേക പോക്കുവയിലേക്ക് മടങ്ങിയെത്താം. പ്രത്യേക പോക്കുവയിലിൽ ഇന്ന് നമ്മളോടൊപ്പമുള്ളത് വെള്ളനാട് ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDS ചെയർപേഴ്സൺ മെറിലിനാണ്. മെറിലിൻ മുൻ ഗ്രാമപഞ്ചായത്ത് അംഗം കൂടിയാണ്, ജേർണലിസ്റ്റാണ്. ഇപ്പോൾ നമ്മളോടൊപ്പം പ്രത്യേക പോക്കുവയിലിൽ സ്നേഹപൂർവ്വം ഒപ്പം ചേരുന്നു. ഇപ്പോൾ ഒരു ശ്രോതാവ് നമ്മളോടൊപ്പം ചേരുന്നു, നമുക്ക് കേൾക്കാം. ഹലോ.
1: ഹലോ സാറേ, ഞാൻ നിർമ്മല കൊറളിയോട്.
0: ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് വെള്ളനാട് ഗ്രാമപഞ്ചായത്തിലെ CDS ചെയർപേഴ്സണായ മെറിലിനാണ്. മെറിലിനോട് സംസാരിക്കാം.
2: ഹലോ. ആ ഹലോ
1: മെറിലിൻ മാഡം,
2: നമസ്കാരം.
1: നമസ്കാരം.
2: എവിടുന്നാ വിളിക്കുന്നേ?
1: ഇവിടെ കൊറളിയോടെന്ന് പറയും, വലിയ മലക്കടുത്ത്.
2: വലിയ മലക്കടുത്ത്. എന്ത് ചെയ്യുന്നു?
1: ഞാൻ കൊത്ത പണിക്ക് കൈയാളായിട്ട് പോവുകയാണ്, കെട്ടിടത്തിന്റെ.
2: ഇന്ന് ജോലി ഉണ്ടായിരുന്നോ?
1: ഇന്ന് വെയിലായതുകൊണ്ട് പോയില്ല. കഴിഞ്ഞ പ്രാവശ്യം വിളിച്ചപ്പോ എനിക്ക് സൗണ്ട് ഒന്നും ഇല്ലായിരുന്നു സാറിനോട് സംസാരിക്കാൻ.
2: ആണോ? ഭക്ഷണമൊക്കെ കഴിച്ചോ?
1: ഭക്ഷണം കഴിച്ച് ഉറങ്ങിയിരുന്നു.
2: ഉച്ചമയക്കത്തിന്റെ ഇടയ്ക്കാണല്ലേ?
1: അതെ അതെ, അപ്പോഴാണ് മണി 3 ആയത്.
2: നമ്മുടെ പ്രോഗ്രാം സ്ഥിരം കേൾക്കാറുണ്ടോ?
1: പിന്നെ സ്ഥിരം കേൾക്കാറുണ്ട്, സ്ഥിരം അവിടെ തങ്ങുവാണ് ഞാന്.
2: അടിപൊളി. വേറെ എന്തൊക്കെയുണ്ട് വിശേഷം?
1: വിശേഷം, എനിക്ക് 2 മക്കളുണ്ട്, 2 മാരേജ് ആണ്.
2: പേരക്കുട്ടികളൊക്കെയോ?
1: പേരക്കുട്ടികള്. മൂത്തയാള് TTC ഇപ്പൊ 2 വർഷമായി. മോള് പിന്നെ ഇളയവള് ഇപ്പൊ പ്ലസ് വണ്ണിന് പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്നു.
2: ഓക്കെ.
1: മോൻ അവൻ 7ാം ക്ലാസ്സിൽ പരീക്ഷ എഴുതണ ഇപ്പൊ.
2: കൊച്ചുമക്കളൊക്കെ ഉണ്ടോ അടുത്ത്?
1: ഇല്ല ഇല്ല, ആരും ഇല്ല, ഞാൻ ഒറ്റയ്ക്കാണ് ഇവിടെ.
2: ഒറ്റയ്ക്കാണ്.
1: മോളങ്ങ് കരുനാഗപ്പള്ളിയിലാണ്, മോനെ ഇവിടെ മൂന്നാനകുഴിയിലും.
2: ഓക്കെ. വേറെ എന്തൊക്കെ ഉണ്ട് വിശേഷങ്ങള്? അയൽക്കൂട്ടത്തിന്റെ അംഗമാണോ?
1: അയൽക്കൂട്ടത്തിൽ അംഗമാണ്. ഞാൻ മൂന്നാനകുഴിയിലായിരുന്നു ഞങ്ങള്. അപ്പൊ പിന്നെ മോളെ കല്യാണം കഴിഞ്ഞ്, മോന്റെയും കല്യാണമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ അമ്മയുടെ കുടുംബമാണ് ഇവിടെ. ഞാൻ ഇങ്ങോട്ട് താമസമായി.
2: അപ്പൊ ഇവിടെ വന്നതിന് ശേഷം അയൽക്കൂട്ടത്തിൽ അംഗമല്ല?
1: ഉണ്ട്. അവിടെ 2000 ഞാൻ അവിടത്തെ കുടുംബശ്രീയുടെ സെക്രട്ടറി ആയിരുന്നു.
2: ഓക്കെ. ഇപ്പൊ പ്രവർത്തിക്കുന്നതിൽ അംഗമാണോ അതോ ഭാരവാഹി?
1: ഇപ്പൊ എനിക്ക് അങ്ങനെ പോവാമെന്നുള്ള സാഹചര്യം ഇല്ല. രാത്രിയാവും ഞാൻ വരുമ്പോ. 5 ദിവസമാണ് ഇവിടെ.
2: ഞായറാഴ്ചയും ജോലി ഉണ്ടാവോ?
1: ഇല്ല ഇല്ല, ഇവിടെ ഞാൻ പോവേ ഉള്ളൂ.
2: അംഗമായിട്ടാണ്. കൃത്യമായിട്ട് പോകുന്നുണ്ടോ?
1: സ്ഥിരമായിട്ട് പോകും. ഞായറാഴ്ച ഓപ്പണല്ലേ?
2: ഓക്കെ.
1: അതുകൊണ്ട് പോകും.
2: വേറെ എന്തൊക്കെയുണ്ട്?
1: വേറെ വീട്ടിലാരൊക്കെ ഉണ്ട്?
2: എന്റെ വീട്ടില് അമ്മ, ഡാഡി, 2 സഹോദരിമാര്. കല്യാണം, അവരുടെ കല്യാണം കഴിഞ്ഞു, എന്റെ കല്യാണവും കഴിഞ്ഞു. ഹസ്ബൻഡ് ജോലിക്ക് പോയിരിക്കുകയാണ്. അത്രേ ഉള്ളൂ, കുഞ്ഞുങ്ങളൊന്നും ആയില്ല.
1: എന്റെ കൊച്ചുമോളെ തന്നെ കല്യാണ പ്രായമായി അവൾക്ക്. പിന്നെ വേറെ എന്തൊക്കെ ഉണ്ട് വിശേഷം?
0: കൂടുതൽ പറഞ്ഞ മെറിലിന് അങ്ങോട്ട് കയറി പിന്നെ നിർമ്മല അമ്മമ്മ എന്ന് വിളിക്കും.
1: അമ്മമ്മ എന്ന് വിളിച്ചാലും കുഴപ്പമൊന്നുമില്ല, എല്ലാരും അമ്മാമ തന്നെ വിളിക്കുന്നത്.
2: ആണ്? അതിൽ സന്തോഷേ ഉള്ളു അല്ലേ?
1: സന്തോഷല്ലേ, നീ ഭയങ്കര ഇഷ്ടമാണ്.
2: ഓക്കെ. പിന്നെ നമ്മുടെ ഉത്സവങ്ങളൊക്കെ കഴിഞ്ഞോ അവിടെ? അവിടെ
1: ഇവിടെ ഞാൻ അങ്ങനെ ഉത്സവത്തിന് പോവാറില്ല.
2: ഇല്ല. ഓക്കെ.
1: അതെല്ലാം ചെറിയ പ്രായത്തിലായിരുന്നു. ഇപ്പൊ ഒന്നിനും പോവാനുള്ള
2: ഒന്നിനും പ്രായം ഒരു തടസ്സമല്ല, അതാണ് നമ്മൾ ആദ്യം അയൽക്കൂട്ട അംഗങ്ങള് മനസ്സിലാക്കേണ്ട ഒരു കാര്യം.
1: പ്രായമല്ല മോളെ, എനിക്ക് ഒരു ആക്സിഡന്റ് ആയി, 2 മുട്ടിനും പ്രശ്നമാണ്. അങ്ങനെ ഒരുപാട് നടക്കാനും പിന്നെ ജോലിക്ക് സ്ഥിരമായിട്ട് അങ്ങ് പോണതുകൊണ്ട് വലിയ ഭാരങ്ങളൊന്നും എടുക്കാനൊന്നും ഇപ്പോഴും പറ്റൂല.
2: എന്നാലും നമ്മള് ജോലിക്ക് വേണ്ടി പോകുന്നു. അപ്പൊ അത് നമുക്ക് ഒരു ഇൻകം ഉള്ളത് കൊണ്ടല്ലേ നമ്മള് പോകുന്നത്. അപ്പൊ അതിന്റെ ഇടയിൽ
1: അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്.
2: അതെ, അതുപോലെ തന്നെ നമുക്ക് അല്പ വിനോദത്തിന് കൂടിയുള്ള ഒരു സമയം. ദേഹവേദന രോഗങ്ങളൊക്കെ ഇരുന്നോട്ടെ,
1: അതിനൊപ്പം ഇവിടെ കിടന്നത്
2: അത് തന്നെ. അപ്പൊ നമ്മൾ അല്പ വിനോദത്തിന് കൂടി സമയം കണ്ടെത്തണം കേട്ടോ.
1: കൊച്ചുമോളിപ്പൊ വരും, അപ്പൊ പറഞ്ഞു തിരുവനന്തപുരം ജില്ല മൊത്തം കൊണ്ട് കാണിച്ചു.
2: അതാണ് ചെറിയ ചെറിയ യാത്രകൾ നടത്തുക. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം. നമ്മുടെ മനസ്സിന് സന്തോഷം കിട്ടുന്ന കാര്യങ്ങൾ ചെയ്യണം. അത് നമ്മൾ മറ്റുള്ളവർക്ക് സന്തോഷം ഉണ്ടാക്കി കൊടുക്കുന്നതിന് പുറമെ നമുക്ക് എങ്ങനെ സന്തോഷിക്കാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ കൂടി നോക്കുക. നമുക്ക് ചിലപ്പോൾ ഒരു ഐസ്ക്രീം കഴിക്കുമ്പോൾ നല്ല സന്തോഷമായിരിക്കും, പക്ഷെ തോന്നും എനിക്ക് ഇത്രയും വയസ്സായില്ല, ഞാൻ ഇനി എന്തിനു ഐസ്ക്രീം കഴിക്കണം, എന്റെ കുട്ടിയൊക്കെ വാങ്ങിച്ചു കൊടുക്കേണ്ടതല്ലേ എന്ന് തോന്നും. പക്ഷേ നമ്മളതവിടെ കഴിക്കുക, കഴിക്കുമ്പോഴായിരിക്കും നമുക്ക് ആ ഒരു സന്തോഷം നമുക്ക് കിട്ടണ്ടേ. അപ്പൊ അത് അങ്ങനെ തന്നെ മധുരം നുണഞ്ഞുകൊണ്ട് തന്നെ നിങ്ങളുടെ വാർദ്ധക്യം സന്തോഷമായിട്ടിരിക്കുക. ഏത് പാട്ട് വേണം?
1: എനിക്കിന്ന് ഭാര്യ എന്ന ചിത്രത്തിലെ കണ്ണാടി പുഴയുടെ തീരത്ത് നിൽക്കുന്ന കണിക്കൊന്ന പൂവണിഞ്ഞോന്നുള്ള
2: ആ പാട്ട് വേണം അല്ലേ? അപ്പൊ അത് എന്തായാലും ആ പാട്ട് വെച്ചുതരാം. വിളിച്ചതിൽ വളരെ സന്തോഷം. ആ പാട്ട്
1: മെർലി മാഡത്തിനും ബദുജൻ സാറിനും പിന്നെ കേട്ടോണ്ടിരിക്കുന്ന എല്ലാവർക്കും പിന്നെ എന്റെ കൊച്ചുമകള് അഞ്ജനയ്ക്കും വേണ്ടി
2: ഡെഡിക്കേഷൻ.
0: പൂത്തുലഞ്ഞു നിൽക്കുന്ന സർവ്വ കണിക്കൊന്നകൾക്കും വേണ്ടിയിട്ടും.
1: അതെ അതെ അതെ, പൂത്തുലയാൻ തുടങ്ങി കണിക്കൊന്ന്.
2: വിഷു ആവുമ്പോ കണിക്കൊന്ന് കിട്ടിയാ കൊള്ളാം.
1: അല്ല, വിഷുവിന് മുമ്പേ ഇപ്പൊ പൂ തുടങ്ങി.
2: അതെ, തുടങ്ങി പൂണ്ട് പൂണ്ട്.
0: അപ്പം വിളിച്ചതിലുള്ള സന്തോഷം, മെർലിനോട് നന്ദിയും സ്നേഹവും ഒക്കെ പറയാം.
1: മെർലിൻ മാഡത്തിന് നമസ്കാരം, മധുജ സാറിന് നമസ്തേ,
2: താങ്ക് യു.
1: പിന്നെ എല്ലാവർക്കും കരുണാസാഗറിലുള്ള എല്ലാവർക്കും നമസ്തേ പറയുന്നു.
0: ശരി, എല്ലാവരും സ്വീകരിച്ചിരിക്കുന്നു. പാട്ടിലേക്ക് പോകാം.
1: ഓക്കെ
0: ശരി.

0: പ്രിയ ശ്രോതാക്കളെ, പ്രത്യേക പോക്കുവയിലേക്ക് നമുക്ക് തിരികെ എത്താം. ഇന്ന് പ്രത്യേക പോക്കുവയിൽ നമ്മളോടൊപ്പമുള്ളത് മുൻ ഗ്രാമപഞ്ചായത്ത് അംഗവും വിളനാട് ഗ്രാമപഞ്ചായത്തിന്റെ കുടുംബശ്രീ CDS ചെയർപേഴ്സണുമായ മെർലിനാണ്. ഇപ്പോൾ നമ്മളോട് ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്, നമുക്ക് കേൾക്കാം. ഹലോ.
1: ഹലോ സാർ, നമസ്കാരം.
0: നല്ല നമസ്കാരം. ഇന്ന് നമ്മളോടൊപ്പമുള്ള അതിഥി, പ്രത്യേക പോക്കുവയിലെ അതിഥി, മെർലിനാണ്. മെർലിൻ കുടുംബശ്രീ CDS ചെയർപേഴ്സൺ ആണ്, സംസാരിക്കാം.
2: ഹലോ, നമസ്കാരം.
1: നമസ്കാരം.
2: സുഖമായിരിക്കുന്നു. ആരാണെന്ന് പറയാവോ?
1: ഉത്തരംകോടുന്ന് വത്സലയാണ്.
2: ഉത്തരംകോടുന്ന് വത്സല. വത്സല ആന്റി, എന്ത് ചെയ്യുന്നു? ജോലിക്കൊന്നും പോകുന്നില്ല?
1: ഇല്ല.
2: ആണ്? ഓക്കെ. ഭക്ഷണമൊക്കെ കഴിച്ചോ?
1: ഭക്ഷണം
2: കഴിച്ചായിരുന്നു. കഴിച്ചായിരുന്നു. വീട്ടിൽ ആരൊക്കെ ഉണ്ട്?
1: വീട്ടില് ഞാനും എന്റെ ഞാൻ മക്കളൊട്ട് ഒരു മോളൊട്ടാണ് നിക്കുന്നത്. എന്റെ ഭർത്താവ് മരിച്ചിട്ട് 10 മാസമായിരുന്നു.
2: അങ്ങനെ
1: ഞാൻ മോളോടെ നിക്കുന്നതാണ്.
2: കുടുംബശ്രീ അംഗമാണോ?
1: അംഗമായിരുന്നു. നേരത്തെ ഒരു ശ്രോതാവ് പറഞ്ഞ പോലെ നമ്മളെ സംഘത്തിലുള്ള ആൾക്കാർ ലോണൊക്കെ എടുത്തു പോയി, അതെല്ലാം പൊളിഞ്ഞു.
2: സംഘം പൊളിഞ്ഞു പോയോ?
1: ഓ, ലിങ്കേജ് വായ്പയും സമ്പാദ്യ ലോണൊക്കെ എടുത്തിട്ട് അടയ്ക്കാതെ പൊളിഞ്ഞു.
2: അതൊരു കാര്യം ചെയ്യുക, നമുക്ക് അവിടെ CDS അംഗം ഉണ്ടാകും, ADS അംഗങ്ങളുണ്ട്, നമ്മുടെ പഞ്ചായത്ത്
1: മെമ്പറോട് പറഞ്ഞിരിക്കുന്നു.
2: അത് തന്നെ അതിന്റെ എല്ലാ കാര്യങ്ങളും നിയമപരമായിട്ട് തന്നെ നീങ്ങുക. അപ്പോ CDS അംഗത്തിനോട് കൃത്യമായിട്ടും കാര്യം പറയുക. CDS അംഗം വഴി ചെയർപേഴ്സണോടൊക്കെ സംസാരിച്ചിട്ട് ആ കാര്യങ്ങൾ പരിഹരിക്കാൻ നോക്കുക കേട്ടോ.
1: 5-6 മാസമായി
2: അത് തന്നെ. അവരോട് കൃത്യമായിട്ട് അത് പറഞ്ഞാൽ മതി. അപ്പോ നിയമപരമായിട്ടുള്ള കാര്യങ്ങള് മീറ്റിംഗ് ഒക്കെ കൂടി അതിനത് അതനുസരിച്ച് അത് പരിഹരിക്കാൻ കഴിയുന്ന കാര്യങ്ങളേ ഉള്ളൂ. വേറെ എന്തൊക്കെ ഉണ്ട്?
1: വേറെ ഒന്നുമില്ല.
2: കൊച്ചുമക്കളൊക്കെ ഉണ്ടോ?
1: കൊച്ചുമക്കളല്ല, വലുതായത് തന്നെ.
2: എല്ലാരും വലുതായി അല്ലേ?
1: രണ്ട് പെൺമക്കളാണ്, രണ്ടുപേരെ കല്യാണം കഴിഞ്ഞു.
2: അത് തന്നെ. അവർക്ക്
1: ചെറിയ കുട്ടികളുണ്ട്, 4 പേര്.
2: 4 പേരൊക്കെ ഉണ്ട്. അപ്പൊ ചെറുമക്കളോടൊക്കെ സന്തോഷമായിട്ടിരിക്കുന്നു അല്ലേ?
1: അതെ.
2: വേറെ എന്തൊക്കെ ഉണ്ട് വിശേഷങ്ങള്?
1: വിശേഷങ്ങളൊന്നും
2: ഇല്ല. അപ്പൊ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അങ്ങനെ നമ്മുടെ പാട്ടൊക്കെ കേട്ട് അങ്ങനെ സന്തോഷമായിട്ടിരിക്കുകയാണ് അല്ലേ?
1: ശ്രോതാവാണ്,
2: സ്ഥിര ശ്രോതാവാണ്.
1: സാറിന് ടീച്ചറിനൊക്കെ എന്നെ അറിയാം?
2: അറിയാം. ഓക്കെ, ഇടയ്ക്ക്
0: തീർച്ചയായിട്ടും അറിയാം.
1: സാറാണ് എന്റെ മനസ്സിന് ഇത്രയും ക്ലിയർ ആക്കി തന്നു.
2: ഓക്കെ, നമ്മുടെ എല്ലാ ആളുകൾക്കും ഒരു സപ്പോർട്ടൊക്കെ കൊടുക്കുന്നതിന് വേണ്ടിട്ട് നമ്മുടെ കരുണാസായി അങ്ങനെ നിലനിൽക്കുകയാണ്. എല്ലാവരുടെ പ്രാർത്ഥനയൊക്കെ കൂടെ ഉണ്ടാവണം. നമുക്ക് ഒരുപാട് ആളുകൾക്ക് ജീവിതത്തിലേക്ക് മടങ്ങി വരുന്നതിന് വേണ്ടിട്ട് ഒക്കെ ഉള്ള ഒരു പ്രവർത്തനമാണ് കരുണാസായി കാഴ്ചവെക്കുന്നത്, അറിയാലോ അല്ലേ?
1: അതെ.
2: അപ്പോ ഏത് പാട്ടാ ആഗ്രഹിക്കുന്നത് കേൾക്കാൻ വേണ്ടി?
1: പേന്മാവൻകൊമ്പത്തിലെ കള്ളിപ്പൂങ്കുയിലെ.
2: കള്ളിപ്പൂങ്കുയിലെ. ഓക്കെ, ലാലേട്ടന്റെ പാട്ട്.
1: എന്റെ മാഡത്തിനും സാറിനും കർണാസായിലുള്ള എല്ലാവർക്കും സമർപ്പിക്കുന്നു.
2: ഓക്കെ, അപ്പൊ അവിടുത്തെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞതുപോലെ CDS ചെയർപേഴ്സണെ ഒക്കെ കണ്ടിട്ട് പ്രശ്നങ്ങളൊക്കെ ഒന്ന് പരിഹരിച്ച്
1: നമ്മള് പഞ്ചായത്ത് പ്രസിഡന്റോടെയും പിന്നെ വൈസ് പ്രസിഡന്റോ ഒക്കെ പറഞ്ഞിട്ടുണ്ട്.
2: അത് തന്നെ. ഈ തെരഞ്ഞെടുപ്പൊക്കെ അവരുടെ തിരക്കൊക്കെ ഒന്ന് കഴിഞ്ഞിട്ടേ അത് തന്നെ നന്നായിട്ടൊന്ന് കുടുംബശ്രീ യൂണിറ്റിനെ മുന്നോട്ട് കൊണ്ടുപോകണം കേട്ടോ. നമുക്ക് എല്ലാവർക്കും
1: കൂടുതൽ
2: വേണം,
1: നമുക്കൊക്കെ എല്ലാവർക്കും കൂടുതൽ പൈസകളൊന്നും ആയി, 10-20 രൂപ.
2: അപ്പൊ നമ്മുടെ പൈസ നമുക്ക് തിരിച്ചെടുക്കണ്ടേ സമ്പാദ്യം? അപ്പൊ അതിന് വേണ്ടിട്ട് എല്ലാവരും ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കണം കേട്ടോ. ഓക്കെ.
0: എന്നിട്ട് വേണം ഞങ്ങൾക്ക് പരിപ്പോടാൻ ചേരാൻ.
2: ഓക്കെ, വേറെ
0: പാട്ട് പറഞ്ഞോ?
2: പാട്ട് പറഞ്ഞു
0: പറഞ്ഞു. അപ്പൊ വളരെ സന്തോഷം. മെർലിനോട് ഒരു സ്നേഹാന്വേഷണം ഒരിക്കൽ കൂടെ പറഞ്ഞിട്ട് നമുക്ക് പാട്ടിലേക്ക് പോവാം.
1: മാഡത്തിന് നന്ദി, നമസ്കാരം.
2: താങ്ക് യു.
0: ശരി, അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാവേ. ശരി.

0: പ്രിയ ശ്രോതാക്കളെ, പ്രത്യേക പൂക്കുവയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പമുള്ളത് വിളനാട് ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDS ചെയർപേഴ്സൺ മെറിലിനാണ്. മെറിലിൻ മുൻ ഗ്രാമപഞ്ചായത്ത് അംഗം കൂടിയായിരുന്നു. വളരെ അഭിമാനത്തോടെ പരിചയപ്പെടുത്തുന്നത് ഒരു ജേർണലിസ്റ്റ് എന്ന നിലയിൽ കൂടെയാണ്. അപ്പൊ ഇന്ന് ശ്രോതാക്കൾക്ക് വിളിക്കാം, ഒരിക്കൽ കൂടെ പറയാം, വിളിക്കേണ്ട നമ്പർ 8891884912. ഒരു ശ്രോതാവിന്റെ ഫോൺ ചെവിയിൽ ചേർത്ത് വയ്ക്കുമ്പോൾ കേൾക്കുന്നത് ഒരു ഗ്രാമത്തിന്റെ പ്രതീകമായ ഒരു പൂങ്കോഴി കൂകുന്ന ശബ്ദമാണ്. ഒരു കാര്യം ഓർമ്മ വരുന്നത് എന്ന് പറയുന്നത്, കുറേ നാളുകൾക്ക് മുമ്പ് നഗരാരവങ്ങൾക്കിടയിൽ നിന്നൊരു സുഹൃത്ത് എന്നെ വിളിക്കുമ്പോൾ എന്റെ വീട്ടിൽ കോഴി കൂകുന്ന ശബ്ദം കേട്ടിട്ട് അയാൾ എന്നോട് ചോദിച്ചത് നിങ്ങളുടെ വീട്ടിൽ കോഴിയുണ്ടോ എന്നാണ് ചോദിച്ചത്. അപ്പൊ എന്നിട്ട് ആ ഫോണിലൂടെ കോഴി കൂകുന്ന ശബ്ദം അവരുടെ മക്കളെയൊക്കെ വിളിച്ച് കേൾപ്പിച്ചത് ഞാൻ ഇന്നും വളരെയധികം എന്താണ് അത്ഭുതത്തോടുകൂടിയാണ് കേൾക്കുന്നത്. ഇപ്പോ അത് ഗ്രാമത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. അപ്പൊ ഒരു വളരെ ഗ്രാമത്തിൻ പുറത്തു നിന്ന് ഇതാ ഒരു ശബ്ദം നമ്മളെ തേടി വരുന്നു. ഒരു ശ്രോതാവ് നമ്മളോട് സംസാരിക്കുന്നു, നമുക്ക് കേൾക്കാം. ഹലോ.
1: ഹലോ സാറേ, ഞാൻ കള്ളിമൂട്ടിൽ നിന്ന് സുധയാണ്.
0: വെള്ളറട കള്ളിമൂട്ടിൽ നിന്ന് സുധയാണ്. ഞാൻ പറഞ്ഞ ശരിയല്ല, അവിടെ എവിടെയോ ഒരു കോഴി കൂകുന്നില്ലേ?
1: കോഴി നമ്മളെ വീട്ടിലുണ്ട് സാറേ, രണ്ട് പൂവാൻ കോഴിയാണ്.
0: അതിന്റെ കൂകലാണ് കേൾക്കുന്നത്, ഭയങ്കര സന്തോഷം.
1: രണ്ട് മക്കളേക്കുന്നു വലുത്, രണ്ടാ മക്കളേക്കുന്നു.
0: മക്കളെ പോലെ സ്നേഹിക്കുകയാണല്ലേ.
1: എന്റെ മോളെ മക്കൾക്ക് ഇന്നാൾ അഞ്ചു കുഞ്ഞു കൊടുത്തു. അപ്പൊ എന്റെ മക്കള് പറയുന്നത് അമ്മ അമ്മമ്മ അഞ്ചും പൂവാൻ കോഴിയായിരുന്നു. അപ്പോഴേ എന്നിട്ട് പറയുന്നത് അമ്മമ്മക്ക് അമ്മമ്മക്ക് മാമ അവിടെ ഇല്ലാത്തോണ്ടാണ് അമ്മമ്മ വെച്ച കോഴിക്കുഞ്ഞ് എല്ലാം ആണായി പോയതെന്ന്.
0: എന്തായാലും കോഴികളെ മക്കളെ പോലെ സ്നേഹിക്കാൻ കഴിയുന്നത് ഗ്രാമീണർക്ക് മാത്രമാണ്. ഇനി നഗരത്തിലുള്ളവർ അടിക്കാൻ നിന്നാലും ഞാൻ പറയുള്ളത് പറയന്നെ ചെയ്യും. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഗ്രാമപഞ്ചായത്ത് മുൻ ഗ്രാമപഞ്ചായത്ത് അംഗവും ഇപ്പോ കുടുംബശ്രീ CDS ചെയർപേഴ്സണുമായ മെറിലിനാണ്. മെറിലിനോട് സംസാരിക്കാം കേട്ടോ സുധയ്ക്ക്.
2: ഹലോ.
1: ഹലോ മാഡം, എനിക്ക് നേരത്തെ കുടുംബശ്രീ ഉണ്ടായിരുന്നു.
2: നമസ്കാരം.
1: നമസ്കാരം.
2: പറയണം.
1: നേരത്തെ എനിക്ക് കുടുംബശ്രീ ഉണ്ടായിരുന്നു. എനിക്ക് ഒരു പ്രത്യേക ബുദ്ധിമുട്ട് കൊണ്ട് ആ സംഘത്തിൽ പോവാൻ താല്പര്യം ഇല്ലാത്തോണ്ട് ഞാൻ അതിനെ എഴുതി വാങ്ങിച്ചു. ഇപ്പം ഇല്ല. അപ്പം അതിന് പോണോന്ന് ആഗ്രഹമുണ്ട്. അതെങ്ങനെയാണ് എന്നുള്ള ചോദിക്കാനാണ്.
2: പുതിയൊരു അയൽക്കൂട്ടത്തിൽ ചേരണമെന്ന അതിയായ ആഗ്രഹത്തോടെ ഇരിക്കുകയാണ് അല്ലേ?
1: ഇരിക്കാണ്. അപ്പൊ ഞാൻ എന്റെ ഭർത്താവിന്റെ ചോദിച്ചപ്പോഴും പറഞ്ഞു ശരി, ആ തൊഴിലുറപ്പിന് പോണോണ്ട് അവിടെ ആരോടെങ്കിൽ ചോദിച്ചു പോ.
2: തൊഴിലുറപ്പ് അംഗമായിരിക്കുന്ന ആളുകള് കൃത്യമായിട്ടും അയൽക്കൂട്ട അംഗമായിരിക്കണമെന്ന നിബന്ധനയുണ്ട്. അപ്പോ ഒരു കാര്യം ചെയ്യുക, നിങ്ങളുടെ ഈ തൊഴിലുറപ്പില് നിങ്ങൾക്ക് കൂട്ടുകാരികളൊക്കെ ഉണ്ടാവുമല്ലോ, അവരോടൊപ്പം ചേർന്നിട്ട് അവരോട് ആർക്കെങ്കിലും ഒക്കെ അയൽക്കൂട്ടങ്ങൾ ഇല്ലാത്ത ആളുകളുണ്ടോ എന്ന് ചോദിക്കുക. ഇല്ലാത്തവർക്കൊപ്പം ചേർന്ന് ഒരു 11 പേര് ഉണ്ടെങ്കിൽ അവര് ചേർന്നിട്ട് ഒരു അയൽക്കൂട്ടം രൂപീകരിക്കുക. ഇനി അങ്ങനെ ആളുകളില്ല, അപ്പൊ നമുക്ക് എന്ത് ചെയ്യുക? ആളുകള് ഈ അയൽക്കൂട്ടം ചേർന്നിട്ടുള്ള ആള് ഫ്രണ്ട്സ് ഉണ്ടാവുമല്ലോ, കൂട്ടുകാര്, അവരോട് ചോദിക്കുക. അവരോട് ചോദിച്ചിട്ട് നിങ്ങളുടെ അയൽക്കൂട്ടത്തിൽ ഒഴിവുണ്ടെങ്കിൽ എന്നെയും കൂടെ ചേർക്കാവോ എന്നുള്ളത് ചോദിക്കുക. അപ്പൊ അവരവരുടെ അയൽക്കൂട്ടത്തിൽ അത് സംസാരിക്കും. അതിനുശേഷം അതിനകത്തേക്ക് ചേരാം. ഇപ്പോട്ടെ, ഇനി എങ്ങനെയൊന്നും വേണ്ട, നിങ്ങളുടെ പഞ്ചായത്ത് അംഗത്തിനോട് പഞ്ചായത്ത് മെമ്പറോട് ചോദിക്കുക, മെമ്പറെ നിങ്ങളുടെ നമ്മൾക്ക് എനിക്കൊരു അയൽക്കൂട്ടത്തിനകത്തേക്ക് ചേരണമെന്നുണ്ട്, ഏതെങ്കിലും എവിടെയെങ്കിലും ഒഴിവുണ്ടെങ്കിൽ ഒന്ന് പറയണമെന്ന് പറയണം. അവർക്കറിയാൻ കഴിയും. പിന്നെ ADS അംഗം CDS അംഗം ഒക്കെ ഉണ്ട് നമ്മുടെ വാർഡില്, അവരെയൊക്കെ അറിയാവോ? അവരോട് പറഞ്ഞിരുന്നാലും മതി.
0: ഇനി അതല്ല, പഴയ ഇതിലേക്ക് തിരിച്ചു പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ വിളിച്ചു പറയാം. വേണോ? പഴയതിലേക്ക് തിരിച്ചു പോകണമെന്നുണ്ടോ? പഴയതിലേക്ക് തിരിച്ചു പോകണമെന്നുണ്ടോ? നേരത്തെ എഴുതി വാങ്ങിയ സാങ്കേതിക ബുദ്ധിമുട്ടുകളാൽ അവിടുന്ന് എഴുതി വാങ്ങി.
1: അത് എനിക്കൊരു സാഹചര്യം ആയതുകൊണ്ട് അവരെ വീട്ടിൽ പോവാൻ എനിക്ക് താല്പര്യം ഇല്ലാത്തതാണ് സാറേ.
0: അപ്പൊ ഇനി അതിലേക്ക് തിരിച്ചു പോകാൻ താല്പര്യമില്ലല്ലോ.
1: ഇനി തിരിച്ചു പോകാൻ താല്പര്യമില്ല. അവരെ വീട്ടിൽ പോവാൻ എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഒരു ചെറിയ കാര്യമുണ്ട്,
0: നേരിട്ടൊക്കെ നമുക്ക് ഒരു കാരണവശാല റേഡിയോ കൂടെ പറയാൻ പാടില്ല.
2: പോട്ടെ. അപ്പോ അത് കഴിഞ്ഞ കാര്യമല്ലേ. അപ്പൊ നമുക്ക് പുതിയ അയൽക്കൂട്ടം ഒന്നുകിൽ അത് രൂപീകരിക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഉള്ള ഒരു അയൽക്കൂട്ടത്തിലേക്ക് ചേരുക. അത് ഏറ്റവും എളുപ്പ വഴി ADS അംഗത്തിനോടോ CDS അംഗത്തിനോടോ ചോദിക്കണം, അവർക്ക് കൃത്യമായിട്ട് അറിയാൻ കഴിയും. ഓക്കെ. വേറെ കോഴികളല്ലാതെ വേറെ എന്തെങ്കിലും ഉണ്ടോ വീട്ടില്?
1: കോഴി മാത്രമേ ഉള്ളൂ, വേറെ പട്ടിയുണ്ട്, പൂച്ചയുണ്ട്.
2: പട്ടിയും പൂച്ചയൊക്കെ ഉണ്ട് അല്ലെ, കൂട്ടിനാളുണ്ട്.
0: ഇതിനൊക്കെ എന്തെങ്കിലും പേരുകൾ ഇട്ടിട്ടുണ്ടോ?
1: പട്ടിയുടെ പേര് കണ്ണയും കുത്തു.
0: കോഴിക്ക് പേരില്ല?
1: കുക്കുടുന്ന് ചക്കുടുന്നൊക്കെ വിളിക്കും.
2: കുക്കുടും ചക്കുടുന്നൊക്കെ വിളിക്കും അല്ലേ.
1: വേറെ ആരെയും വിളിക്കാനില്ല, ഞങ്ങൾ രണ്ടരേ ഉണ്ട് മാഡം.
2: ആ ഓക്കെ, വിളിക്കാൻ ആളുണ്ടല്ലോ.
1: അവരെന്നെ എന്റെ മക്കളുമാര്.
2: ഓക്കെ, തൊഴിലുറപ്പ് ഇന്ന് പണിയില്ലേ?
1: ഇല്ല മാഡം, പണി ഇനി അടുത്ത പണി 26-ന്റെ പണി തുടങ്ങിയാലേ ഉള്ളൂ.
2: ആണോ, 100 പണി തികച്ചില്ലേ?
1: ഇല്ല, നമ്മള് വെള്ളറിന്റെ പഞ്ചായത്തില് 100 പണി ആർക്കും ആയില്ല. രണ്ടുപേര് പോയെടുത്ത് മാത്രമേ, രണ്ടു പേര് അരി ഭർത്താവും പോയെടുത്ത് മാത്രമേ 100 പണി ആയുള്ളൂ
2: അല്ലേ?
1: പോയെടുത്ത് ആയില്ല.
2: ഓക്കെ, നിങ്ങക്ക് പണി തുടങ്ങാൻ കഴിഞ്ഞ വർഷം താമസിച്ചായിരുന്നോ?
1: ഇല്ല, അവിടെ ഈ പഞ്ചായത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങളായിരുന്നു, എന്തോ അഴിമതി എന്നോ അങ്ങനെയൊക്കെ. പിന്നെ
2: ഓക്കെ ഓക്കെ ഓക്കെ, വാർത്തകൾ. ഓക്കെ, അപ്പൊ ഇപ്പൊ നിങ്ങക്ക് എത്ര ജോലിയായി?
1: എനിക്ക് 82 ജോലിയായി.
2: 82 ജോലിയായി. ഇനി മാർച്ച് കഴിഞ്ഞിട്ടേ ഉള്ളൂ അല്ലേ?
1: അപ്പൊ
2: അടുത്ത വർഷം നമുക്ക് 100 പണി തയ്ക്കണം. നമ്മുടെ സർക്കാരിന്റെ 1000 രൂപ ബോണസ് വാങ്ങുക വേണം കേട്ടോ.
1: വാങ്ങാം മാഡം.
2: ഓക്കെ, ഏത് പാട്ടാ വേണ്ടേ?
1: മാഡം, പാട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു തമിഴ് പാട്ടാണ്. അത് എന്റെ മോ ഇല്ലാത്തോണ്ട് അവന് അവന്റെ പാണിലൊക്കെ കിടന്ന ഒരു നല്ല പാട്ട്, ഒരു സൊൽ സൊൽ സൊല്ലല്ല മിന്നും മിന്നും മിന്നല്ല എന്ന് പറഞ്ഞോണ്ട്.
0: ഏത് കാലത്തെ പാട്ടെന്നാണ് ഞാൻ ആലോചിച്ചോണ്ടിരിക്കുന്നത്?
2: മോന്റെ ഫോണിൽ മാത്രം കേട്ടിട്ടുള്ള
1: മോന്റെ ഫോണിന്റെ ഈ പാട്ട് ഞാൻ ഇപ്പോഴും അവൻ ഉള്ളപ്പോഴും ഈ പാട്ട് ആദ്യം കോൾ വരുമ്പോ ഈ പാട്ടാണ് ഇതായിട്ട് പറഞ്ഞത്. അപ്പൊ ഈ ഇടയ്ക്ക് ഞാൻ ഈ പാട്ട് കേട്ട്

0: ആതിരയാണ് എന്നെ വിളിച്ചോണത്തുള്ളത്.
1: എന്റെ പിള്ള
0: അവളാണ് എന്റെ മോളാണ്, അവളാണ് രാവിലെ, അവളാ ഇതൊക്കെയാണ് ഞാൻ രാവിലെ കേൾക്കും.
1: അതെ, അപ്പൊ അത് പിന്നെ
0: 6 മണിയാവുമ്പോ 6 മണിക്ക് മുമ്പ് ഞാൻ റേഡിയോ പിടിച്ചു നോക്കാം, അപ്പോഴവള് വരൂല്ല. പിന്നെ കുറച്ച് അല്പം കൂടെ കഴിയുമ്പോ അവള് വരും.
1: താമസിക്കുന്നില്ല എന്തോന്ന് ഷാർപ്പ്, 6 മണിക്ക് എത്തിക്കോളും.
0: ആ എത്തിക്കോളും, എന്നാലും ഞാൻ പിടിക്കും വെക്കുന്ന സമയത്ത് അവിടെ എത്തൂല, എനിക്ക് നേരത്തെ എത്തുറതി കൂടി പോകും.
1: ഷാനത്തിന് സത്യം മറന്നു പോരുത്, കട ഉറക്കത്തിൽ നിന്ന് അണയിച്ച് വരുന്നതെന്ന്. തീർച്ചയായിട്ടും, അപ്പൊ അതെന്റെ ഒരു വിഷമാണ്, കാരണം റേഡിയോ പറയാത്തത്. അപ്പൊ ഇപ്പൊ പറഞ്ഞല്ലോ എന്റെ പിള്ള എന്ന് പറഞ്ഞപ്പോ അതൊരു സന്തോഷമായി.
0: അവളെന്റെ പിള്ളയെന്ന് ഞാൻ ഇന്നാള് മേഡത്തിന്റെ അടി പറഞ്ഞു, എന്റെ പിള്ളക്കും കൂടെയാണ് പാട്ടെന്ന് ഞാൻ പറഞ്ഞു.
1: ശരി, രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞ രണ്ടാമത്തെ എന്റെ വിഷമം എന്ന് പറഞ്ഞ സ്റ്റേഷൻ മാറ്റി പൊറുക്കൂല.
0: പാട്ട് നമുക്ക് ക്ഷമിക്കാന്നുള്ള പാട്ട് ക്ഷമിക്കണം.
1: ശരി, തീർച്ചയായിട്ടും. അപ്പൊ ഇത്രയും നേരം സംസാരിച്ച മെർലിനോട് നന്ദിയും നമസ്കാരവും സ്നേഹവും സന്തോഷവും എല്ലാം അറിയിക്കണം. പറയണം
0: മെർലിൻ മോളെ, സന്തോഷം, നന്ദി,
2: താങ്ക് യു ആന്റി, സന്തോഷായിരിക്കണം കേട്ടോ.
0: ശരി,
2: ഓക്കെ.
1: അപ്പൊ നമുക്ക് തമിഴ് സുള്ളും ഗാനമാലകയ്ക്ക് വേണ്ടിയിട്ട് പോയാലോ.
0: ശരി,
2: ബൈ.

0: പ്രിയ ശ്രോതാക്കളെ, പ്രത്യേക പോക്കുവയിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി ഹൃദ്യമായ സ്വാഗതം. ചായയും സല്ലാപവുമായിരിക്കുന്ന ഈ പോക്കുവയിൽ നേരത്ത് വിളിക്കുക, സല്ലപിക്കുക, സംസാരിക്കുക, പാട്ടുകൾ കേൾക്കുക എന്നൊക്കെ വെച്ചാൽ എത്രമാത്രം ഹൃദ്യമായിരിക്കുന്നു എന്നുള്ളതാണ്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഹൃദയത്തോട് ഹൃദയം ചേർത്തു വെച്ച് പാട്ടും കൂട്ടുമായി നിങ്ങൾ ഞങ്ങളെ സ്നേഹിക്കുന്നു, ഞങ്ങൾ നിങ്ങളെയും സ്നേഹിക്കുന്നു. വെള്ളറടയിൽ നിന്നും സുധ വിളിച്ചിട്ട് എന്റെ പുള്ളയാണ് ആതിര എന്ന് പറയുമ്പോൾ ഉണ്ടാവുന്ന സ്നേഹവും സന്തോഷവും ഒട്ടും ചെറുതല്ല എന്ന് തന്നെ അറിയിക്കട്ടെ. അത്രമേൽ കരുണാസായി റേഡിയോയെ നിങ്ങൾ ഹൃദയപൂർവ്വം ചേർത്ത് വെച്ച് സ്നേഹിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് സുധയെ പോലൊരു ശ്രോതാവിന് അങ്ങനെ പറയാൻ സാധിക്കുന്നത്. എപ്പോഴും സുധയ്ക്ക് മാത്രമല്ല, വിളിക്കുന്ന ഏതൊരു ശ്രോതാവിനും ഞങ്ങൾ എപ്പോഴും കൂട്ടായിരിക്കും. അതുപോലെ തന്നെ സന്തോഷത്തോടുകൂടി ഹൃദയത്തോട് ചേർത്ത് വെച്ച് ഞങ്ങൾ സൗഹൃദത്തോടുകൂടി നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ അതിഥിയെ ഞാൻ ഒരിക്കൽ കൂടെ നിങ്ങൾക്ക് ഏവർക്കുമായി പരിചയപ്പെടുത്തുന്നു. ഇന്ന് നമ്മളോടൊപ്പമുള്ളത് മുൻ ഗ്രാമപഞ്ചായത്ത് അംഗവും ഇപ്പോൾ വെള്ളരട് ഗ്രാമപഞ്ചായത്തിന്റെ കുടുംബശ്രീ CDS ചെയർപേഴ്സണുമായ മെറിലിനാണ്. മെറിലിനോട് നിങ്ങൾക്ക് സംസാരിക്കാം, പാട്ടുകൾ ചോദിക്കാം, പാട്ടുകൾ കേൾക്കാം, സല്ലപിക്കാം, കുടുംബശ്രീയെ സംബന്ധിച്ച കാര്യങ്ങളും നിങ്ങൾക്ക് സംവദിക്കാവുന്നതാണ്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇപ്പൊ നമ്മളോടൊരു ശ്രോതാവ് ചേരുന്നുണ്ട്, നമുക്ക് കേൾക്കാം. ഹലോ.
1: ഹലോ, നമസ്കാരം മേഡം.
0: ഞാൻ
1: ശോഭനമാരി
0: നമ്മൾ തമ്മിൽ സംസാരിച്ചിട്ട്
1: അപ്പോഴും ഓർമ്മ എന്നെ വിളിക്കണില്ല.
0: പിന്നെ ഇല്ല, ഓർമ്മയുണ്ടോ ഈ മുഖം എന്ന് ഞാൻ ചോദിക്കാൻ പോവായിരുന്നു.
1: നമ്മളെ മരണാളാണ് ഞാൻ.
0: അങ്ങനെയല്ല, ബുധനാഴ്ച മനഃപൂർവ്വം മാറി നിൽക്കുന്നതൊക്കെ ഞാൻ അറിയുന്നുണ്ട്, വിളിക്കാതെ.
1: മാറി നിൽക്കണതല്ല സാറേ, ഞാൻ ജോലിക്കൊക്കെ പോകുമ്പോഴ് അവിടെ വെച്ച് വിളിക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് വിളിക്കാറ്.
0: അങ്ങനെയെങ്കിൽ മാത്രം ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. ചുമ്മാ പറയണല്ലേ ഇതൊക്കെ. മാഡം എന്ന് വിളിച്ചാലും സാറെന്ന് വിളിച്ചാലും സ്നേഹം സ്നേഹം തന്നെയല്ലേ. അപ്പൊ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് വെള്ളനാട് ഗ്രാമപഞ്ചായത്തിന്റെ CDS ചെയർപേഴ്സണായ മെറിലിനാണ്. മെറിലിനോട് നമസ്കാരം പറഞ്ഞു തുടങ്ങിക്കോളൂ.
1: നമസ്കാരം മേഡം.
2: ഹലോ, നമസ്കാരം.
1: മാഡത്തിന്റെ വിളിക്കാതെ സാറിന്റെ സുഖാണോ?
2: സുഖം, സുഖമായിരിക്കുന്നു. അവിടെയോ? സുഖം. ചായ കുടിച്ചോ?
1: ചായ കുടിച്ചില്ല, ഇപ്പൊ ചോറ് കഴിച്ചത്.
2: എന്ത് പറ്റി? ഇന്ന് വൈകുന്നേരം ആയല്ലോ.
1: ആ, മൂന്നര കഴിഞ്ഞപ്പോഴാണ് ചോറ് കഴിച്ചത്. 3:30 കാപ്പി കുടിച്ചോ? താമസിച്ചോ
2: അല്ലേ. ജോലിക്ക് എന്തെങ്കിലും പോകുന്നുണ്ടോ?
1: ജോലിക്ക് തൊഴിലുറപ്പൊക്കെ നവംബറിന്റെ ആയി. 100 പണി.
2: 100 പണി തികച്ചല്ലേ?
1: ഓ, നവംബർ 14 ആയിട്ട് 100 പണി.
2: എല്ലാ വർഷവും 100 പണി തയ്ക്കാറുണ്ടോ? അപ്പൊ മിടുക്കിയാണ്, നമ്മുടെ ബോണസ് വാങ്ങുന്ന ഒരാളാണല്ലേ സ്ഥിരമായിട്ട്.
1: എത്ര ദൂരെ ആയാലും എത്ര പാടുള്ള ജോലി ആയാലും പോകും.
0: വെള്ളറടക്കാർ 80 തികച്ചില്ല.
1: 82 പണി ഇപ്പൊ നേരത്തെ പറഞ്ഞാകും. എനിക്ക് 25 ദിവസം പോവാൻ പറ്റിയില്ല. എന്റെ ചേച്ചി മരിച്ചതും പോയില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ടും എനിക്ക് നവംബർ 14
2: ആയി അല്ലേ. ഓക്കെ, വീട്ടിൽ ആരൊക്കെ ഉണ്ട്?
1: വീട്ടിൽ ഇപ്പൊ ഞാനേ ഉള്ളു. മോ എറണാകുളത്താണ്. വെള്ളിയാഴ്ച വന്നിട്ട് ഞായറാഴ്ച പോയി. മോള് ആര്യനാട്. മോളെ കല്യാണം കഴിഞ്ഞ് 2 കുഞ്ഞുങ്ങളുണ്ട് അവിടെയാണ്.
2: ഓക്കെ, അപ്പൊ വീട്ടില് ഒറ്റയ്ക്കേ ഉള്ളു അല്ലേ?
1: ഒറ്റയ്ക്കേ ഉള്ളു. അടുത്തൊക്കെ ഇഷ്ടംപോലെ വീടുണ്ട്.
2: മുന്നേ വിളിച്ച വീട്ടിൽ നിന്ന് ഒരു കോഴിയുടെ ഒക്കെ ശബ്ദം കേട്ടു. ഇവിടെ ആരെങ്കിലും ഉണ്ടോ അങ്ങനെ?
1: ഒരുപാട് പേരും അങ്ങനെ ഉണ്ടാവും. ഇവിടെ ആൾക്കാര് വിളിക്കും.
2: അതല്ല, വീട്ടിലെ ജന്തുക്കളോ പക്ഷികളോ ആരെങ്കിലും ഒക്കെ ഉണ്ടോ എന്നാ ചോദിച്ചെ.
1: ആ, ഇവിടെ ആടുണ്ട്, അപ്പുറത്ത് കോഴിയുണ്ട്, കാക്കയുണ്ട്, ഇഷ്ടംപോലെ ഉണ്ട്. അപ്പുറത്ത് ആടുണ്ട് തൊട്ടടുത്ത്.
2: നിങ്ങളുടെ വീട്ടിലൊന്നും ഇല്ല അല്ലേ?
1: എന്റെ വീട്ടിൽ ഒന്നുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. വരും കുഞ്ഞുങ്ങളും അങ്ങനെ.
2: ഓക്കെ, അപ്പൊ ഈ നമ്മുടെ ഈ ഒഴിവ് സമയങ്ങൾ ആനന്ദകരമാക്കാൻ കരുണാസായി കൂടെ ഉണ്ട് അല്ലേ?
1: കൊറേ ദിവസം കൊണ്ട് വിളിക്കണില്ലെന്നേ ഉള്ളൂ. മടിച്ച് കൊറച്ചങ്ങ് മാറി നിന്ന്. കാരണം പുതിയ ശ്രോതാക്കളൊക്കെ വിളിക്കട്ടാ മതി. നമ്മള് പഴയ ആൾക്കാർ ഒരാഴ്ച മൊത്തം വിളിച്ചവരാണ് നമ്മള്, 2 വർഷത്തിനു മുന്നേക്ക്
2: ആണ്. അപ്പൊ അതുകൊണ്ട് ബാക്കിയുള്ളവർക്ക് വേണ്ടി അങ്ങനെ അവസരം ഒഴിഞ്ഞു കൊടുത്താണല്ലേ?
1: അവസരം ഒഴിഞ്ഞു കൊടുത്തെന്ന് പറഞ്ഞാൽ അവര് പരാതി വരണെന്നും പഴയ ആൾക്കാർക്ക് കിട്ടണുള്ളൂ.
2: ഓക്കെ,
1: നമ്മൾ അവർക്ക് ഒരു അവസരം കൊടുത്തിട്ട് അവര് വിളിക്കണം, നമ്മൾ കേൾക്കണം.
2: കേൾക്കുന്ന ഓക്കെ. എന്നാലും കരുണ സൈക്ക് ഒപ്പം തന്നെ.
1: ഒപ്പം തന്നെ കൊള്ളാം. അവർക്ക് ഇപ്പൊ അവിടെ കൂട്ടായ്മയ്ക്ക് വരാൻ പറ്റിയില്ല. അന്ന് എന്തായിരുന്നു, വണ്ടി ഒന്നും ഇല്ല. വെള്ളനാട് വരെ പുതുക്കളങ്ങേരി നടക്കണ്ടേ?
0: മനഃപൂർവ്വം വെച്ചതാണ്.
1: ഞങ്ങൾ വരാതെ, നമ്മളെ ഇഷ്ടമില്ല സാറിന് മാഡത്തിന് എന്ന് നമ്മൾ പറയില്ല, ഒരിക്കലും പറയില്ല. നമുക്ക് ഭയങ്കര ഒരു നമുക്ക് മാഡവും കരുണാസായി ഇതെല്ലാം
0: അടുത്ത വർഷം നോക്കിക്കോളി. നമ്മൾ 2 ദിവസം പരിപാടി
1: ഉണ്ടാവുന്നു, ഉണ്ടെങ്കിൽ കേട്ടു.
0: അതെ, 2 ദിവസം അടുത്ത വർഷം പരിപാടി വെച്ചിരിക്കും.
1: അത് തന്നെ. കഴിഞ്ഞ വർഷം ഞങ്ങൾക്ക് പണി മുടക്കി വൈകിട്ടായിരുന്നു. അന്ന് ഞാൻ കടയിൽ പോയിക്കൊണ്ടിരിക്കുന്നു, എനിക്ക് അന്ന് വരാൻ പറ്റിയില്ല. ഇപ്പോഴും കാറ്റ് വയ്യ, നടന്ന് വിളനാട് വരെ വന്ന എവിടെയും കുഴഞ്ഞു വീഴണമെങ്കില്
0: വണ്ടികളും ഇല്ല. ശരി, അടുത്ത വർഷം വരാമല്ലോ.
1: അടുത്ത വർഷം നമ്മൾ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും വരും.
2: വേറെ എന്തൊക്കെയുണ്ട് വിശേഷം? കുടുംബശ്രീ അംഗമാണോ?
1: ഇല്ല മാഡം, ഇപ്പൊ അവരെല്ലാം പറഞ്ഞത് മൂന്ന് വർഷം കൊണ്ട് മൂന്നര വർഷം കൊണ്ട് ഇല്ല
2: കുടുംബശ്രീയിൽ അംഗമല്ല അല്ലേ.
1: ഉഴമലക്കല് എട്ട് വർഷമായിരുന്നു, നല്ല അടിപൊളിയായിട്ട് വെക്കുള്ളൂ. അപ്പൊ അവിടെ ഉഴമലക്കലും വെള്ളനാടുമായിട്ട് പ്രശ്നമുണ്ട്. എന്തെങ്കിലും ആനുമല്യം കിട്ടുമ്പോ അത് പ്രശ്നമായിരുന്നു. അവരെ ഒന്ന് രണ്ടുപേരും പിന്നെ ഞാൻ അങ്ങ് മാറിയായിരുന്നു. അപ്പൊ പിന്നെ എന്റെ മോള് രണ്ടാമത്തെ പ്രസവത്തിന് വന്നപ്പോ എനിക്ക് മൂന്നര മാസം പോകാൻ പറ്റിയില്ല, നാല് മാസം വരെ.
0: ശരി ശരി, അതൊക്കെയാണ് വിശേഷങ്ങൾ. നമ്മുടെ സമയം ഏതാണ്ട് കഴിയാറാവുന്നു. അപ്പൊ മെർലിൻ, മെർലിനോട് എന്തെങ്കിലും കൂടുതൽ കാര്യങ്ങൾ പറയാനുണ്ടോ?
1: മാഡത്തിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു.
2: അറിഞ്ഞ എന്റെ വിശേഷങ്ങൾ എല്ലാം കേട്ടു അല്ലേ?
1: തുടങ്ങിയപ്പോഴേ കേട്ടുണ്ട്. പിന്നെ സുഖമായിട്ടിരിക്കുന്നു മാഡം. അവിടെ സ്റ്റുഡിയോയിൽ എല്ലാവരെയും ഞാൻ തിരക്കിയതായിട്ട് പറയണേ, അടുത്ത ആഴ്ച വിളിക്കുകയാണ്.
0: അടുത്ത ആഴ്ച വിളിക്കണം. എല്ലാവരും തിരക്കിയെന്ന് പറയാം.
1: ഓ, എല്ലാരും സാറെല്ലാരും സുഖമായിട്ടിരിക്കും. മോള് കോളേജിൽ പോയാ?
0: ഇന്നിവിടെ ഉണ്ട്.
1: ഓ, എല്ലാരും തിരക്കിയതായിട്ട് പറയണം. വെള്ളഞ്ഞാട്ടം അവിടെ വന്നായിരുന്നു നമ്മൾ
2: ഉത്സവത്തിന് വന്നല്ലേ.
1: ഓ, വന്ന് എല്ലായിടത്തും പോയായിരുന്നു.
2: ഓക്കെ, നമുക്ക് ഏത് പാട്ടാ വേണ്ടേ?
1: എനിക്ക് രാപ്പകലെന്ന ചിത്രത്തിൽ പോകാതെ കരിയിലെ
2: കാറ്റാപ്പ്.
0: പാട്ടുകൾ തെരഞ്ഞെടുക്കുന്നാണ് എനിക്ക് വയ്യ. കരയിപ്പിച്ച അടങ്ങുള്ളൂ എന്നാണ്.
1: നല്ല പാട്ടല്ലേ?
0: ഓ, പാട്ട് കേട്ട് സങ്കടം വരും എനിക്ക്. ദുർബല ഹൃദയനാണ് ഞാൻ.
1: ഉണ്ടായിരുന്നല്ലേ,
0: എന്നിട്ട് മതിയായില്ല. ഇനിയും കരയണോ?
1: ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ആ പാട്ട്.
0: ശരി, അത് കേക്കാവേ.
1: ശരി
0: ശരി, അപ്പൊ ഒരിക്കൽ കൂടെ മെർലിനോട് സന്തോഷം പറയാം.
2: ഓക്കെ, താങ്ക് യു, ബൈ. ഓക്കെ,
1: സാറ് പ്രത്യേകം മാഡത്തിന് ഞാൻ തിരക്കിയെന്ന് പറയണം.
0: ഉറപ്പായിട്ട് ഇപ്പൊ തന്നെ പറയും.
1: ശരി.
0: അപ്പൊ മെർലിൻ, വളരെ സന്തോഷം. നമുക്ക് ഇന്നത്തെ പോക്കുവയിൽ ഇവിടെ പൂർണ്ണമാകാൻ പോവുകയാണ്. ഒരു നേരം പോലും നമുക്ക് വെറുതെ ഇരിക്കാൻ കഴിഞ്ഞില്ല. പാട്ട് മാത്രം നമ്മൾ ആസ്വദിച്ചു, അതിനിടയിൽ ഈ ശ്രോതാക്കളുമായിട്ട് ഇത്രമാത്രം സംസാരിക്കാൻ കഴിഞ്ഞു എന്നുള്ളതിൽ വളരെ വളരെ സന്തോഷമുണ്ട്. കാരണം ഞാൻ എപ്പോഴും വിചാരിക്കുന്നത് നിങ്ങളെപ്പോലുള്ള അതിഥികൾ വരുമ്പോൾ നിങ്ങൾ ഏത് മേഖലയിലാണോ ആ മേഖലയുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ പറയാം, അതിനെ സംബന്ധിച്ച ചോദ്യങ്ങൾ ചോദിക്കാമെന്നൊക്കെയാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ ശ്രോതാക്കൾ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും അങ്ങനെയുള്ള ഒരു ഇന്റർവ്യൂ പോലെ, അഭിമുഖം പോലെ കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. പക്ഷേ എങ്കിൽ പോലും അവർക്ക് സംശയമെന്ന് ഒന്നിൽ നിന്ന് മാറി, ഇനി എന്താണ് ചെയ്യേണ്ടത്, എത്രയാണ് തികയ്ക്കേണ്ടത്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ കൂടെ നമുക്കിതിനിടയിൽ പറയാൻ പറ്റി എന്നുള്ളതാണ്. അപ്പം എന്തായാലും ഇന്ന് നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് വെള്ളനാട് ഗ്രാമപഞ്ചായത്തിന്റെ CDS ചെയർപേഴ്സണും മുൻ ഗ്രാമപഞ്ചായത്ത് അംഗവും സർവോപരി ജേർണലിസ്റ്റുമായ പ്രിയ സുഹൃത്ത് മെർലിനാണ്. മെർലിൻ എത്രയോ കാലങ്ങളായി കരുണാസായിയുടെ അഭ്യുദയകാംക്ഷിയാണ്, അതുപോലെ സുഹൃത്താണ്. ഇന്ന് ഈ പ്രത്യേക പോക്കുവയിലെത്തി ഇത്രയും നന്നായിട്ട് ശ്രോതാക്കളുമായിട്ട് സംസാരിക്കുകയും അവർക്ക് വേണ്ടി പാട്ടുകൾ കേൾപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. കരുണാസായി റേഡിയോയ്ക്ക് വേണ്ടി, ഞങ്ങളുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് വേണ്ടി പ്രിയ മെർലിൻ ഞങ്ങളുടെ സ്നേഹവും സന്തോഷവും ഇവിടെ അറിയിക്കുകയാണ്.
2: നന്ദി. കരുണാസായിയുമായിട്ട് സാറ് പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് വർഷങ്ങൾ കൊണ്ടുള്ള ബന്ധമാണ്. പഠിക്കുന്ന വിദ്യാർത്ഥിയായിരിക്കുമ്പോഴേ തുടങ്ങിയ ഒരു ബന്ധമാണ്. അപ്പോൾ എന്നെ ഇവിടെ വിളിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോടൊപ്പം സംസാരിക്കുവാൻ ഒരു അവസരം തന്നതിന് നന്ദി. അവരുടെ കാര്യങ്ങൾ കേൾക്കുവാൻ, അവരുടെ സംശയങ്ങൾക്ക് മറുപടി കൊടുക്കുവാനൊക്കെ ലഭിച്ച ഈ സമയം അത് നന്നായിട്ട് പ്രയോജനപ്പെടുത്താൻ തന്നെ കഴിഞ്ഞു. അതിനെ ഏറ്റവും കരുണാസായിയോട് നന്ദി അറിയിക്കുകയാണ്. പ്രത്യേകിച്ച് മധുജൻ സാറിനോടും ലേഖചേച്ചിയോടും ഒക്കെയുള്ള നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുകയാണ്. നമുക്ക് അടുത്ത പാട്ടിലേക്ക് കടക്കാം. സന്തോഷം.
0: പോകാതെ കരയിലെ കാറ്റേ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: കാർഷിക മേഖലാ വാർത്തകൾ വായിക്കുന്നത് എൽആർ മധുജൻ. നെല്ല് സംഭരണത്തിനുള്ള തുക കർഷകർക്ക് നേരിട്ട് ലഭ്യമാക്കാനുള്ള പദ്ധതിക്കൊരുങ്ങി സർക്കാർ. നിലവിലെ ബാങ്ക് കൺസോർഷ്യം വഴിയുള്ള PRS വായ്പ നിർത്തലാക്കും. നബാർഡുമായി സഹകരിച്ചായിരിക്കും പുതിയ പദ്ധതി. 10% പലിശയിലാണ് നിലവിലുള്ള വായ്പ. ഇതിനു പകരമായി 3% പലിശയിൽ നബാർഡിൽ നിന്നും സർക്കാർ വായ്പയെടുക്കും. തുടർന്ന് നെല്ല് സംഭരണത്തിനുള്ള തുക കർഷകർക്ക് നേരിട്ട് നൽകും. ഇതിനുള്ള കർമ്മ പദ്ധതി തയ്യാറാക്കാൻ ചർച്ചകൾക്ക് ഭക്ഷ്യ കൃഷി സെക്രട്ടറിമാരെ ചുമതലപ്പെടുത്തി. കേരള മൃഗസംരക്ഷണ വകുപ്പിന്റെ കീഴിലുള്ള തലയോലപ്പറമ്പ് മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രം 16 September സൌജന്യ പന്നിവളർത്തൽ പരിശീലന ക്ലാസിലേക്കുള്ള രജിസ്ട്രേഷൻ ആരംഭിച്ചു. താൽപര്യമുള്ളവർക്ക് നേരിട്ടോ ഓഫീസ് സമയങ്ങളിൽ 04829 2334323 എന്ന ഫോൺ നമ്പറിലോ വിളിച്ച് മുൻകൂട്ടി പേര് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. സംസ്ഥാന കീടനിരീക്ഷണ കേന്ദ്രം കളർകോഡ് നൽകുന്ന അറിയിപ്പ്. കുട്ടനാട്ടിലെ 2 കൃഷി ഇറക്കിയ പാടശേഖരങ്ങളിൽ ബാക്ടീരിയൽ ഇലകരിച്ചിൽ രോഗം വ്യാപകമായി കാണുന്നു. ഇലകളിലുള്ള സ്വാഭാവിക സുഷിരങ്ങൾ വഴിയും കീടബാധ മൂലമോ അല്ലാതെയോ ഉണ്ടാകുന്ന മുറിവുകളിലൂടെയുമാണ് ബാക്ടീരിയ ചെടിക്കകമേ പ്രവേശിക്കുന്നത്. വേരിലൂടെയും ബാക്ടീരിയ രോഗബാധ ഉണ്ടാകാം. ചെടിയുടെ അകമെ ബാക്ടീരിയൽ കോശങ്ങൾ പെരുകി ജലസംവഹനം തടസ്സപ്പെടുന്ന സാഹചര്യത്തിലാണ് പുറമെ രോഗലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടുന്നത്. ചെടിക്കുള്ളിൽ ബാക്ടീരിയൽ കോശങ്ങൾ അതിവേഗത്തിൽ വളർന്നു പെരുകുന്നതിനാലും വൈകി മാത്രം രോഗലക്ഷണങ്ങൾ പുറമേ പ്രത്യക്ഷപ്പെടുന്നതിനാലും രോഗനിയന്ത്രണം വളരെ ശ്രമകരമാണ്. മഴ, കാറ്റ്, പാടശേഖരത്തിലെ ജലസേചനത്തിനുള്ള വെള്ളം, ഇലത്തുമ്പുകൾ തമ്മിൽ ഉരസുന്നത് എന്നിവയിലൂടെയെല്ലാം രോഗവ്യാപനം വളരെ വേഗത്തിൽ നടക്കുന്നു. പ്രാരംഭദശയിൽ തന്നെ പാടശേഖര അടിസ്ഥാനത്തിൽ നിയന്ത്രണ മാർഗങ്ങൾ സ്വീകരിച്ചാൽ മാത്രമേ രോഗം ഫലപ്രദമായി നിയന്ത്രണ വിധേയമാക്കാൻ കഴിയൂ. നിയന്ത്രണ മാർഗങ്ങൾ: പച്ചച്ചാണകം കിഴികെട്ടി തുമ്പ് ഭാഗത്തിടുകയോ ചാണക സ്ലറി കണ്ടത്തിൽ ഒഴിച്ചുകൊടുക്കുകയോ ചെയ്യാം. അല്ലാത്ത പക്ഷം ബ്ലീച്ചിംഗ് പൗഡർ 2 kg 33 lbs ചെറിയ മസ്ലിൻ കിഴികളിലാക്കി വെള്ളം കയറ്റുന്ന സ്ഥലങ്ങളിൽ വയ്ക്കാം. രോഗത്തിന്റെ പ്രാരംഭഘട്ടത്തിൽ ബ്രോണോപോൾ 100% അഥവാ ബയോനോൾ 5 g 10 L വെള്ളത്തിൽ 3 mL ഫിൽവെറ്റ് ടീപോൾ പശകൂടി ചേർത്ത് തളിച്ചുകൊടുക്കാം. മുകളിലകൾ നന്നായി നനയത്തക്ക വിധമാണ് തളിക്കേണ്ടത്. കൂടുതൽ വ്യാപിച്ചിട്ടുണ്ടെങ്കിൽ സ്ട്രെപ്റ്റോസൈക്ലിൻ 2 g, കോപ്പർ ഓക്സിക്ലോറൈഡ് 3 g എന്നിവ ഓരോന്നും 10 L വെള്ളത്തിൽ എന്ന അളവിൽ കലക്കി ടാങ്കിൽ മിക്സ് ചെയ്ത് 10 L 3 mL ഫിൽവെറ്റ് ടീപോൾ കൂടി ചേർത്ത് തളിച്ചുകൊടുക്കാവുന്നതാണ്. ജൈവമാർഗങ്ങൾ അവലംബിക്കുന്ന കർഷകർക്ക് 20 g സ്യൂഡോമോണാസ് ഫ്ലൂറേസൻ 1 L വെള്ളത്തിൽ അല്ലെങ്കിൽ സ്യൂഡോമോണാസ് ഫ്ലൂറസെന്റ്, ബാസിലസ് സെപ്റ്റിലിസ് എന്നിവ ഓരോന്നും 20 g വീതം 1 L വെള്ളത്തിൽ മേൽ സൂചിപ്പിച്ച അളവിൽ പശകൂടി ചേർത്ത് തളിക്കുന്നത് വളരെ ഫലപ്രദമാണ്. പൊട്ടാസ്യം, സിലിക്ക എന്നീ മൂലകങ്ങൾ രോഗപ്രതിരോധത്തിന് ഫലപ്രദമാണ്. 13:0:45 തളിവളം 10 L 100 g, 25 mL സിലിക്ക, 4 mL ഫിൽവെറ്റ് ഓർ ടീപോൾ എന്നിവ ചേർത്ത് തളിക്കുന്നതും രോഗപ്രതിരോധത്തിന് സഹായിക്കും. തുടർച്ചയായി വെള്ളം കെട്ടിനിൽക്കാതെ ഇടയ്ക്കിടെ വറ്റിക്കുന്നത് രോഗവ്യാപനത്തിന്റെ തോത് കുറയ്ക്കും. എന്നാൽ അമ്ലത കൂടുതലുള്ള നിലങ്ങൾ അധികം ഉണങ്ങാതെ ശ്രദ്ധിക്കണം. തകഴി അമ്പലപ്പുഴ നോർത്ത് നെടുമുടി കൃഷിഭവനുകളുടെ പരിധിയിൽ വരുന്ന പാടശേഖരങ്ങളിൽ മുഞ്ഞയുടെ സാന്നിധ്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സാങ്കേതിക ഉപദേശം പ്രകാരമല്ലാതെ കർഷകർ മുഞ്ഞയ്ക്കെതിരെ കീടനാശിനി പ്രയോഗം നടത്താൻ പാടുള്ളതല്ല. അന്വേഷണങ്ങൾക്കായി കർഷകർക്ക് തകഴി കൃഷിഭവന് കീഴിലുള്ളവർ 9633815621, നെടുമുടി കൃഷിഭവന് കീഴിലുള്ളവർ 8547865338, അമ്പലപ്പുഴ കൃഷിഭവന് കീഴിലുള്ളവർ 9474773783 എന്നീ നമ്പരുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. സമീപ പ്രദേശങ്ങളിൽ മുഞ്ഞയുടെ സാന്നിധ്യം ശ്രദ്ധയിൽപ്പെട്ടാൽ അതാത് കൃഷിഭവനിൽ ഉടനെ അറിയിക്കേണ്ടതാണ്. നെടുമങ്ങാട് പെരിങ്ങമല ഗ്രാം ഫാമിൽ ഫെസ്റ്റിവൽ കനിവ് 2026 സെപ്റ്റംബർ 9 മുതൽ 15 വരെ നടത്തുന്നതാണ്. കൃഷിയിലേക്ക് കടന്നുവരുന്നവർക്കും കൃഷിക്കാർക്കും ഈ മേള ഒരുപോലെ പ്രയോജനപ്പെടുമെന്ന് ഫാം സൂപ്രണ്ട് അറിയിച്ചു. കേരള മൃഗസംരക്ഷണ വകുപ്പിന്റെ കീഴിലുള്ള മലമ്പുഴ മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ഇറച്ചിക്കോഴി വളർത്തൽ എന്ന വിഷയത്തിൽ സെപ്റ്റംബർ 16 മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രം മലമ്പുഴയിൽ വെച്ച് രാവിലെ 10 മണി മുതൽ 5 മണി വരെ സൌജന്യ പരിശീലനം ഉണ്ടായിരിക്കുന്നതാണ്. താൽപര്യമുള്ളവർക്ക് പ്രവൃത്തി ദിവസങ്ങളിൽ ഓഫീസ് സമയത്ത് വിളിച്ച് മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. പരിശീലനത്തിന് എത്തുന്നവർ ആധാർ കാർഡിന്റെ പകർപ്പ് കൊണ്ടുവരേണ്ടതാണ്. കാർഷിക മേഖലാ വാർത്തകൾ സമാപിച്ചു.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം. കേരളത്തിൻ്റെ ഇതിഹാസം.
1: ചരിത്രത്തെയും സാമൂഹിക സാംസ്കാരിക മുന്നേറ്റങ്ങളെയും അടയാളപ്പെടുത്തുന്ന കേരളത്തിന്റെ ഇതിഹാസം എന്ന ഈ പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഓർക്കാൻ പോകുന്നത് ഒരു ധീരനായ പോരാളിയെക്കുറിച്ചാണ്. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ പൊരുതി വീരചരമം പ്രാപിച്ച കേരളവർമ്മ പഴശ്ശിരാജ എന്ന ധീരയോദ്ധാവിനെ കുറിച്ചാണ്. അദ്ദേഹത്തിന്റെ പോരാട്ടത്തിന്റെ കഥയായ പഴശ്ശി കലാപത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. പഴശ്ശിരാജ എന്ന പേര് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു വീരഗാഥ ഉണരുന്നു. ഒരു ജനതയുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടി, സ്വാതന്ത്ര്യത്തിനു വേണ്ടി ബ്രിട്ടീഷുകാരുടെ തോക്കിൻമുനയ്ക്ക് മുന്നിൽ തലകുനിക്കാതെ പൊരുതിയ ഒരു രാജാവിന്റെ കഥയാണത്. മൈസൂർ സുൽത്താൻമാരായ ഹൈദരലിയുടെയും ടിപ്പുവിന്റെയും കാലം മുതൽ ബ്രിട്ടീഷുകാരുടെ വരവ് വരെ മലബാറിന്റെ ചരിത്രം പഴശ്ശിരാജയുടെ ചെറുത്തുനിൽപ്പിന്റെ കഥയാണ്. പഴശ്ശിരാജയുടെ പോരാട്ടങ്ങളുടെ തുടക്കം ബ്രിട്ടീഷുകാരുമായി സഖ്യമുണ്ടാക്കിക്കൊണ്ടായിരുന്നു. മൈസൂർ സുൽത്താൻമാരുടെ ആക്രമണങ്ങളിൽ നിന്ന് കോട്ടയം രാജ്യത്തെ സംരക്ഷിക്കാൻ വേണ്ടി പഴശ്ശിരാജ ബ്രിട്ടീഷുകാരുമായി ഒരു സഖ്യമുണ്ടാക്കി. എന്നാൽ ടിപ്പുവിന്റെ പതനത്തിന് ശേഷം ബ്രിട്ടീഷുകാർ പഴശ്ശിരാജയ്ക്ക് നൽകിയ വാഗ്ദാനങ്ങൾ ലംഘിച്ചു. ബ്രിട്ടീഷുകാർ കോട്ടയം രാജ്യത്തിന്റെ ഭരണം പഴശ്ശിരാജയെ ഏൽപ്പിക്കാമെന്ന് വാഗ്ദാനം ചെയ്തിരുന്നു. എന്നാൽ അവർ അത് ലംഘിക്കുകയും പഴശ്ശിരാജയുടെ അമ്മാവനായ വേലുനായരെ ഭരണാധികാരിയാക്കുകയും ചെയ്തു. ഇതുകൂടാതെ ബ്രിട്ടീഷുകാർ പഴശ്ശിരാജയുടെ രാജ്യത്ത് നികുതി പിരിക്കാൻ തുടങ്ങി. ബ്രിട്ടീഷുകാരുടെ ഈ നടപടി പഴശ്ശിരാജയെ പ്രകോപിപ്പിച്ചു. അദ്ദേഹം ബ്രിട്ടീഷുകാരുടെ നികുതി പിരിവിനെതിരെ ശബ്ദമുയർത്തി. ബ്രിട്ടീഷുകാരുടെ ചൂഷണത്തിനെതിരെ ഒരു ജനതയുടെ പ്രതിഷേധമായി അത് വളർന്നു. പഴശ്ശിരാജ തന്റെ നാട്ടിലെ ജനങ്ങളോട് ബ്രിട്ടീഷുകാർക്ക് നികുതി നൽകരുതെന്ന് ആഹ്വാനം ചെയ്തു. അദ്ദേഹത്തിന്റെ സൈനികർ, പ്രത്യേകിച്ചും പടയോട്ടക്കാർ, ബ്രിട്ടീഷ് സൈന്യത്തെ വയനാടൻ കാടുകളിൽ വെച്ച് ആക്രമിച്ചു. ഇത് ബ്രിട്ടീഷുകാർക്ക് ഒരു വലിയ വെല്ലുവിളിയായി മാറി. വയനാടൻ കാടുകൾ പഴശ്ശിരാജയ്ക്ക് സുരക്ഷിതമായ ഒരു ഒളിത്താവളമായിരുന്നു. ഈ പോരാട്ടത്തിൽ പഴശ്ശിരാജയെ സഹായിച്ച പ്രധാന സൈന്യാധിപനായിരുന്നു എടച്ചേന കുങ്കൻ. കുങ്കന്റെ തന്ത്രപരമായ നീക്കങ്ങൾ ബ്രിട്ടീഷ് സൈന്യത്തെ പലപ്പോഴും പരാജയപ്പെടുത്തി. ആദ്യത്തെ കലാപത്തിൽ വിജയം നേടിയ പഴശ്ശിരാജ ബ്രിട്ടീഷുകാരുമായി സന്ധി ചെയ്തു. എന്നാൽ ഈ സന്ധി അധികനാൾ നീണ്ടുനിന്നില്ല. ബ്രിട്ടീഷുകാർ വയനാടൻ കാടുകളിലൂടെ ഒരു

0: ഒരു രാജാവായിരുന്നില്ല, മറിച്ച് ഒരു ജനനേതാവായിരുന്നു. തന്റെ രാജ്യത്തെ ജനങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി സ്വന്തം ജീവൻ ബലിയർപ്പിച്ച ഒരു ധീര യോദ്ധാവായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ ഓർമ്മകൾ നമുക്കെന്നും പ്രചോദനമാകട്ടെ.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കേരളത്തിന്റെ ഇതിഹാസം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം കരുണാസൈ റേഡിയോ 91.2.

0: കവിത എന്ന് കേൾക്കാത്തവരുണ്ടാവില്ല. പോയട്രി എന്ന ആംഗലേയ പദത്തിന്റെ തനി മലയാളം എന്ന് വിവക്ഷിക്കാവുന്ന പദമാണ് കവിത. വെറുതെ ചൊല്ലി സുഖിപ്പിക്കാവുന്ന കവിതകളുണ്ട്, അർത്ഥഗംഭീരവും ഭാവാത്മകവുമായ കവിതകളുണ്ട്. അതെങ്ങനെയായാലും കവിത എന്ന് കേൾക്കാത്തവർ ചുരുക്കം. എന്നാൽ കൗതുകരസങ്ങളിൽ ഇന്ന് പറയുന്നത് കബിതയെക്കുറിച്ചാണ്. സംഗതി മലയാള പദമല്ല കേട്ടോ, തുളു ഭാഷയിലേതാണ് കബിത. പണിയെടുക്കുമ്പോൾ പാടുന്ന പാട്ടുകളെയാണ് തുളുവിൽ കബിത എന്ന് പറയുന്നത്. തുളുനാടിന്റേതാണ് തുളു ഭാഷ. ഇന്ന് പക്ഷേ ആ ഭാഷ ഏതാണ്ട് നിർജീവമായിരിക്കുന്നു എന്ന് തന്നെ പറയാം. കർണാടകയിലെ ഉടുപ്പിയുടെ വടക്കേ അറ്റത്ത് അതിർത്തിയിലൂടെ ഒഴുകുന്ന കല്യാണപുരം നദി, അവിടുന്ന് തെക്ക് കാസർഗോഡ് ജില്ലയിലെ ചന്ദ്രഗിരി പുഴ, ഇതിനിടയിലെ വിശാലമായ ഭൂപ്രദേശമാണ് തുളുനാട്. തുളുനാട് കർണാടക രാജാക്കന്മാരുടെ അധീനതയിലായതോടെ ഭരണഭാഷ കന്നഡയായി. തുളുവിന് ലിഖിത സാഹിത്യമില്ലെന്ന് എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്ക പറയുന്നു. എന്നാൽ 17-ാം നൂറ്റാണ്ടിൽ എഴുതിയ തുളു മഹാഭാരതവും കാസർഗോഡ് നിന്ന് കണ്ടെടുക്കുകയുണ്ടായി. എന്നാൽ 17-ാം നൂറ്റാണ്ടിൽ എഴുതിയ തുളു മഹാഭാഗവതം കാസർഗോഡ് നിന്ന് കണ്ടെടുക്കുകയുണ്ടായി. അതൊക്കെ അങ്ങനെ നിൽക്കട്ടെ, പറഞ്ഞു വന്നത് കബിതയെക്കുറിച്ചാണ്. പണിയെടുക്കുമ്പോൾ പാടുന്ന പാട്ടുകളാണ് കബിതകൾ. കാർഷിക സംസ്കൃതിയിൽ നിന്ന് ഉരവം കൊണ്ടവയാണ് കബിതകൾ. സി രാഘവൻ മൊഴിമാറ്റം നടത്തിയ ഒരു കബിതയിലെ വരികൾ ഇങ്ങനെയാണ്. ഏ ഡോ വാ മോനെ ചൊങ്കൻ ചോക്കമൂരി, ഏതു പയ്യന്റെ മോനാണോ ഇവൻ ചൊങ്കൻ ചോക്കമൂരി, ചോക്കച്ചിപ്പയ്യന്റെ മോന ഇവൻ ചൊങ്കൻ ചോക്കമൂരി, വല്ലമലയിലെ പുല്ലിവന് ചൊങ്കൻ ചോക്കമൂരിക്ക്, സുല്ലമലയിലെ വെള്ളം ഇവന് ചൊങ്കൻ ചോക്കമൂരിക്ക്. കവിതയിൽ പാവങ്ങളോടുള്ള അനുഭാവവും കാലികളോടുള്ള സ്നേഹവും സ്പഷ്ടമാണ്. ഇതൊരു നാട്ടിപ്പാട്ടാണ്. കവിതകളുടെ കാലത്തെ ജീവിത താളവും അന്തരീക്ഷവും ശ്രീകൃഷ്ണ ആലനഹള്ളിയുടെ നോവലുകളിൽ കാണാം.
1: കൗതുകരസങ്ങൾ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം കരുണസൈ റേഡിയോ 91.2 FM.

0: ശാസ്ത്ര കൗതുകം.
1: ശാസ്ത്ര കൗതുകം. ശാസ്ത്രലോകത്തെ വിസ്മയിപ്പിക്കുന്ന അറിവുകളും അതിനു പിന്നിലെ മഹാരഥന്മാരായ ശാസ്ത്രജ്ഞന്മാരുടെ കഥകളും. ഇന്ന് സ്റ്റീഫൻ ഹോക്കിംഗ്, വിശ്വവിജ്ഞാനത്തിന്റെ പ്രതീകം. ശരീരം തളർന്ന അവസ്ഥയിലും പ്രപഞ്ചത്തെക്കുറിച്ചുള്ള അറിവുകൾ ലോകത്തിന് നൽകിയ മഹാപ്രതിഭയായിരുന്നു സ്റ്റീഫൻ ഹോക്കിംഗ്. പ്രധാന കണ്ടുപിടുത്തങ്ങൾ: ഹോക്കിംഗ് വികിരണം അഥവാ ഹോക്കിംഗ് റേഡിയേഷൻ, തമോദ്വാരങ്ങൾ അഥവാ ബ്ലാക്ക് ഹോളുകൾ പൂർണ്ണമായി കറുത്തതല്ലെന്നും അവയിൽ നിന്ന് വികിരണങ്ങൾ പുറത്തുവരുന്നുണ്ടെന്നും അദ്ദേഹം കണ്ടെത്തി. ബിഗ് ബാങ് തിയറി, പ്രപഞ്ചം ഒരു ബിഗ് ബാങ് സ്ഫോടനത്തിലൂടെയാണ് ഉണ്ടായതെന്ന അദ്ദേഹത്തിന്റെ പഠനങ്ങൾ ഈ സിദ്ധാന്തത്തിന് കൂടുതൽ പിന്തുണ നൽകി. കൗതുകമുണർത്തുന്ന വസ്തുത: ശരീരം തളർന്ന ഹോക്കിംഗ് ഒരു കമ്പ്യൂട്ടറിന്റെ സഹായത്തോടെയാണ് സംസാരിച്ചിരുന്നത്. അദ്ദേഹത്തിന്റെ കവിളിന്റെ ചലനം ഉപയോഗിച്ചാണ് അദ്ദേഹം കമ്പ്യൂട്ടറിന് നിർദ്ദേശങ്ങൾ നൽകിയിരുന്നത്.
2: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ശാസ്ത്ര കൗതുകം.
3: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: പ്രബോധന ചിന്ത.
2: എന്താണ് പഠിക്കേണ്ടത്? എങ്ങനെ പഠിക്കണം? അത് എത്രത്തോളം? ഒറ്റ വാക്കിൽ പറഞ്ഞാൽ പഠിക്കേണ്ടത് ജീവിതം തന്നെ. പ്രായോഗികമാവണം പഠനം. അത് എട്ടിലെ പശുവാകരുത്. എട്ടിലെ പശു പുല്ലു തിന്നുകയില്ല, പാലും തരില്ല. തോണിയിൽ അക്കരെ പോകുന്ന വേദജ്ഞൻ തുഴക്കാരനോട് ചോദിച്ചു, നീ വേദം പഠിച്ചിട്ടുണ്ടോ? ഇല്ല എന്നുത്തരം. ഉപനിഷത്ത് പഠിച്ചിട്ടുണ്ടോ? അപ്പോഴും ഇല്ല എന്നുത്തരം. എങ്കിൽ നിന്റെ ജന്മം മുക്കാലും പാഴായി എന്ന് വേദജ്ഞൻ. തോണി കാറ്റിലും ചുഴിയിലും പെട്ട് വെള്ളം കയറി മുങ്ങാറായപ്പോൾ തുഴക്കാരൻ പണ്ഡിതനോട് ചോദിച്ചു, അങ്ങ് നീന്താൻ പഠിച്ചിട്ടുണ്ടോ? ഇല്ല എന്നുത്തരം. അല്ലെങ്കിൽ അങ്ങയുടെ ജന്മം മുഴുവൻ പാഴായി എന്ന് തുഴക്കാരൻ. ഇതിൽ ഏതു പഠിപ്പാണ് യഥാർത്ഥം, അഥവാ ഏതാണ് യഥാർത്ഥമല്ലാത്തത്? നമുക്കെല്ലാം വേണം. ജീവിതമാണ് ഏറ്റവും വലിയ പരീക്ഷ. അത് ജയിക്കണം. സ്വയം നേടുന്നതാണ് നേട്ടം. ബർണാഡ് ഷാ ഒരിക്കൽ പറഞ്ഞു, കഴിവുള്ളവൻ പ്രവർത്തിക്കുന്നു, അതില്ലാത്തവൻ മറ്റുള്ളവരെ പഠിപ്പിക്കുന്നു. കേട്ടു പഠിച്ചവനേക്കാൾ 1000 മടങ്ങ് മിടുക്കുണ്ടാവും കണ്ടുപഠിച്ചവന്. ജന്മം കൊണ്ടല്ല ആരും ശ്രേഷ്ഠരായിട്ടുള്ളത്, പഠനം കൊണ്ടാണ്. പഠിക്കേണ്ടത് വിദ്യാലയത്തിൽ നിന്നു മാത്രമല്ല, ജീവിതത്തിൽ നിന്നു കൂടിയാണ്. ഗുരുവിൽ നിന്ന് കാൽഭാഗം, കാൽഭാഗം ശിഷ്യൻ സ്വന്തം നിലയ്ക്ക്. സതീർത്ഥ്യരോട് കാൽഭാഗം, ക്രമേണയുള്ള ജീവിതാനുഭവങ്ങളിൽ നിന്ന് കാൽഭാഗം. ഇങ്ങനെയാണത്രേ വിദ്യ മുഴുവൻ ഉണ്ടാകുന്നത്. പഠിക്കുന്നത് കുറച്ചായാലും അത് വ്യക്തമായും കറ തീർത്തും പഠിക്കണം എന്ന് തിരുക്കുറൾ പറയുന്നു. പിന്നെ സംശയങ്ങൾ പാടില്ല. പഠിച്ചതിനൊത്ത് ജീവിക്കാനും പഠിക്കണം. അത്ര മതി.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ട്രാവലർ.
1: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇന്ന് സെപ്റ്റംബർ 11 സമതല ഭൂമികയിലൂടെ സഞ്ചരിക്കുന്നു. 1851 സെപ്റ്റംബർ 11 അമേരിക്കയിൽ

0: ആകാശം നിറഞ്ഞുനിന്ന ഒരു ദിവസമായിരുന്നു 2001 സെപ്റ്റംബർ 11. ആ പ്രകാശത്തിൽ ലോക വാണിജ്യ കേന്ദ്രം എന്ന അർത്ഥപൂർണമായ പേരുള്ള ഇരട്ട കെട്ടിടം അമേരിക്കൻ സാമ്രാജ്യത്തിൻ്റെ പ്രതാപ പ്രതീകം പോലെ തിളങ്ങി നിന്നു. വാഷിംഗ്ടൺ DC അമേരിക്കൻ സൈനിക മേധാവിത്വത്തിൻ്റെയും രഹസ്യ അന്വേഷണ വിഭാഗത്തിൻ്റെയും ആസ്ഥാനമായിരുന്ന പെൻഡഗൺ മറ്റേതൊരു പ്രവൃത്തി ദിവസത്തിലെന്ന പോലെ സജീവമായിരുന്നു അന്നും. എന്നാൽ അന്ന് ഉച്ചതിരിഞ്ഞപ്പോഴേക്ക് ചിത്രമാകെ മാറി. അൽക്വയ്ദ എന്ന ആഗോള ഇസ്ലാമിക് ഭീകര സംഘടനയിലെ ചാവേർ പോരാളികൾ തട്ടിയെടുത്ത 3 യാത്ര വിമാനങ്ങൾ ഉപയോഗിച്ച് അമേരിക്കൻ രഹസ്യ അന്വേഷണ വിഭാഗത്തെ ആകെ ഞെട്ടിച്ചു കളഞ്ഞ സൂക്ഷ്മതയോടെ ആസൂത്രണം ചെയ്ത ഒരു ആക്രമണ പരിപാടി അതിവിദഗ്ധമായി നടപ്പിലാക്കിയതിൻ്റെ ഫലമായി വേൾഡ് ട്രേഡ് സെൻ്ററിൻ്റെ 2 നില കെട്ടിടങ്ങൾ തകർന്ന് നിലം പൊത്തി. ആ കെട്ടിടങ്ങളിലുണ്ടായിരുന്ന 3000 പേർ തക്ഷണം മൃതിയടഞ്ഞു. ചാവേർ സംഘം മുഴുവനും ചത്തൊടുങ്ങി. തട്ടിയെടുക്കപ്പെട്ട 4th വിമാനം പെൻസിൽവാനിയയിലെ ഷാങ്സ് വില്ലേക്ക് സമീപം ഒരു വയലിൽ ഇടിച്ചിറക്കിയതിൻ്റെ ഫലമായി ഭീകരർ ഉൾപ്പെടെ ആ വിമാനത്തിലുണ്ടായിരുന്ന മുഴുവൻ പേരും കൊല്ലപ്പെട്ടു.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

നീലത്താമര എന്ന ചിത്രത്തിനു വേണ്ടി വിദ്യാസാഗർ സംഗീതം നൽകിയ ഗാനമാണ് അടുത്തത്. രചന വയലാർ ശരത്ചന്ദ്ര വർമ്മ, ആലാപനം വി ശ്രീകുമാറും ശ്രേയ ഘോഷാലും.

ബയോസ്കോപ്പിലിനി കൈതപ്രം രചന നിർവഹിച്ച് ദീപക് ദേവ് സംഗീതം നൽകിയ ഗാനം കേൾക്കാം. ചിത്രം ക്രിസ്ത്യൻ ബ്രദേഴ്സ്. ആലാപനം ശങ്കർ മഹാദേവനും ശ്വേതാമോഹൻ.

ചിത്രം ബിഗ് ബി. സംഗീതം അൽഫോൺസ്. രചന ജോബി തരകൻ. ആലാപനം അൽഫോൺസ് ജോസഫും മൃദുല വാര്യറും.

ട്രിവാൻഡ്രം ലോഡ്ജ് എന്ന ചിത്രത്തിനു വേണ്ടി രാജീവ് നായർ രചന നിർവഹിച്ച് എം ജയചന്ദ്രൻ സംഗീതം നൽകിയ ഗാനം കേൾക്കാം. ആലാപനം നജീം അർഷാദ്.

ശങ്കർ മഹാദേവൻ ആലപിച്ച ഗാനമാണ് ബയോസ്കോപ്പിലിനി. ചിത്രം പുതിയ മുഖം. സംഗീതം ദീപക് ദേവ്. രചന കൈതപ്രം.

ബയോസ്കോപ്പിലിനി വിജയ് യേശുദാസും ശ്വേതാ മോഹനും ആലപിച്ച ഗാനം കേൾക്കാം. ചിത്രം ബനാറസ്. സംഗീതം എം ജയചന്ദ്രൻ. രചന ഗിരീഷ് പുത്തഞ്ചേരി.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: കാർഷിക മേഖലാ വാർത്തകൾ വായിക്കുന്നത് എൽആർ മധുജൻ. നെല്ല് സംഭരണത്തിനുള്ള തുക കർഷകർക്ക് നേരിട്ട് ലഭ്യമാക്കാനുള്ള പദ്ധതിക്കൊരുങ്ങി സർക്കാർ. നിലവിലെ ബാങ്ക് കൺസോർഷ്യം വഴിയുള്ള PRS വായ്പ നിർത്തലാക്കും. നബാർഡുമായി സഹകരിച്ചായിരിക്കും പുതിയ പദ്ധതി. 10% പലിശയിലാണ് നിലവിലുള്ള വായ്പ. ഇതിനു പകരമായി 3% പലിശയിൽ നബാർഡിൽ നിന്നും സർക്കാർ വായ്പയെടുക്കും. തുടർന്ന് നെല്ല് സംഭരണത്തിനുള്ള തുക കർഷകർക്ക് നേരിട്ട് നൽകും. ഇതിനുള്ള കർമ്മ പദ്ധതി തയ്യാറാക്കാൻ ചർച്ചകൾക്ക് ഭക്ഷ്യ കൃഷി സെക്രട്ടറിമാരെ ചുമതലപ്പെടുത്തി. കേരള മൃഗസംരക്ഷണ വകുപ്പിന്റെ കീഴിലുള്ള തലയോലപ്പറമ്പ് മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രം 16 September സൌജന്യ പന്നിവളർത്തൽ പരിശീലന ക്ലാസിലേക്കുള്ള രജിസ്ട്രേഷൻ ആരംഭിച്ചു. താൽപര്യമുള്ളവർക്ക് നേരിട്ടോ ഓഫീസ് സമയങ്ങളിൽ 04829 2334323 എന്ന ഫോൺ നമ്പറിലോ വിളിച്ച് മുൻകൂട്ടി പേര് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. സംസ്ഥാന കീടനിരീക്ഷണ കേന്ദ്രം കളർകോഡ് നൽകുന്ന അറിയിപ്പ്. കുട്ടനാട്ടിലെ 2 കൃഷി ഇറക്കിയ പാടശേഖരങ്ങളിൽ ബാക്ടീരിയൽ ഇലകരിച്ചിൽ രോഗം വ്യാപകമായി കാണുന്നു. ഇലകളിലുള്ള സ്വാഭാവിക സുഷിരങ്ങൾ വഴിയും കീടബാധ മൂലമോ അല്ലാതെയോ ഉണ്ടാകുന്ന മുറിവുകളിലൂടെയുമാണ് ബാക്ടീരിയ ചെടിക്കകമേ പ്രവേശിക്കുന്നത്. വേരിലൂടെയും ബാക്ടീരിയ രോഗബാധ ഉണ്ടാകാം. ചെടിയുടെ അകമേ ബാക്ടീരിയൽ കോശങ്ങൾ പെരുകി ജലസംവഹനം തടസ്സപ്പെടുന്ന സാഹചര്യത്തിലാണ് പുറമേ രോഗലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടുന്നത്. ചെടിക്കുള്ളിൽ ബാക്ടീരിയൽ കോശങ്ങൾ അതിവേഗത്തിൽ വളർന്നു പെരുകുന്നതിനാലും വൈകി മാത്രം രോഗലക്ഷണങ്ങൾ പുറമേ പ്രത്യക്ഷപ്പെടുന്നതിനാലും രോഗനിയന്ത്രണം വളരെ ശ്രമകരമാണ്. മഴ, കാറ്റ്, പാടശേഖരത്തിലെ ജലസേചനത്തിനുള്ള വെള്ളം, ഇലത്തുമ്പുകൾ തമ്മിൽ ഉരസുന്നത് എന്നിവയിലൂടെയെല്ലാം രോഗവ്യാപനം വളരെ വേഗത്തിൽ നടക്കുന്നു. പ്രാരംഭദശയിൽ തന്നെ പാടശേഖര അടിസ്ഥാനത്തിൽ നിയന്ത്രണമാർഗങ്ങൾ സ്വീകരിച്ചാൽ മാത്രമേ രോഗം ഫലപ്രദമായി നിയന്ത്രണ വിധേയമാക്കാൻ കഴിയൂ. നിയന്ത്രണ മാർഗങ്ങൾ: പച്ചച്ചാണകം കിഴികെട്ടി തുമ്പുഭാഗത്തിടുകയോ ചാണക സ്ലറി കണ്ടത്തിൽ ഒഴിച്ചുകൊടുക്കുകയോ ചെയ്യാം. അല്ലാത്ത പക്ഷം ബ്ലീച്ചിംഗ് പൗഡർ 2 kg 33 kg തോതിൽ ചെറിയ മസ്ലിൻ കിഴികളിലാക്കി വെള്ളം കയറ്റുന്ന സ്ഥലങ്ങളിൽ വയ്ക്കാം. രോഗത്തിന്റെ പ്രാരംഭഘട്ടത്തിൽ ബ്രോണോപോൾ 100% അഥവാ ബയോനോൾ 5 g 10 L വെള്ളത്തിൽ 3 mF ടീപോൾ പശകൂടി ചേർത്ത് തളിച്ചുകൊടുക്കാം. മുകളിലകൾ നന്നായി നനയത്തക്ക വിധമാണ് തളിക്കേണ്ടത്. കൂടുതൽ വ്യാപിച്ചിട്ടുണ്ടെങ്കിൽ സ്ട്രെപ്റ്റോസൈക്ലിൻ 2 g, കോപ്പർ ഓക്സിക്ലോറൈഡ് 3 g എന്നിവ ഓരോന്നും 10 L വെള്ളത്തിൽ എന്ന അളവിൽ കലക്കി ടാങ്കിൽ മിക്സ് ചെയ്ത് 10 L 3 mF ടീപോൾ കൂടി ചേർത്ത് തളിച്ചുകൊടുക്കാവുന്നതാണ്. ജൈവമാർഗങ്ങൾ അവലംബിക്കുന്ന കർഷകർക്ക് 20 g സ്യൂഡോമോണാസ് ഫ്ലൂറേസൻ 1 L വെള്ളത്തിൽ അല്ലെങ്കിൽ സ്യൂഡോമോണാസ് ഫ്ലൂറസെന്റ്, ബാസിലസ് സെപ്റ്റിലിസ് എന്നിവ ഓരോന്നും 20 g വീതം 1 L വെള്ളത്തിൽ മേൽ സൂചിപ്പിച്ച അളവിൽ പശകൂടി ചേർത്ത് തളിക്കുന്നത് വളരെ ഫലപ്രദമാണ്. പൊട്ടാസ്യം, സിലിക്ക എന്നീ മൂലകങ്ങൾ രോഗപ്രതിരോധത്തിന് ഫലപ്രദമാണ്. 13:0:45 തളിവളം 10 L 100 g, 25 mL സിലിക്ക, 4 mL ഫിൽവെറ്റ് ഓർ ടീപോൾ എന്നിവ ചേർത്ത് തളിക്കുന്നതും രോഗപ്രതിരോധത്തിന് സഹായിക്കും. തുടർച്ചയായി വെള്ളം കെട്ടിനിൽക്കാതെ ഇടയ്ക്കിടെ വറ്റിക്കുന്നത് രോഗവ്യാപനത്തിന്റെ തോത് കുറയ്ക്കും. എന്നാൽ അമ്ലത കൂടുതലുള്ള നിലങ്ങൾ അധികം ഉണങ്ങാതെ ശ്രദ്ധിക്കണം. തകഴി അമ്പലപ്പുഴ നോർത്ത് നെടുമുടി കൃഷിഭവനുകളുടെ പരിധിയിൽ വരുന്ന പാടശേഖരങ്ങളിൽ മുഞ്ഞയുടെ സാന്നിധ്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സാങ്കേതിക ഉപദേശം പ്രകാരമല്ലാതെ കർഷകർ മുഞ്ഞയ്ക്കെതിരെ കീടനാശിനി പ്രയോഗം നടത്താൻ പാടുള്ളതല്ല. അന്വേഷണങ്ങൾക്കായി കർഷകർക്ക് തകഴി കൃഷിഭവന് കീഴിലുള്ളവർ 9633815621, നെടുമുടി കൃഷിഭവന് കീഴിലുള്ളവർ 8547865338, അമ്പലപ്പുഴ കൃഷിഭവന് കീഴിലുള്ളവർ 9474773183 എന്നീ നമ്പരുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. സമീപ പ്രദേശങ്ങളിൽ മുഞ്ഞയുടെ സാന്നിധ്യം ശ്രദ്ധയിൽപ്പെട്ടാൽ അതാത് കൃഷിഭവനിൽ ഉടനെ അറിയിക്കേണ്ടതാണ്. നെടുമങ്ങാട് പെരിങ്ങമല ഗ്രാം ഫാമിൽ ഫെസ്റ്റിവൽ കനിവ് 2026 September 9 to 15 നടത്തുന്നതാണ്. കൃഷിയിലേക്ക് കടന്നുവരുന്നവർക്കും കൃഷിക്കാർക്കും ഈ മേള ഒരുപോലെ പ്രയോജനപ്പെടുമെന്ന് ഫാം സൂപ്രണ്ട് അറിയിച്ചു. കേരള മൃഗസംരക്ഷണ വകുപ്പിന്റെ കീഴിലുള്ള മലമ്പുഴ മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ഇറച്ചിക്കോഴി വളർത്തൽ എന്ന വിഷയത്തിൽ സെപ്റ്റംബർ 16 മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രം മലമ്പുഴയിൽ വെച്ച് രാവിലെ 10 മണി മുതൽ 5 മണി വരെ സൌജന്യ പരിശീലനം ഉണ്ടായിരിക്കുന്നതാണ്. താൽപര്യമുള്ളവർക്ക് പ്രവൃത്തി ദിവസങ്ങളിൽ ഓഫീസ് സമയത്ത് വിളിച്ച് മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. പരിശീലനത്തിന് എത്തുന്നവർ ആധാർ കാർഡിന്റെ പകർപ്പ് കൊണ്ടുവരേണ്ടതാണ്. കാർഷിക മേഖലാ വാർത്തകൾ സമാപിച്ചു.
1: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസായി റേഡിയോ 91.2 FM.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ഒരേ ഒരു താരം.
1: ഒരേ ഒരു താരത്തിൽ ഇന്ന് മിസ് കുമാരിയുടെ വിശേഷങ്ങൾ കേൾക്കാം. മലയാള ചലച്ചിത്രത്തെ മദ്രാസിൽ നിന്ന് മലയാള ഭൂമികയിലേക്ക് പറിച്ചു നടന്നതിൽ ഉദയ സ്റ്റുഡിയോയ്ക്കുള്ള പങ്ക് നിസ്സാരമല്ല. 1949 വെള്ളിനക്ഷത്രം എന്ന ചിത്രമാണ് ഉദയായുടെ ആദ്യ സംരംഭം. ആ ചിത്രവും ഉദയ സ്റ്റുഡിയോയും ഒരു നായികയെ മലയാള ചലച്ചിത്ര ലോകത്തിന് സംഭാവന ചെയ്യാൻ കാരണമായി തീർന്നു. ത്രേസ്യമ്മ എന്നായിരുന്നു ആ നായികയുടെ പേര്. ത്രിക്കൊടി എന്നും പാടിക്കൊണ്ട് രണ്ടോ മൂന്നോ സീനിൽ മാത്രം കടന്നുവരുന്ന ത്രേസ്യമ്മ. എന്നാൽ ആ പേരിൽ അവർ അഭിനയിച്ച ആദ്യത്തേതും അവസാനത്തേതുമായ ചിത്രമായിരുന്നു വെള്ളിനക്ഷത്രം. മലയാള ചലച്ചിത്രത്തിന്റെ തിരശീലകളിൽ ഒരിടത്തും പിന്നീട് ത്രേസ്യമ്മ എന്ന പേര് തെളിഞ്ഞില്ല. എന്നാൽ നല്ല തങ്കയിൽ നല്ലതായി നടിച്ച നടിയെ കണ്ട് ചില പ്രേക്ഷകരെങ്കിലും നെറ്റിച്ചുളിച്ചു, ഇവർ തന്നെയല്ലേ വെള്ളിനക്ഷത്രത്തിലെ അവർ? ആളൊന്ന് തന്നെ, തിരശീലയിലെ പേര് പക്ഷെ മറ്റൊന്നായിരിക്കുന്നു, മിസ് കുമാരി. നല്ല തങ്കയുടെ സെറ്റിൽ വെച്ച് ത്രേസ്യമ്മയുടെ പേര് മാറ്റി മിസ് കുമാരി എന്നാക്കിയത് ചലച്ചിത്ര നിർമ്മാതാവായ KV കോശിയായിരുന്നു. അന്ന് തിരശീലയിൽ പതിഞ്ഞ മിസ് കുമാരി എന്ന നാമധേയം തുടർച്ചയായ 20 തിയേറ്ററുകളിൽ സുപരിചിതമായി തീരുകയും പിന്നീടങ്ങോട്ട് തേച്ചാലും മായ്ച്ചാലും മാഞ്ഞു പോകാതെ മലയാളി മനസ്സിൽ പറ്റിച്ചേരുകയും ചെയ്തു. ഇന്നും മിലനിയം വരെയുള്ള തലമുറയ്ക്ക് അന്യമേയല്ല മിസ് കുമാരി എന്ന പേര്.

തൃക്കൊടി തൃക്കൊടി തൃക്കൊടി, വാനിലുയരട്ടെ ഈ തൃക്കൊടി, അപമാനമേലാതെ മമ മാതൃഭൂവിന്റെ അഭിമാനം ഈ തൃക്കൊടി എന്ന പാട്ടിനൊപ്പം ഇന്ത്യൻ പതാക പിടിച്ച് ഗാന്ധിത്തൊപ്പി ധരിച്ചുകൊണ്ട് മലയാള സിനിമയിലേക്ക് പ്രവേശിച്ച ത്രേസ്യമ്മ. അന്ന് ആരും കരുതിയില്ല ഇവർ പിന്നീട് മിസ് കുമാരി എന്ന പേരിൽ മലയാളി മനസ്സിൽ പറ്റിപ്പിടിക്കുമെന്ന്. അന്നത്തെ കാലഘട്ടത്തിന് യോജിച്ച, ജനങ്ങൾക്കിഷ്ടപ്പെട്ട, പ്രേക്ഷകരെ ഒന്നടങ്കം കണ്ണീരിലാഴ്ത്തിയ കഥയായിരുന്നു നല്ലതങ്കം. മധുരാപുരിയിലെ രാജാവായ നല്ലണ്ണന്റെ ഏക സഹോദരിയായ നല്ലതങ്കയുടെ റോളാണ് മിസ് കുമാരി തന്മയത്വത്തോടെ അഭിനയിച്ചത്. ടി ജാനകിറാം സംവിധാനം ചെയ്ത ശശിധരനായിരുന്നു രണ്ടാമത്തെ ചിത്രം. വിലാസിനി എന്ന കഥാപാത്രത്തെയാണ് മിസ് കുമാരി ശശിധരനിൽ അവിസ്മരണീയമാക്കിയത്. കൊമേഴ്ഷ്യൽ നാടകനടിയായ രാധിക എന്ന കഥാപാത്രത്തെയായിരുന്നു മിസ് കുമാരി അവതരിപ്പിച്ചത്. നടിയെക്കുറിച്ചുള്ള സമൂഹത്തിന്റെ തെറ്റായ ധാരണകളാൽ നാടകനടി എന്ന തന്റെ തൊഴിൽ മറച്ചുവെച്ചുകൊണ്ട് അനുജത്തിയുടെ നല്ല ജീവിതത്തിനായി കഷ്ടപ്പെടുന്നതും ഒടുവിൽ രണ്ടുപേരും വിവാഹിതരാകുന്നതോടെ അവസാനിക്കുന്നതുമായിരുന്നു ചേച്ചി എന്ന ചലച്ചിത്രത്തിന്റെ ഇതിവൃത്തം. ചേച്ചി എന്ന കഥാപാത്രത്തെ മിസ് കുമാരി അവിസ്മരണീയമാക്കി.

1950-കളിലെ പ്രബുദ്ധമായ കേരള രാഷ്ട്രീയ അന്തരീക്ഷത്തെ പ്രതിഫലിപ്പിക്കുന്ന ചലച്ചിത്രമായിരുന്നു നവലോകം. ഗോപി എന്ന കർഷക നേതാവിന്റെ കഥ പറയുന്ന നവലോകം, പൊൻകുന്നം വർക്കിയുടെ തീപാറുന്ന സംഭാഷണങ്ങൾ, പി ഭാസ്കരന്റെ വിപ്ലവ ഗാനങ്ങൾ, തീർത്തും മൂർച്ചയുള്ള ചലച്ചിത്രം. ചിത്രത്തിന്റെ പ്രദർശനം ആദ്യം നിരോധിച്ചു, പിന്നീട് കുറച്ച് ഭാഗങ്ങൾ വെട്ടിക്കളഞ്ഞാണ് പ്രദർശിപ്പിച്ചത്. മലയാള രാഷ്ട്രീയ സിനിമയുടെ തുടക്കം നവലോകത്തിൽ നിന്നായിരുന്നു. മിസ്കുമാരിയുടെ ശ്രദ്ധേയമായ വേഷം ചിത്രത്തെയും ശ്രദ്ധേയമാക്കി. 1951-ൽ പ്രദർശനത്തിനെത്തിയ യാചകൻ എന്ന ചിത്രത്തിൽ എം പി മന്മഥന്റെ നായകവേഷത്തിനൊപ്പം നായികയായി എത്തിയത് മിസ്കുമാരിയായിരുന്നു. നല്ലതങ്ക എന്ന ചിത്രമൊഴിച്ചാൽ മിസ്കുമാരി തന്റെ ചലച്ചിത്ര ജീവിതത്തിന്റെ തുടക്കത്തിൽ സ്വാഭാവിക അഭിനയം ആവശ്യപ്പെടുന്ന, സാമൂഹിക വിഷയത്തിൽ ഊന്നി നിൽക്കുന്ന തിരക്കഥകളെ അടിസ്ഥാനമാക്കിയ സിനിമകളിലാണ് അഭിനയിച്ചത്. പാട്ടുപാടുന്ന, നൃത്തം വയ്ക്കുന്ന, നടികൾക്കിടയിൽ നിന്ന് സ്വാഭാവിക അഭിനയം കാഴ്ചവെക്കുന്ന നടിയായി അവർ പതുക്കെ വളരുകയായിരുന്നു. ഒരു നടിയെന്ന നിലയിൽ അവർ ചലച്ചിത്രത്തിന്റെ മണ്ണിൽ വേരാഴ്ത്തിയെങ്കിലും മെറിലാൻഡിന്റെ ചിത്രങ്ങളാണ് മിസ്കുമാരി എന്ന നടിയുടെ കരിയറിന്റെ അടിസ്ഥാനമായി മാറിയത്.

മെറിലാൻഡിന്റെ ആദ്യ ചിത്രമായ ആത്മസഖിയിൽ അഭിനയിക്കുമ്പോൾ അതിനു മുമ്പ് എട്ടോളം ചിത്രങ്ങളിൽ അഭിനയിച്ച് അറിയപ്പെടുന്ന നടിയായി മാറിക്കഴിഞ്ഞിരുന്നു. ആത്മസഖി മെറിലാൻഡിന്റെ മാത്രമായിരുന്നില്ല, സത്യൻ എന്ന അഭിനേതാവിന്റെ കൂടി ആദ്യ ചിത്രമായിരുന്നു. മിസ്കുമാരി അഭിനയിക്കാൻ തീരുമാനിച്ച ചിത്രങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു നീലക്കുയിൽ എന്ന ചിത്രം. കൈലിയും ബ്ലൌസും ധരിച്ച ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ പലരും വിമുഖത കാണിച്ചപ്പോൾ ആ തിരക്കഥയുടെയും താൻ ചെയ്യേണ്ട കഥാപാത്രത്തിന്റെയും

ശാരീരിക പ്രാധാന്യം തിരിച്ചറിയാനുള്ള അറിവും ചിന്തയുമുള്ള നടിയായിരുന്നു മിസ് കുമാരി. പ്രസിദ്ധ എഴുത്തുകാരൻ ഉറൂബിന്റെ കഥയെ അടിസ്ഥാനമാക്കി എഴുതിയ തിരക്കഥ അതാകട്ടെ, അന്നുണ്ടായിരുന്നവയിൽ നിന്ന് വ്യത്യസ്തതയേറെയുണ്ടെങ്കിലും പരിചിതമായിരുന്നവയിൽ നിന്ന് വേറിട്ട് നിന്ന ഒന്നായിരുന്നു. അന്നത്തെ കാലത്തെ സാമൂഹിക വിപത്തുകളായ അയിത്തവും ജന്മിത്തവും സ്ത്രീകളോടുള്ള വിവേചനവുമെല്ലാം യാഥാർത്ഥ്യബോധത്തോടെ നീലക്കുയിലിന്റെ ഭാഗമായി. സത്യനും മിസ് കുമാരിയും നായികാനായകന്മാരായ ഈ ചിത്രം ദേശീയതലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെട്ടു.

ബാല്യകാലസഖി, അനിയത്തി, കിടപ്പാടം, സി ഐ ഡി എന്നീ ചിത്രങ്ങളിൽ പ്രേം നസീറിനോടൊപ്പം മിസ്കുമാരി നായികയായി. എന്നാൽ ഹരിശ്ചന്ദ്ര, പാടാത്ത പൈങ്കിളി, മറിയക്കുട്ടി, രണ്ടിടങ്ങഴി, ആനി വളർത്തിയ വാനമ്പാടി എന്നിവയിൽ അനന്യസാധാരണമായ ശ്രദ്ധ നേടാൻ മിസ്കുമാരിക്ക് കഴിഞ്ഞു. സത്യത്തിനും നീതിക്കും വേണ്ടി എല്ലാം ത്യജിച്ച ഹരിശ്ചന്ദ്ര രാജാവിന്റെ കഥ പറയുന്ന ഹരിശ്ചന്ദ്രയിൽ രാജ്ഞി വേഷമായിരുന്നു മിസ്കുമാരിക്ക്. പാടാത്ത പൈങ്കിളിയിലെ ചിന്നമ്മയുടെ വേഷവും മിസ്കുമാരി തിരശീലയിൽ അനശ്വരമാക്കി. പാടാത്ത പൈങ്കിളിക്കും ദേശീയ പുരസ്കാരം ലഭിച്ചു. ആന വളർത്തിയ വാനമ്പാടി എന്ന ചിത്രത്തിലെ മിസ്കുമാരിയുടെ വേഷം അവരുടെ അഭിനയ ജീവിതത്തിലെ തീർത്തും വേറിട്ട കഥാപാത്രമായിരുന്നു. കുടുംബ സാമൂഹിക ബന്ധങ്ങൾക്കകത്ത് സംഘർഷം അനുഭവിക്കുന്ന കഥാപാത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഒന്ന്, ഒരു വനസാഹസിക ചിത്രം എന്ന നിലയിൽ അത് അങ്ങേയറ്റം ശ്രദ്ധിക്കപ്പെട്ടു. അതിലെ മീന എന്ന കഥാപാത്രം അക്ഷരാർത്ഥത്തിൽ മിസ്കുമാരി ഭദ്രമാക്കി. ഒരു ഫ്രോക്ക് ധരിച്ച്, പൂചൂടി, വള്ളികളിൽ ഊർന്നാടി കാട് മുഴുവൻ സ്വന്തമാക്കുന്ന ഈ കഥാപാത്രം തന്റെ കരിയറിലെ ബുദ്ധിമുട്ടുള്ളതും എന്നാൽ മറക്കാനാകാത്തതുമായ കഥാപാത്രമാണെന്ന് അവർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആനപ്പുറത്തിരുന്നുകൊണ്ട് പാട്ടുപാടി തിമിർക്കുന്ന നായിക മലയാള സിനിമയിലെ അപൂർവ കാഴ്ചയായിരുന്നു.

0: ഒരേ ഒരു താരം.
1: ആയിരത്തി തൊള്ളായിരത്തി 1949 മുതൽ 1963 വരെ ഒന്നിനു പിറകെ മറ്റൊന്നായി 40-ലധികം ചിത്രങ്ങളിൽ അവർ അഭിനയിച്ചു. ആദ്യകാല നടിയെന്ന നിലയിൽ 1.5 ദശാബ്ദം നായികാ പദവിയിൽ നിന്നു എന്നത് നിസ്സാരമായ കാര്യമല്ല. 10ാം ക്ലാസ് വരെ പഠിക്കുകയും താൻ പഠിച്ച സ്കൂളിൽ തന്നെ 1 വർഷത്തോളം ഇംഗ്ലീഷ് അധ്യാപികയായി ജോലി ചെയ്ത ശേഷമാണ് മലയാള സിനിമാഭിനയ രംഗത്തേക്ക് ത്രേസ്യാമ്മ മിസ്കുമാരിയായി പ്രവേശിക്കുന്നത്. 29-ാമത്തെ വയസ്സിലാണ് അവർ വിവാഹിതയാകുന്നത്. ശേഷം ചലച്ചിത്രത്തിന്റെ വെള്ളി വെളിച്ചത്തിൽ തിളങ്ങാൻ അവർക്ക് കഴിഞ്ഞില്ല. നല്ല രീതിയിൽ ഇംഗ്ലീഷ് ഭാഷ കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നതിനാൽ പല ദേശീയ നേതാക്കന്മാരുടെയും പ്രസംഗങ്ങൾ അവർ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തിട്ടുണ്ട്. കുമാരസ്വാമി കാമരാജിന്റെ ഇലക്ഷൻ പ്രചാരണ പ്രവർത്തനങ്ങളിൽ അവർ സജീവമായി പങ്കെടുത്തിരുന്നു എന്ന് ബാലചന്ദ്രൻ ചുള്ളിക്കാട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മദ്രാസിലും അവർ പ്രചാരണത്തിനായി ഇറങ്ങിയിരുന്നു. കാമരാജുമായി നല്ല സൗഹൃദം പുലർത്തിയിരുന്നു.

1954-55 അഖില മലബാർ കേന്ദ്ര കലാസമിതിയുടെ 10 ദിവസം നീണ്ടു നിൽക്കുന്ന നാടകോത്സവത്തിൽ സമ്മാനാർഹമായ നാടകങ്ങൾ തെരഞ്ഞെടുക്കുന്ന കമ്മിറ്റിയിൽ പി ഭാസ്കരൻ, കെ പത്മനാഭൻ എന്നിവർക്കൊപ്പം മിസ്കുമാരിയും ഭാഗഭാക്കായി. 1957 കോട്ടയത്ത് വെച്ച് നടന്ന സാഹിത്യ പരിഷത്തിന്റെ സമ്മേളനത്തോടനുബന്ധിച്ച് നടത്തിയ നാടകത്തിലും മിസ്കുമാരി പങ്കെടുത്തിരുന്നു. ജീവിതത്തെക്കുറിച്ചും സാമൂഹികമായ കാര്യങ്ങളെക്കുറിച്ചും നല്ല അവബോധം മിസ്കുമാരിക്കുണ്ടായിരുന്നു. വിവാഹത്തെക്കുറിച്ചുള്ള അവരുടെ ഒരു പ്രസ്താവന ഇങ്ങനെയാണ്: നമ്മുടെ നാട്ടിലെ രീതി അനുസരിച്ച് ഭൂരിപക്ഷം സ്ത്രീകളും വളരെ നേരത്തെ വിവാഹം കഴിക്കാറുണ്ട്. വാസ്തവത്തിൽ 25 വയസ്സ് കഴിഞ്ഞേ വിവാഹം കഴിക്കാവൂ എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത്. ജീവിതത്തെപ്പറ്റി ഒരു ധാരണയും ചുമതലാബോധവും ഉണ്ടാകുന്നത് സാധാരണഗതിയിൽ 25 വയസ്സിന് ശേഷമാണ്. ഇങ്ങനെ ജീവിതത്തെക്കുറിച്ച് വ്യക്തമായ അവബോധം അവർ പല കാര്യങ്ങളിലും വെച്ചു പുലർത്തി. കേവലം ഒരു അഭിനേത്രി മാത്രമായിരുന്നില്ല മിസ്കുമാരി, അവർ ശരിക്കും കുടുംബസ്നേഹിയായിരുന്നു. സ്വച്ഛന്തമായ ഒരു കുടുംബജീവിതം ആഗ്രഹിക്കുകയും ചെയ്തു. എന്നാൽ എന്തുകൊണ്ടോ വിവാഹ ജീവിതം അവർക്ക് സന്തോഷവും സമാധാനവും നൽകിയില്ല. വിവാഹശേഷം അവർ ദുഃഖിതയായിരുന്നു എന്ന് വേണം കരുതാൻ.

അകാല മരണമായിരുന്നു മിസ് കുമാരിക്ക് സംഭവിച്ചത്. അപ്പോഴവർക്ക് 37 വയസ്സ് മാത്രമായിരുന്നു പ്രായം. മരണത്തിന് തലേന്ന് ഭരണങ്ങാനം പള്ളിയിൽ അൽഫോൻസാമയുടെ കല്ലറയിൽ തലമുട്ടിക്കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന ത്രേസ്യാമയെ കണ്ടുകൊണ്ടാണ് ഞാൻ ഇറങ്ങിച്ചെല്ലുന്നതെന്ന് ഇടവകയിലെ ഒരു കന്യാസ്ത്രീ രേഖപ്പെടുത്തിയിരിക്കുന്നു. പിറ്റേന്ന് ഉദ്യോഗമണ്ഡലിലെ ആശുപത്രിയിൽ ദുരൂഹമായ രീതിയിൽ അവർ മരണപ്പെട്ടു. 1969 ജൂൺ 9 ആ വെള്ളി നക്ഷത്രം പൊലിഞ്ഞു. വലിയ ജനസമൂഹത്തിന്റെ സാന്നിധ്യത്തിൽ സിസ്റ്റർ അൽഫോൻസാമയുടെ ഭൗതികാവശിഷ്ടങ്ങൾ ഉൾക്കൊള്ളുന്ന ഭരണങ്ങാനം പള്ളി സെമിത്തേരിയിൽ സംസ്കരിക്കപ്പെട്ടു. മദ്രാസിലെ മലയാള ചലച്ചിത്ര പരിഷത്തിന്റെ ആഭിമുഖ്യത്തിൽ സിനിമാരംഗം അനുശോചനം രേഖപ്പെടുത്തി. സത്യൻ, പ്രേംനസീർ, തിക്കുറിശി, വയലാർ രാമവർമ്മ, അംബിക, കെ വി കൊട്ടാരക്കര, ശശികുമാർ, ടി കെ ബാലകൃഷ്ണൻ എന്നിവർ ദുഃഖം പങ്കുവച്ച് സംസാരിച്ചു. തന്റെ പ്രശസ്തമായ സിനിമകളിലൂടെ വീണ്ടും വീണ്ടും തന്റെ സാന്നിധ്യം തെളിയിച്ചുകൊണ്ട് മിസ് കുമാരി എന്ന നടി ഓർമ്മകളിൽ നിന്നുമായാതെ മലയാള സിനിമാ ചരിത്രത്തിന്റെ ഭാഗമായി.

50 വർഷം മുൻപാണ് അകാലത്തിൽ മിസ്കുമാരി മരണപ്പെടുന്നത്. അവരുടെ ഓർമ്മകളെ നിലനിർത്താൻ മിസ്കുമാരി അവാർഡ് കേരള സർക്കാർ ഏർപ്പെടുത്തി. മികച്ച നടിക്കുള്ള പുരസ്കാരമായിരുന്നു അത്. അതുപക്ഷെ എങ്ങനെയോ ഇല്ലാതായി, നിറം മങ്ങി, ജലരേഖകൾ മാത്രമായി. മിസ്കുമാരിയുടെ ഓർമ്മ നിലനിർത്തുന്നതിനായി ഭരണങ്ങാനത്ത് ഒരു ഓപ്പണെയർ ഓഡിറ്റോറിയം തങ്ങളുടെ കുടുംബവക ഭൂമിയിൽ പണികഴിപ്പിച്ചു. 1984 പ്രേംനസീറാണ് അതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. അന്ന് പ്രശസ്തരായ ചലച്ചിത്ര താരങ്ങളെയെല്ലാം പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു താരനിശയും അരങ്ങേറി. തുടർന്ന് കുറേ നാടകങ്ങളും അവിടെ അരങ്ങേറി. മിസ്കുമാരി കൾച്ചറൽ സൊസൈറ്റിയായിരുന്നു അതിന്റെ സംഘാടകർ. കലയുടെ ഒരു കേളീരംഗമായി അത് മാറി. പക്ഷേ അതിന്റെയും വിധി 2000 വരെയായിരുന്നു. സ്വത്ത് ഭാഗം വെച്ചത് അതിന്റെ കലാശമായി എന്ന് വേണം കരുതാൻ. എല്ലാം അങ്ങനെയാണ്, എല്ലാം മാഞ്ഞുപോകും. മനഃപൂർവമായി ആരെങ്കിലും അടയാളപ്പെടുത്താൻ ശ്രമിക്കാത്ത പക്ഷം എല്ലാം മാഞ്ഞുപോകും. അങ്ങനെ മാഞ്ഞില്ലാതായാലും മലയാളിയുടെ മനസ്സിന്റെ ആസ്വാദന തലങ്ങളിൽ നിന്ന് മിസ്കുമാരി പകർന്ന വേഷങ്ങൾക്ക് മാഞ്ഞുപോകാനാവില്ല തന്നെ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണ സൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണ സൈ റേഡിയോ 91.2 FM.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം കരുണാസൈ റേഡിയോ 91.2 FM.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

സുഖദമി രാത്രിയിലേക്ക് സ്വാഗതം. ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഏതെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ എല്ലാവർക്കും ഉണ്ടാകും. രോഗം, ദാരിദ്ര്യം, കുടുംബാന്തരീക്ഷത്തിലെ ബുദ്ധിമുട്ടുകൾ തുടങ്ങി പലതരം പ്രശ്നങ്ങൾ. ഒറ്റയ്ക്കാണെന്ന് തോന്നുന്നവരുണ്ട്, ആരും സ്നേഹിക്കാനില്ലെന്ന് വിചാരിക്കുന്നവരുമുണ്ട്, വിവാഹമാകാത്തതിൽ സങ്കടപ്പെടുന്നവരുണ്ട്, വിവാഹം കഴിച്ചുപോയതോർത്ത് മനം നോവുന്നവരുമുണ്ട്, കുട്ടികൾ പഠിക്കുന്നില്ലെന്നോർത്ത് ആശങ്കപ്പെടുന്നവരുണ്ട്, കുട്ടികളില്ലാത്തതിൽ വിഷമിക്കുന്നവരുമുണ്ട്, വൈധവ്യത്തെ ഓർത്ത് വിഷാദിക്കുന്നവരുണ്ട്. അങ്ങനെ ചെറുതും വലുതുമായ എത്രയെത്ര പ്രശ്നങ്ങൾ. ചിലതൊക്കെ പരിഹരിക്കാൻ പ്രയാസമായവ തന്നെയാണ്. എന്നാൽ മിക്കവാറും പ്രശ്നങ്ങളെല്ലാം തന്നെ പരിഹരിക്കാനാവുന്നവയാണ് എന്ന് മറന്നുപോകരുത്. ഒരു പ്രശ്നത്തിന് ഒരു പരിഹാരമല്ല, ഒത്തിരിയേറെ പരിഹാരങ്ങളുണ്ട്. അങ്ങനെ മാത്രം മനസ്സിലാക്കിയാൽ മതി. ഒരു പാട്ട് കേട്ടാലോ?

പറഞ്ഞു വന്നത് പ്രശ്നങ്ങളെക്കുറിച്ചാണ്, പരിഹാരങ്ങളെക്കുറിച്ചാണ്. പ്രശ്നങ്ങളെക്കുറിച്ച് വേവലാതിപ്പെടണോ, പരിഹാരങ്ങൾ കണ്ടെത്തി സ്വതന്ത്രമാകണോ എന്നതാണ് യുക്തിപരമായി ആദ്യം കണ്ടെത്തേണ്ടതായ കാര്യം. നിങ്ങൾക്കറിയുമോ, മിക്കവാറും ആളുകൾ പ്രശ്നത്തിൻ്റെ ചിലന്തി വലകൾക്കുള്ളിൽ കുടുങ്ങിക്കിടക്കുകയാണ്, എന്തു ചെയ്യണമെന്നറിയാതെ പരവേശപ്പെടുകയാണ്. ജീവിതം മനോഹരമാണെന്ന് നമ്മൾ പറയും, പക്ഷെ ജീവിക്കാൻ അറിയുന്നവർക്കാണ് ജീവിതം മനോഹരമായിരിക്കുന്നതെന്ന് പലപ്പോഴും നമ്മൾ ഓർക്കാറില്ല. ജീവിക്കാൻ അറിയുക എന്നാൽ പ്രശ്നങ്ങൾ ചെറുതായാലും വലുതായാലും പരിഹരിക്കാൻ ആവശ്യമായ നടപടികൾ കൈക്കൊള്ളുക എന്നതാണ്. എല്ലാ പ്രശ്നങ്ങളും നമുക്കൊറ്റയ്ക്ക് പരിഹരിക്കാനായി എന്ന് വരില്ല. ചിലപ്പോഴെങ്കിലും മറ്റൊരാളിൻ്റെ സഹായം ആവശ്യമായി വരും. പ്രശ്നം ചുമന്ന് വീർപ്പുമുട്ടി നടക്കുന്നതിനേക്കാൾ അത് പരിഹരിച്ച് സ്വതന്ത്രമാവുകയല്ലേ നല്ലത്? ആലോചിച്ച് നോക്കൂ, ജീവിതം ആനന്ദമാക്കുന്നതിൻ്റെ ഏറ്റവും സുപ്രധാനമായ രസതന്ത്രമാണത് എന്ന് കാണാം. ഒരു പാട്ട് കേട്ടാലോ?

നമ്മളിപ്പോൾ എവിടെയാണോ അവിടെ ആയിരിക്കുക എന്നതും അതിൻ്റെ ഭാഗമാവുക എന്നതും പ്രധാനമാണ്. അനാവശ്യമായ അസ്വസ്ഥതകൾ ഇല്ലാതാക്കാൻ അത് സഹായിക്കും. അതുപോലെ ആരോടെങ്കിലും മനസ്സ് തുറന്ന് സംസാരിക്കുക എന്നതും വളരെ പ്രധാനമാണ്. ദേഷ്യം, ക്ഷോഭം എന്നിവ നമുക്ക് കുറയ്ക്കാനാകുമോ, ഇല്ലാതാക്കാനാകുമോ എങ്കിൽ നമ്മൾ പ്രശ്നങ്ങളെ അതിജീവിക്കാനും പരിഹരിക്കാനും ഏറെക്കുറെ പ്രാപ്തമായി എന്നാണ്. അസ്വസ്ഥത, ദേഷ്യം, ക്ഷോഭം എന്നിവയും പേര് നടക്കുന്ന ഒരാൾക്ക് അയാളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എളുപ്പത്തിൽ സാധിച്ചു എന്ന് വരില്ല. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ ലോകത്ത് ഏറ്റവും സന്തോഷമായി ജീവിക്കുന്നവർ ക്ഷോഭവും കോപവും ഇല്ലാത്തവരാണ്, ചിന്തകളുടെ ഭാരം ചുമക്കാത്തവരാണ്. തലയിലൻ സ്വന്തം ശവമഞ്ചമേറി എന്നൊരു പാട്ടാണ് ഓർമ്മ വരുന്നത്. സത്യത്തിൽ നമ്മളിൽ പലരും സ്വന്തം ശവമഞ്ചം തലയിലേറ്റ് നടക്കുന്നവരാണ് അല്ലേ? ആലോചിച്ച് നോക്കൂ, ഒരു പാട്ട് കേട്ടാലോ.

കെട്ടുപാടുകളില്ലാത്ത സ്വാതന്ത്ര്യമാണ് മനുഷ്യൻ ആനന്ദം തരുന്നത്. കാനനം മോഹനം ശാന്തം ഭീകരം, ഞാനോ പരശതാബ്ദ ബന്ധങ്ങളാൽ ബന്ധിതൻ എന്നൊരു കാവ്യശകലമാണ് ഓർമ്മ വരുന്നത്. റോബർട്ട് ഫ്രോസ്റ്റിന്റെ കവിതയാണ്. ഉട്സർ ലവ്ലി ഡാർക്ക് ആൻഡ് ഡീപ്, ബട്ട് ഐ ഹാവ് പ്രോമിസസ് ടു കീപ്, മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്, ആൻഡ് മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്. ജീവിതത്തിലെ മനോഹാരിതകൾ ആസ്വദിക്കുന്നതിന് കെട്ടുപാടുകൾ തടസ്സമാവും. സ്വാതന്ത്ര്യമാണ് ഏറ്റവും വലിയ ധനം എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. പക്ഷെ മനുഷ്യനാകട്ടെ അനേകം ചങ്ങലകളിൽ ബന്ധിതനുമാണ്. അവനവൻ്റെ സ്വാതന്ത്ര്യം അവനവൻ്റെ ഉള്ളിലാണ്. രോഗമുണ്ടാകാം, ദാരിദ്ര്യവും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാവാം. പക്ഷേ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയെന്ന തോന്നൽ ഉണ്ടാവാതിരുന്നാൽ മാത്രം മതി. റേഡിയോ കൂട്ടായി കരുതി ജീവിക്കുന്ന സാവിത്രി അമ്മയെ എനിക്കറിയാം. അവരൊറ്റയ്ക്കാണ്, ചന്തയിൽ കച്ചവടം നടത്തിയാണ് ജീവിക്കുന്നത്. ഷുഗറുണ്ട് എന്നതൊഴിച്ചാൽ മറ്റു ബുദ്ധിമുട്ടുകളൊന്നുമില്ല. ഏകക്കൂട്ട് ഒരു പഴയ റേഡിയോ ആണ്. സുഖദമി രാത്രി വരെ റേഡിയോ കേട്ട് കേട്ടുറങ്ങും. രാവിലെ 6 മണി മുതൽ വീണ്ടും റേഡിയോ. വീട്ടിലൊറ്റയ്ക്കാണെന്ന് തോന്നിയിട്ടേയില്ല എന്നവർ പറയുന്നു. അവർക്ക് വേണ്ടി ഒരു പാട്ട്.

ഗോപിയേട്ട, ഒരു ചായ അല്പം സ്ട്രോങ് ആയിക്കോട്ടെ. ആവി പൊന്തുന്ന ബോയിലറിൻ്റെ മുന്നിൽ നിന്ന് ഗോപിയേട്ടൻ ചായ ഒഴിക്കുന്നു. നീളത്തിൽ വീശിയൊഴിക്കുന്ന ചായ കൃത്യമളവിൽ ഗ്ലാസുകളിൽ നിറയുന്നത് ഒരത്ഭുതമാണ്. അളവ് നോക്കാതെ ഇത്ര കൃത്യമളവിൽ എങ്ങനെ ഒഴിക്കാനാവുന്നു എന്ന് ചോദിച്ചാൽ ഗോപിയേട്ടൻ പറയുന്നത് വേറെ ടെൻഷനൊന്നുമില്ല മക്കളെ എന്നാണ്. ടെൻഷനൊന്നുമില്ലാത്ത ഗോപിയേട്ടൻ ഒരു വലിയ പാഠശാലയാണെന്ന് എപ്പോഴും തോന്നിയിട്ടുണ്ട്. അങ്ങനെ ഗ്ലാസിൽ ചായ പുറത്തേക്ക് പോകാതെ കൃത്യമായി വീഴ്ത്താൻ കഴിയണമെങ്കിൽ ഗോപിയേട്ടൻ പറയുന്നതാണ് ശരി. ടെൻഷൻ ഉണ്ടാവാൻ പാടില്ല, മനസ്സിൽ സന്തോഷമുണ്ടാവണം, എന്നാലേ ചായ ചായയാകും. ഒരു പാട്ട് കേട്ടാലോ?

ടെൻഷൻ ഒട്ടുമില്ലാത്ത കാലം ഏതെന്ന് ചോദിച്ചാൽ സംശയം ഏതുമില്ലാതെ പറയും അത് കുട്ടിക്കാലമാണെന്ന്. പിണക്കമുണ്ടാകാം, പരിഭവമുണ്ടാകും, എന്നാൽ ടെൻഷൻ ഏതുമില്ല ആ കാലത്ത്. പുതിയ ഉടുപ്പൊക്കെ ഇട്ട് രണ്ട് കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുന്നതിനിടെ ഒരു കുട്ടി ചെളിവെള്ളം തെറ്റിയൊഴിച്ചു. ഉടുപ്പാകെ ചെളി പുരണ്ട് കരഞ്ഞുകൊണ്ട് വീട്ടിലെത്തിയ മോനെ കണ്ട് ദേഷ്യമെന്ന രക്ഷിതാക്കൾ അടുത്ത വീട്ടിൽ ചെന്ന് വഴക്കുണ്ടാക്കി, വഴക്കുമൂത്തു. രണ്ട് കുട്ടികളുടെയും വീട്ടുകാരും ബന്ധുക്കളും ഒക്കെ ഇടപെട്ടു. അയൽപക്കക്കാരൊക്കെ വന്നുകൂടി. വലിയ സംഘർഷമാവാറായി. അതിനിടയിൽ ഒരു വൃദ്ധൻ വന്നു പറഞ്ഞു, ശരി ഒരു നിമിഷം വഴക്ക് നിർത്തു, എന്താ സംഭവിച്ചതെന്ന് ആ കുട്ടികളോട് ചോദിക്കട്ടെ. എവിടെ അവർ? ശരിയാണല്ലോ, എവിടെ അവർ? കുട്ടികൾ എവിടെ? എല്ലാവരും കുട്ടികളെ അന്വേഷിച്ചു. അന്വേഷിച്ചു ചെല്ലുമ്പോഴുണ്ട് കുട്ടികളതാ ചെളിവെള്ളത്തിൽ കളിച്ചുകൊണ്ട് നിൽക്കുന്നു, ചെളി തെറ്റിയൊഴിക്കുന്നു. എങ്ങനെയുണ്ട്? കഥ എഴുതിയത് വിഖ്യാതനായ ടോൾസ്റ്റോയിയാണ്. ഒരു പാട്ട് കേട്ടാലോ?

എൻ്റെ ഹൃദയാകാശം നിറയെ നീലനിലാവ് പൂത്തു നിൽക്കുന്നു. പ്രണയത്തിൻ്റെ നക്ഷത്രങ്ങൾ കൊണ്ട് പ്രകാശമാനമായ ഹൃദയം, വസന്തത്തെ ഓർമ്മിപ്പിക്കുന്ന ദിനരാത്രങ്ങൾ, ജീവിതമിതാ ആഹ്ലാദമയവും സാർത്ഥകവുമായി മുന്നിൽ തെളിഞ്ഞു നിൽക്കുന്നു. സാഹിത്യത്തിൻ്റെ ഈ സമ്മോഹനത ജീവിതയാഥാർത്ഥ്യത്തോട് ചേരണമെന്നില്ല. എന്നാലും ജീവിതത്തെ ആനന്ദകരമാക്കാൻ അവരവർ വിചാരിച്ചാൽ മതിയാകും. അനാവശ്യമായ ടെൻഷൻ ഒഴിവാക്കുക എന്നതാണ് അതിൻ്റെയും അടിസ്ഥാനം. ഒരു പാട്ടുകൂടി കേൾക്കാം അല്ലേ?

ഓരോന്നോരോന്ന് ചിന്തിച്ചു കൂട്ടുമ്പോഴാണ് ടെൻഷൻ്റെ ഭാരം മനസ്സിൽ കൂടിക്കൂടി വരുന്നത്. ഓവർ തിങ്കിങ് ഒരപകടമാണ്. അത് സമ്മർദ്ദങ്ങൾക്ക് വഴിയൊരുക്കും, ടെൻഷനാകും, സമാധാനമില്ലാതാകും. ആവശ്യമില്ലാത്ത ചിന്തകൾ ഒഴിവാക്കാൻ നമ്മൾ പരിശീലിക്കേണ്ടതുണ്ട്. സമ്മർദ്ദമില്ലാത്ത ജീവിതം, അതൊരു നല്ല കാര്യമല്ലേ? അതുകൊണ്ടേ ആവശ്യത്തിനും അതിചിന്ത, അനാവശ്യ ചിന്തകൾ തീരെ വേണ്ടെന്നേ. ഒരു പാട്ട് കൂടി കേട്ടാലോ?

പ്രവൃത്തികളിൽ വ്യാപൃതമാവുക എന്നതാണ് പ്രധാനം. ഒന്നും ചെയ്യാതെ വെറുതെ ഇരിക്കുമ്പോഴാണ് ചിന്തകൾ കൂടുകൂട്ടുന്നത്. അങ്ങനെ പറയുമ്പോൾ ചിലരെങ്കിലും ചോദിക്കുന്നത് എന്തു ചെയ്യാനാണ് എന്നാണ്. 10 ചെടികൾ പരിപാലിക്കുന്നത് പോലും ഒരു പ്രവൃത്തിയല്ലേ? എന്തെല്ലാം ചെയ്യാമെന്നാണ് ഇക്കൂട്ടരോട് എനിക്ക് പറയാനുള്ളത്. വെറുതെ ഇരിക്കാൻ തുടങ്ങിയാൽ വെറുതെ ഇരിക്കും. അതാണ് മനുഷ്യ മനസ്സ്. എന്തെങ്കിലും ചെയ്തു തുടങ്ങിയാൽ ചെയ്യാൻ പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കും. അതാണ് മനുഷ്യ മനസ്സ്. വെറുതെ ഇരിക്കുംതോറും ചിന്തകൾ ചിലന്തി വലകൾ പോലെ കൂടി കൂടി കൂടി വരും. ഒരു പാട്ട് കേട്ടാലോ?

സുഖദമി രാത്രിയിൽ നിന്ന് വിട പറയാനുള്ള നേരമാകുന്നു. സുഖമായി ഉറങ്ങാം, ഉന്മേഷത്തോടെ ഉണരാം, ഏറെ കാര്യങ്ങൾ ചെയ്യാം. ശുഭരാത്രി ഏവർക്കും നേരുന്നു. സ്നേഹപൂർവം, മധുജൻ.